ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 20, കൊല്ലവർഷം 1202, ചിങ്ങമാസം 26, 2026 സെപ്റ്റംബർ 11 തീയതി വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം ഫാദർ ശാന്തൻ ചരിവിൽ അവതരിപ്പിക്കുന്നു.
1: ഒഴിമുറി എന്ന ചലച്ചിത്രത്തിൽ യൗവനയുക്തനായ മകൻ അച്ഛനോട് കഠിനമായ പക മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള അവൻ്റെ മനസ്സിലെ ചിത്രം കഠിനഹൃദയനായ ഒരാളുടേതാണ്. ബാല്യത്തിലെ അനുഭവമാണ് ഈ ചിന്തയിലേക്ക് അവനെ നയിച്ചത്. ജനലഴികളിൽ പിടിച്ചു നിൽക്കുന്ന ദുർബലനായ കുട്ടി, കഠിനമായി അവനെ അടിക്കുന്ന അച്ഛൻ, അവന് കാരണമറിയില്ല. കാലങ്ങൾക്ക് ശേഷം അമ്മ അവനോട് ഈ ശിക്ഷയുടെ കാരണം പറഞ്ഞുകൊടുക്കുന്നു. കൊടിയ പിള്ളവാതത്തിൻ്റെ പിടിയിലായിരിക്കുന്ന ഈ മകൻ, മകന്റെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ജനലഴികളിൽ മുറുകെ പിടിക്കാൻ മകനെ സഹായിക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യിക്കാനായിരുന്നു ഈ കഠിന ശിക്ഷ. അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രത തിരിച്ചറിഞ്ഞപ്പോൾ അവന് ഉറക്ക കരയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കാലത്ത് സ്നേഹത്തിൻ്റെ ഒരു പുനർവായന ആവശ്യമാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്ന പദമായി മാറിയിരിക്കുന്നു സ്നേഹം എന്ന വാക്ക്. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പലതും സ്നേഹമല്ല എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായ ഒരു സുബോധം തന്നെ. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക പ്രധാനം. ഇന്ന് കാണുന്ന പലതും സ്നേഹമല്ല, ഇഷ്ടങ്ങൾ മാത്രം. കൗമാരക്കാരിൽ പലപ്പോഴും കാണുന്ന പ്രണയം ഇഷ്ടങ്ങൾ മാത്രം. പല ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും അടിത്തറ ഇഷ്ടങ്ങളാണെന്ന തിരിച്ചറിവ് ചെന്നു വീഴാവുന്ന പല കെണികളിൽ നിന്നും നമ്മെ

0: എവിടെയായിരുന്നേനെ? സ്നേഹം നിഷേധിച്ചവർ ഹൃദയത്തിലേൽപ്പിച്ച ക്ഷതങ്ങൾ, മുറിവുകൾ ജീവിതാന്ത്യം വരെയും പേറി നടക്കുവാൻ ഇടയാകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹമെന്ന് കരുതി ഏറ്റുവാങ്ങിയ പലതും സ്നേഹമായിരുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ക്ഷതം വലുതായിരിക്കും. നാം സ്നേഹമെന്ന ലേബൽ ഒട്ടിച്ച് പ്രിയപ്പെട്ടവർക്ക് നൽകിയ പലതും സ്നേഹമായിരുന്നു. അവരുടെ നന്മയ്ക്ക് എന്ന പേരിൽ ജീവിത പങ്കാളികളിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ ഒക്കെ അടിച്ചേൽപ്പിച്ചത് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നില്ലേ? സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ഇടം നൽകാൻ നാം മറന്നുപോകുന്നു. സ്നേഹിക്കുന്നവർക്ക് നിർബന്ധപൂർവം നൽകുന്ന പല നിയന്ത്രണങ്ങളും, അവരുടെ ഇച്ഛയെ മാനിക്കാതെ അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകളും, അവരിൽ പുലർത്തുന്ന അമിത സ്വാതന്ത്ര്യവും, അവരുടെ പക്വതയിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നയിക്കാവുന്ന വഴികൾ അടയ്ക്കുന്നതായിരുന്നില്ലേ? സ്നേഹം നൽകേണ്ടവർക്ക് അത് നൽകുമ്പോൾ തന്നെ പ്രകടമാക്കാത്തത് മറ്റൊരപകടം. പിള്ളവാതം വന്ന കാലുകൾ ബലപ്പെടുത്തുവാനുള്ള സദുദ്ദേശം മൂലമാണ് അടിച്ചതെന്ന് വെളിപ്പെടുത്താതിരുന്നത് കാലങ്ങൾക്ക് ശേഷം അത് മനസ്സിലാക്കുന്നത് വരെ അച്ഛനോടുള്ള പക മനസ്സ് സൂക്ഷിക്കുവാൻ മകനിടയായി. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. ലോകത്തിൽ ഇന്ന് കാണുന്ന പല തകർച്ചകളുടെയും കാരണം സ്നേഹം ലഭിക്കാത്തത് മൂലം തന്നെ. സ്നേഹം ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റം വലുതാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് മാത്രം മതി നിരാശ ബാധിച്ച മനസ്സുകളിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ മുളപ്പിക്കുവാൻ. സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ ശിലാതുല്യമായ മനസ്സുകൾ ഇളം മഞ്ഞുപോലെ ഉരുകുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചുറ്റും നിൽക്കുന്നവർക്ക് നിർലോഭമായി സ്നേഹം നൽകുക എന്നത് മാത്രം.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ശാന്തൻ ചരുവിൽ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ജീവൻ പത്മകുമാർ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവത എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ജീവൻ പത്മകുമാർ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഇസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൗർ. The 18th BRICS summit will get underway at Bharat Mandapam in New Delhi tomorrow, with the national capital putting its finishing touches in place for the grand event. The two-day summit will bring together 11 major emerging and developing economies, including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa, and the UAE. The theme of India's Chairship 2026 is Building for Resilience, Innovation, Cooperation and Sustainability. World leaders including Russian President Vladimir Putin, Chinese President Xi Jinping, President of South Africa Cyril Ramaphosa, Egyptian President Abdel Fattah al-Sisi, Indonesian President Prabowo Subianto, Iran President Masoud Pezeshkian, Crown Prince of Abu Dhabi Sheikh Khaled bin Mohammed bin Zayed Al Nahyan and Prime Minister of Ethiopia Abiy Ahmed Ali will participate in the summit. Brazil will be represented by Foreign Affairs Minister Mauro Vieira, Saudi Arabia's Minister of Foreign Affairs Prince Faisal bin Farhan Al Saud will also participate in the summit. Malaysian Prime Minister Anwar Ibrahim and Vietnamese Prime Minister Lee Minh Hung are the other heads of state who will attend the summit. United Nations Secretary General Antonio Guterres, Director General of WHO Dr. Tedros Adhanom Ghebreyesus and President of New Development Bank Dilma Rousseff are among the heads of international organizations who will participate in the event. Prime Minister Narendra Modi is likely to hold bilateral talks with Russian President Vladimir Putin today. The President of Russia and Foreign Minister of Brazil arrived in the national capital last night to participate in the summit. The President of South Africa is set to arrive this morning. Presidents of Iran, Indonesia, Egypt, Philippines and Burundi, Crown Prince of Abu Dhabi and Prime Ministers of Malaysia and Ethiopia are scheduled to arrive later today. Prime Minister Narendra Modi will have a series of bilateral meetings on the sidelines of the summit. In view of the upcoming BRICS summit, Delhi Traffic Police has informed that traffic diversions and regulated movement will be in place across key routes in Delhi today from 2 p.m. to 8:30 p.m. During this period, Sardar Patel Marg, Teen Murti Marg, 30 January Marg, Rajesh Pilot Marg, Subramaniam Bharti Marg, Mathura Road, Motilal Nehru Marg, Dr. Zakir Hussain Marg, Africa Avenue Road, Shantipath, Janpath, Ashoka Road, Barakhamba Road, Niti Marg, Panchil Marg, Kamal Aturtak Marg, Press Enclave Road and Lala Lajpat Rai Marg, along with connecting roads, will be affected. Meanwhile, Delhi Metro has informed that all metro stations will remain open until further notice with regard to multiple queries received on the closure in view of the BRICS summit. Prime Minister Narendra Modi said that India supports a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Mr. Modi stated this while virtually addressing the first edition of International Space Summit at Paris in France yesterday.
3: India's approach is rooted in Vasudhaiva Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
2: Parliamentary Affairs Minister Kiran Rijiju has described the parliamentary form of democracy as the best form of governance in the world. He was addressing students of Jawahar Navodaya Vidyalaya after presenting awards of 27th National Youth Parliament Competition 2025-26 at GMC Balyogi Auditorium in Parliament House. In cricket, India thrashed Bangladesh by 40 runs in the first semi-final of the Women's Asia Cup 2026 at the Dubai International Cricket Stadium, securing their place in the final. And that is the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, കണ്ണൂർ ഷെരീഫ് പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 137. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. നിതീഷ് കുമാർ പങ്കുവയ്ക്കുന്ന ഹിമാചൽ യാത്രാ വിശേഷങ്ങൾ കേൾക്കാം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം. മനീഷ ബാബു പാടുന്ന കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. തുടർന്ന് ശ്രീവിദ്യ രാംദാസ് വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. 11 റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ ഡോക്ടർ ഉമാദേവി അവതരിപ്പിക്കുന്നു. തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മാപ്പിള പാട്ടുകൾ, കുരീപ്പുഴ ഫ്രാൻസിസ് അവതരിപ്പിച്ചത്. 12:20 ലളിത ഗാനങ്ങൾ, സീമന്ത് ഗോപാൽ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം. മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി, ഭാഗം 15. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3 ഗാനോപഹാരം. 4 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 സ്പോൺസർഡ് പരിപാടി സ്പൈസ്. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം.

6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി, ഡോക്ടർ സുഷ വി എസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ വിമൻസ് ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡെലിറിലെ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 11:45 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡെലിറിലെ. ഇനി ഇന്നത്തെ കാലാവസ്ഥ അറിയാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കണ്ണൂർ ഷെറീഫ് ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. പരമപുരാനായോനെ അധിപതിയായുള്ളോനെ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: കണ്ണൂർ ഷെറീഫ് ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യ ആതിഥ്യമരുളുന്ന 4-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. 3-ാം ഘട്ട SIR കരട് പട്ടികയിലേതടക്കം പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്താകെ ഇതുവരെ നീക്കം ചെയ്യപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 13.37 കോടി. ഏറ്റവും കൂടുതൽ പേർ നീക്കം ചെയ്യപ്പെട്ടത് ഉത്തർപ്രദേശിലാണ്, 2.8 കോടി വോട്ടർമാർ. സംസ്ഥാനത്തെ PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ ചെയർമാനെയും 16 അംഗങ്ങളെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ നടന്ന തട്ടിപ്പിൽ 2 ഉദ്യോഗസ്ഥരെ പ്രതികളാക്കും. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും തുടർ പരിശോധനകൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അനൂപ് ജേക്കബ്. ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ട കേരളപ്പിറവി ദിനമായ നവംബർ 1 നിലവിലെ അപാകതകൾ പരിഹരിച്ച് പുനരാരംഭിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 5 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരം കൈരളി ശ്രീ തിയേറ്ററുകളിലാണ് നടക്കുക. വൈദ്യുത നിയന്ത്രണം സംബന്ധിച്ച് ഒരേ സമയക്രമം 1 ആഴ്ച പാലിക്കാൻ KCB സെക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം.
2: സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളും മരണനിരക്കും ആശങ്കാജനകമായ രീതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ഗതാഗത പരിഷ്കാരങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ്. കഴിഞ്ഞ 35 വർഷത്തിനിടെ സംസ്ഥാനത്തെ വാഹനങ്ങളുടെ എണ്ണം 28 മടങ്ങായി വർദ്ധിച്ചപ്പോൾ റോഡുകളുടെ ദൈർഘ്യത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അതിവേഗവും അശാസ്ത്രീയ റോഡ് നിർമ്മാണവും ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്.
3: ഡിണ്ടിഗലിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ച് 8 പേരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടതൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടത്. ഈ ദാരുണമായ സംഭവം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയപ്പോ അതിൽ പല കാര്യങ്ങളും ഇപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന കാര്യത്തിലുള്ള പരാജയവും ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്.
2: അതിവേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം സംസ്ഥാനത്തുണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ നിരക്കിനെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ നയങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നു.
4: കേരളത്തിൽ റോഡ് അപകടങ്ങളുടെ എണ്ണം കാര്യമായിട്ടുള്ള ഒരു വർധന രേഖപ്പെടുത്തുന്നുണ്ട്.
2: SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ദിലീപ് കുമാർ KG
4: 2024-25 വർഷത്തിലേക്ക് എത്തിയപ്പോൾ അപകടങ്ങളുടെ എണ്ണം ഏകദേശം 5000 വർദ്ധിച്ച് 49000 എത്തി. സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അപകടങ്ങളുടെ എണ്ണം കൂടുന്നതിന് ഒരു കാര്യമാണ്. പക്ഷെ മരണനിരക്ക് കേരളത്തിന് കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ അപകടങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ്. അത് അപകടങ്ങളുടെ എണ്ണം കൂടുതൽ കാണുന്നതിനുള്ള ഒരു കാരണം ചെറിയ കേസുകൾ പോലും ഇവിടെ നിയമ സംവിധാനത്തിലേക്ക് എത്തുന്നു, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ദേശീയ തലത്തിൽ അപകടത്തിന്റെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണെങ്കിലും മരണത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ 17-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 18-ാം സ്ഥാനത്തോ ആയിട്ടാണ് നമ്മുടെ പൊസിഷൻ. 100 അപകടങ്ങൾ നടക്കുമ്പോൾ എത്ര പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു കണക്കുണ്ട്. ദേശീയ ആവറേജ് അത് 38 ആണ്. പക്ഷെ കേരളത്തെ ഏറ്റവും പുറകിലുള്ള സംസ്ഥാനമാണ് നാം എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ അതിന്റെ നമ്മുടെ ആവറേജ് 8.2 ആണ്. അതായത് 100 അപകടങ്ങളിൽ 8.2 മരണങ്ങൾ മാത്രമാണ് കേരളത്തിൽ സംഭവിക്കുന്നുള്ളൂ. ദേശീയ ആവറേജ് 38 ആണെന്ന് മാത്രമല്ല, UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 60 ആണ് അതിന്റെ മരണനിരക്ക്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ആരോഗ്യ ചികിത്സാ രംഗങ്ങളും അതോടൊപ്പം തന്നെ പാസീവ് സേഫ്റ്റി, ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ഉപയോഗവുമാണ് കേരളത്തെ അതിന് ഏറ്റവും മുൻപന്തിയിൽ എത്തിച്ചത്.
5: ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി പ്രസിഡന്റ് ഇ ജെ വത്സൻ:
6: നിയമം നടപ്പാക്കുന്നത് കൊണ്ട് മാത്രം റോഡ് അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. നിയമം പാലിക്കാനുള്ള മനോഭാവം ജനങ്ങളിൽ വളർത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാഹനം ഓടിക്കുന്നവർ അമിത വേഗത ഒഴിവാക്കണം. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. മദ്യപിച്ചും ഉറക്കക്ഷീണത്തോടെയും വാഹനങ്ങൾ ഓടിക്കരുത്. ട്രാഫിക് സിഗ്നലുകളും റോഡ് നിയമങ്ങളും പാലിക്കുക. ഓവർടേക്കിംഗ് നടത്തുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക. കാൽനട യാത്രക്കാർക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും റോഡിൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ പരിഗണന നൽകുക. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോലീസിന്റെ നിയമപാലനവും മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന സുരക്ഷാ പ്രവർത്തനങ്ങളും പൊതുജനങ്ങളുടെ സഹകരണവും ഒരുമിച്ചാൽ മാത്രമേ റോഡ് സുരക്ഷാ പ്രവർത്തനം ഫലപ്രദമാകൂ.
2: ദേശീയപാതകളിലും പ്രധാന റോഡുകളിലും ഇരുചക്ര വാഹന യാത്രക്കാരുടെ അശ്രദ്ധയും മീഡിയനോട് ചേർന്നുള്ള യാത്രയും തടയുന്നതിനുള്ള നടപടികളെ കുറിച്ച് സംസാരിക്കുന്നു ദിലീപ് കുമാർ കെ ജി.
4: ഫോർഗീവിംഗ് റോഡ്സ് അല്ലെങ്കിൽ ഫോർഗീവിംഗ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ സംസ്കാരമുള്ള ജനത, ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂന്ന് ഘടകങ്ങൾ. മനുഷ്യനാണ് തെറ്റു വരും എന്നുള്ളത് സ്വാഭാവികമാണ്, ഹ്യൂമൻ എറർ ഈസ് ഇനെവിറ്റബിൾ. അതിനെ സിസ്റ്റത്തിന്റെ ഡിസൈൻ കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് ആധുനികമായ സേഫ് സിസ്റ്റം അപ്രോച്ച്. നാം ഇനിയും അതിലേക്ക് മുന്നേറേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളുടെ നിലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നിലവിലുള്ള മരണനിരക്ക് അടക്കം നമ്മൾ വളരെയധികം കുറച്ചു കൊണ്ടുവരണം. കൃത്യമായ റോഡ് എഞ്ചിനീയറിംഗും കൃത്യമായ വെഹിക്കിൾ എഞ്ചിനീയറിംഗും അതിന്റെ പരിപാലനവും എല്ലാം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന പ്രധാന ഘടകം വേഗതയാണ്. ഇന്ത്യയിൽ നടക്കുന്ന മരണത്തിന്റെ 75% വേഗതയുടെ ലംഘനം കൊണ്ടോ അല്ലെങ്കിൽ അനുചിതമായ വേഗത കൊണ്ടോ ആണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 75% മരണം ഒഴിവാക്കാനുള്ള കൃത്യമായ വേഗ പരിധികൾ നിശ്ചയിക്കുക മാത്രമല്ല അത് പാലിക്കുകയും അതേപോലെയുള്ള ട്രാഫിക് കാമിംഗ് മെഷേഴ്സും ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൃത്യമായ പാർക്കിംഗ് സ്പേസുകൾ, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, റോഡുകൾ യാത്രകൾക്കും കാൽനട യാത്രക്കാർക്കും വേണ്ടിയാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ കാൽനട യാത്രക്കാരടക്കമുള്ള ആളുകൾക്ക്, വൾണറബിൾ റോഡ് യൂസേഴ്സിന് കൃത്യമായ പ്രൊട്ടക്ഷൻ റോഡിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൈവരിയും ഫുട്പാത്തും അടക്കമുള്ള സംഗതികൾ, ഒരു ഡ്രൈവർ വിചാരിച്ചാൽ പോലും ഒരു കാൽനട യാത്രക്കാരനെ അപകടത്തിൽ പെടുത്താൻ കഴിയാത്ത രീതിയിലേക്ക് സിസ്റ്റത്തെ റീഡിസൈൻ ചെയ്യാന്നുള്ളത് പ്രധാനമാണ്.
2: അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, കൃത്യമായ സൂചനാ ബോർഡുകളുടെയും വഴിവിളക്കുകളുടെയും അഭാവം എന്നിവ റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു.
7: നമ്മുടെ ദേശീയപാതകളെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ ഉള്ളതാണ്.
2: സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സ്പെർട്ട് മെമ്പർ ഉപേന്ദ്ര നാരായൺ:
7: ദേശീയപാതകളെല്ലാം നിർമ്മിക്കുന്നത് കരാറുകാരാണ്. ദേശീയപാത അതോറിറ്റി മേൽനോട്ടം മാത്രമേ വഹിക്കുന്നുള്ളൂ. അപ്പൊ ഈ കരാറുകാർ അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള നിലയിൽ പലയിടത്തും അത് സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അവിടെ കോംപ്രമൈസ് ചെയ്യുകയാണ്. ലോകത്തെല്ലാം ഇന്നോവേറ്റീവ് സേഫ്റ്റി ഡിവൈസസ് ഉണ്ടെങ്കിലും അതൊന്നും റോഡിൽ പിടിപ്പിക്കില്ല. കാരണം ചെറിയൊരു ലാഭം, റോഡിന്റെ ആ ശാസ്ത്രീയത അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ശക്തമായ നിയമങ്ങൾ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് ഹൈവേ സേഫ്റ്റി കോഡൊക്കെ പറയുന്നുണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. ചെയ്യാനായിട്ട് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എഞ്ചിനീയേഴ്സും ഇല്ല.
2: റോഡ് അരികുകളിലെ അനധികൃത പാർക്കിംഗ് സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളെ കുറിച്ചും അവ ഒഴിവാക്കാൻ കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ചും
8: ഹൈവേകളിൽ ഉണ്ടാവുന്ന പ്രധാനമായിട്ടുള്ളത്.
2: കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ:
9: എക്സിറ്റിലൂടെ എൻട്രി ചെയ്യുന്നതും ഒരു വിഷയമാണ്. പിന്നെ ഹൈവേകളിൽ നമ്മൾ മാന്യമായിട്ട് പാലിക്കേണ്ട ഓരോ ട്രാക്കുകളിലൂടെ എന്ന രീതിയിലേക്ക് പോകണം എന്നുള്ള ഒരു നിഷ്കർഷിച്ചിട്ടുള്ളത് അത് പാലിക്കാതെ വരുന്ന ഒരു വിഷയമുണ്ട്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാലുവരി പാതകളിൽ ലോറികൾ മുഴുവൻ, അതായത് സ്റ്റീപ്പ് ട്രാക്കിലാണ് പോകുന്നത്. അപ്പൊ ഇടത്തെ സൈഡിലൂടെ ഓവർടേക്കിംഗ് നടക്കുന്നതും കൂടുതൽ അപകടം ക്ഷണിച്ചു വരുന്ന ഒരു വിഷയമാണ്. പിന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല്, ഇപ്പൊ ടാക്സി വാഹനം ഓടിക്കുമ്പോൾ ടാക്സി വാഹനങ്ങൾക്കൊക്കെ കൃത്യമായും സ്പീഡ് ഗവർണർ വെച്ചിട്ട് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 80 km/h ഞങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ലൈസൻസ് എടുത്തിട്ട് നാളെ വാഹനവുമായിട്ട് പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് 110 km/h സ്പീഡിലെ വാഹനം ഓടിക്കാൻ യാതൊരു തടസ്സവുമില്ല.
2: എമർജൻസി റോഡ് സേഫ്റ്റി റെസ്പോൺസ് ടീം ഓർഗനൈസേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സജീവ് കൈലാസ്:
10: റോഡുകളെല്ലാം പണികൾ പൂർത്തിയായി, നല്ല റോഡുകളൊക്കെ ആയപ്പോ ആക്സിഡന്റുകൾ ഒരുപാട് കൂടുന്നുണ്ട്. അശ്രദ്ധ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇടത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കണം എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ കൂടെ വാഹനം ഓടിക്കും, വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാന് 9 വർഷത്തോളമായി എമർജൻസി വാഹനം ഓടിക്കുന്ന ഒരാളാണ്, അതായത് ആംബുലൻസ്. ചില ബ്ലോക്കുകളൊക്കെ അനാവശ്യ ബ്ലോക്കുകളാണ്, ആക്സിഡന്റ് ചിലയിടത്ത് ഉണ്ടാവാറുള്ളത്. ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ ഫോണൊക്കെ തിരികെ വെച്ചിട്ട് ഇവരുടെ ശ്രദ്ധ മാറുന്ന ഒരു അപകടങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെല്ലാം ഒരു 3 സെക്കൻഡിനകത്താണ്. ശരിയായ രീതിയിൽ നമ്മൾ വാഹനം ഓടിച്ചാലും പക്ഷെ അശ്രദ്ധമായിട്ട് ഓടിച്ചു വരുന്ന ഒരു വാഹനം നമ്മളെയും കൂടെ അപകടത്തിൽപ്പെടുത്താം. രാത്രികാലങ്ങളിലെ അപകടത്തിന്റെ പ്രധാന കാരണം ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹൈ ബീമിൽ ലൈറ്റ് ഇട്ട ഒരു ഡിം അടിച്ചു കൊടുക്കാത്ത വീടിന് വരുന്ന വാഹനമാണെങ്കിൽ നമുക്ക് ചവിട്ടാനുള്ള സമയം പോലും കിട്ടില്ല. എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്ന് ചോദിക്കാൻ ആ ആള് ചിലപ്പം ജീവിച്ചിരിക്കണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് പറ്റിയത് ഈ കാഴ്ച മങ്ങിയത് കൊണ്ടാണ്.
2: റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിൽ നൽകേണ്ട അടിയന്തര വൈദ്യ സഹായത്തെക്കുറിച്ചും ആംബുലൻസ് സംവിധാനങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ.
11: അതിനുള്ള സംവിധാനം എല്ലാ പൗരനും ഒരു ലൈഫ് സേവർ എന്നുള്ള നിലയ്ക്ക് എല്ലാ പൗരനും ഒരു ട്രെയിനിങ് വേണം. അല്ലെങ്കിൽ ഒരാൾക്ക് പരിക്കേറ്റ് കിടക്കുന്നതാണ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ എടുത്തു മാറ്റണം എന്നൊന്നും ആർക്കും അറിയില്ല. കൃത്യമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലത്തിൽ കൊടുക്കുന്നുണ്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് കൊടുക്കുന്നുണ്ട്, ഡ്രൈവേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് ലക്ഷ്യം ഓരോ മേഖലയിലും ലൈഫ് സേവർ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സർക്കാരിന്റേതായുള്ള സംവിധാനത്തിൽ തന്നെ ഒരു അപകടം ഒരു സ്ഥലത്ത് സംഭവിച്ചു, ഒരാൾ അവിടെ വേറെ ചെന്നു പോകേണ്ട ആശുപത്രി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. വെറുതെ 4 ആശുപത്രി കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വിലയേറിയ ഗോൾഡൻ അവർ രക്ഷിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. 2 ആശുപത്രികൾ അതിന് സജ്ജമായിരിക്കണം. നമുക്ക് കേന്ദ്രീകൃതമായിട്ട് സംവിധാനമുണ്ട്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, എന്നുണ്ടെങ്കിൽ അപകടം കണ്ടുടനെ അവിടുന്ന് ഒരാൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം. അതിലൂടെ 2-3 ദിവസം ഉണ്ടായിരുന്നു പോലീസിന്റെ ഒരു സിസ്റ്റം സ്ക്രീൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതിലൂടെ എവിടെ നടന്നതെന്നവർക്ക് ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഉടനെ ആ ഏരിയയിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക, അവിടെ ചെല്ലുക, പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുക, കൃത്യമായി പോകേണ്ട ആശുപത്രി എവിടെയെങ്കിലും അവിടെ എത്തിക്കുക.
2: വാഹനങ്ങളുടെ വൻ വർധനവിനെ കുറിച്ചും റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കേണ്ടതിനെ കുറിച്ചും അപഗ്രഥിക്കുകയാണ്.
7: കേരളം ഒരു സിറ്റി പോലെയാണ്.
2: ഉപേന്ദ്രനാരായൺ.
7: കച്ചവടക്കാരും വാഹന ബാഹുല്യവും കാര്യം നമുക്ക് ഏകദേശം 1,50,00,000 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അപ്പൊ അതിന് ഉള്ള ഒരു കപ്പാസിറ്റി റോഡുകൾക്ക് ഇല്ല. ഉദാഹരണത്തിന് നമ്മുടെ 2-lane ട്രാഫിക്കിൽ 25,000 പാസഞ്ചർ കാർ യൂണിറ്റ് ആണ് ഓടുന്നത്. അവിടെ ഓടുന്നതാട്ട് 50,000 പരം 2-വരി പാതകളിൽ. അതേസമയം 4-വരി പാതകളിൽ 50,000 തൊട്ട് 60,000 വരെ പാസഞ്ചർ കാർ യൂണിറ്റ് ഓടുന്നതിന് പകരം 85,000 100,000 ഒക്കെ ആയിക്കഴിഞ്ഞു. സമയബന്ധിതമായിട്ട് ദേശീയപാതകളുടെ പണി പൂർത്തീകരിക്കുന്നില്ല. പണി ചെയ്യുന്നതാണെങ്കിൽ അവിടെ മേജർ ഇൻസ്പെക്ഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല.

0: ഒരപകടം ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കും. എന്നാൽ അത് പോരാ, അല്ല റോഡുകൾ കുറ്റമറ്റതാകണം. അതേമാതിരി വാഹനം ഓടിക്കുന്നവരുടെ പ്രോപ്പറായിട്ടുള്ള ഡ്രൈവർ ട്രെയിനിങ് ഉണ്ടാകണം. ലൈസൻസിങ് സമ്പ്രദായം കുറെ കൂടി കർക്കശമാണ്. ലോക നിലവാരമുള്ള റോഡുകൾ ഹൈവേകൾ വികസിക്കുമ്പോൾ ലോക നിലവാരമുള്ള ഹൈവേ പെട്രോളിംഗ് ഉണ്ടാകണം. പോലീസ് ലോ എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ വേണം.
1: റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നത് കേവലം ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മിതികൾ തിരുത്തലും കർശനമായ നിയമപാലനവും ഇതിന് അത്യന്താപേക്ഷിതമാണ്. വാഹനങ്ങളുടെ പെരുപ്പത്തിനനുസരിച്ച് സുരക്ഷിതമായ യാത്രാ സൌകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വേഗത കുറച്ചും ജാഗ്രത പാലിച്ചും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ഡ്രൈവർമാരും തയ്യാറാകണം. സുരക്ഷിതമായ ഒരു റോഡ് സംസ്കാരത്തിനായി നമുക്ക് ഒന്നിച്ച് മുന്നേറാം.

0: പ്രഭാതഭേരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
3: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ്

0: എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ GMC ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. UGC നെറ്റ് June 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക UGC നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ാണ്. 28-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി AP അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് UDF ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് UDFനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. LDF ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും

0: മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് KFB കേന്ദ്രത്തിൽ MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡുടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമെറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമെറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ 500 റണ്ണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പാൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി 2ഉം 117 പോയിന്റോടെ തിരുവനന്തപുരം 3ാം സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ സുരേഷ് ചന്ദ് ശർമ്മ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സമുദ്ഘോഷിതവാന് യത് ഭാരതം അന്താരാഷ്ട്രീയ വിധി നിയമാനാം സംവാദ് വിധേഹേ ബഹുപക്ഷീയ സഹായ്യഭാവനാധാരേണ സുരക്ഷിത ശാന്തിപൂർണ ശാശ്വതരൂപകസ്യ അന്തരിക്ഷമണ്ഡലസ്യ പൂർണം സുദൃഢം ച സമർത്ഥനം സന്ധാരയതി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രോക്തവാന് യത് വൈജ്ഞാനിക തഥ്യാനി പാരദർശി സത്യനിഷ്ഠതയാ സമഗ്ര ലോകകല്യാണായ വിനിയുക്താനി സ്യുഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഏതാനി വക്തവ്യാനി ഫ്രാൻസ് ദേശസ്യ പാരീസ് നഗരേ സമായോജിതേ അന്താരാഷ്ട്രീയ അന്തരിക്ഷ സമ്മേളനാവസരേ ആഭാസീയ മാധ്യമേന പ്രകാശിതാനി.
3: India's approach is rooted in Vasudhaiv Kutumbakam, that is one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സബലം പ്രതിപാദിതവാൻ യത് അന്തരിക്ഷ കക്ഷാസു സംവൃദ്ധി സംഘർഷസ്ഥാനേ സഹയോഗഭാവന അല്പകാലിക ലാഭസ്ഥാനേ ശാശ്വതത ബഹിഷ്കരണസ്ഥാനേ ച സമാവേശിത പ്രാഥമിക രൂപേണ സ്യാത് ഇതി പ്രതിപാദിതവാൻ. ഭാരതീയ അന്തരിക്ഷ അനുസന്ധാന സംഘടനസ്യ ഭൂമികാം പ്രതിപാദയൻ ശ്രീ മോദി പ്രോക്തവാൻ യത് സ്വീയ കാര്യദക്ഷതാ കാരണേന സ്വീയ ഐതിഹാസിക അഭിയാനൈശ്ച ഏതയാ സംസ്ഥയാ വൈശ്വിക പ്രശംസാ സമർജിത. അഷ്ടാദശം ബ്രിക്സ്

0: അറിവും ആനന്ദവുമായി എത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോർഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കും. നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിന് പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 16 സൗജന്യ പന്നി വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829 2343 23 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം കളർകോട് നൽകുന്ന അറിയിപ്പ്. കുട്ടനാട്ടിലെ 2 കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടികളിൽ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധ ഉണ്ടാകാം. ചെടിയുടെ അകമെ ബാക്ടീരിയൽ കോശങ്ങൾ പെരുകി ജലസംവഹനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് പുറമെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്ന് പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭ ദിശയിൽ തന്നെ പാടശേഖര അടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ

0: മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയൂ. നിയന്ത്രണ മാർഗങ്ങൾ: പച്ച ചാണകം കിഴികെട്ടി തുമ്പ് ഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിലൊഴിച്ചുകൊടുക്കുകയോ ചെയ്യാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100%, ബയോനോൾ 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപ്പോൾ കുടിച്ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധം തളിക്കണം. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 ഗ്രാം, കോപ്പറോക്സി ക്ലോറൈഡ് 3 ഗ്രാം എന്നിവ ഓരോന്നും 10 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 ലിറ്ററിന് 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപ്പോൾ കൂടിച്ചേർത്ത് തളിച്ചുകൊടുക്കാം. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ബാസിലസ് സബ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ നേരത്തെ സൂചിപ്പിച്ച അളവിൽ പശു കൂടി ചേർത്ത് തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773173 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. നെടുമങ്ങാട് പിരിഞ്ഞമല ഗ്രാമം ഫാം ഫെസ്റ്റിവൽ കനിവ് 2026 ഈ മാസം 15 വരെ നടത്തുന്നതാണ്. കൃഷിയിലേക്ക് കടന്നുവരുന്നവർക്കും കൃഷിക്കാർക്കും ഈ മേള ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇന്ന് സെപ്റ്റംബർ 11, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ലക്ഷ്യമാക്കി അൽഖ്വയ്ദ ഭീകരർ നടത്തിയ വിമാന റാഞ്ചൽ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചു. ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിലുള്ള അൽഖ്വയ്ദ ഭീകര സംഘടന 4 വാണിജ്യ യാത്രാ വിമാനങ്ങൾ തട്ടിയെടുത്ത് ആത്മഹത്യാ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചു. 2 വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചുകയറ്റി. 2 ഗോപുരങ്ങളും പൂർണ്ണമായി തകർന്നു വീണു. 3ാമത്തെ വിമാനം അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗണിലേക്ക് ഇടിച്ചിറക്കി. 4ാമത്തെ വിമാനം യാത്രക്കാരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപ് ഒരു വിജനമായ പാടശേഖരത്തിൽ തകർന്നു വീണു. ആക്രമണങ്ങളിൽ 19 ഭീകരർ ഉൾപ്പെടെ 2977 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ലോകമെമ്പാടുമുള്ള വിമാനത്താവള സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ കാരണമായി. ഇതിനെ തുടർന്ന് അമേരിക്ക ഭീകരതയ്ക്കെതിരെ ആഗോള യുദ്ധം പ്രഖ്യാപിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു. 1948 സെപ്റ്റംബർ 11 പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന അന്തരിച്ചത്. പാകിസ്ഥാൻ ജനത അദ്ദേഹത്തെ ഖാ ഇദേ അസം, ബാബായെ ഖൌം എന്നീ പേരുകളിൽ ആദരിക്കുന്നു. 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ രാജ്യത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി അദ്ദേഹം ചുമതലയേറ്റു. ലണ്ടനിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. പിന്നീട് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ ചേരുകയും മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാജ്യം വേണമെന്ന ദ്വിരാഷ്ട്രവാദത്തിലേക്ക് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് 1947 ഓഗസ്റ്റിൽ ഇന്ത്യ വിഭജനത്തിലേക്കും പാകിസ്ഥാന്റെ ജനനത്തിലേക്കും നയിച്ചത്. 1893 സെപ്റ്റംബർ 11

0: സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോക സർവമത പാർലമെന്റിൽ തന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. മറ്റ് പ്രതിനിധികൾ അവരുടെ പ്രസംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ കുറിപ്പുകൾ നോക്കി വായിച്ചപ്പോൾ വിവേകാനന്ദൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. അമേരിക്കയിലെ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഈ വാക്കുകൾ കേട്ടയുടൻ സദസ്സിലുണ്ടായിരുന്ന 7000 വരുന്ന ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റിലധികം സമയം തുടർച്ചയായി കൈയടിച്ചു. ഈ ഒറ്റ പ്രസംഗത്തിലൂടെ വിവേകാനന്ദൻ പാശ്ചാത്യ ലോകത്ത് ഇന്ത്യയുടെയും വേദാന്ത തത്വചിന്തയുടെയും വലിയൊരു അംബാസഡറായി മാറി. അമേരിക്കൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആത്മീയ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചു. വിപ്ലവ വീര്യമുള്ള കവിതകളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകർന്ന മഹാകവിയും തമിഴ് നവോത്ഥാന നായകനുമായ സുബ്രഹ്മണ്യ ഭാരതി 1921 സെപ്റ്റംബർ 11 ഈ ലോകത്തോട് വിട പറഞ്ഞത്. തമിഴ്നാട്ടിലെ എട്ടയപുരത്ത് ജനിച്ച അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രതിഭ തിരിച്ചറിഞ്ഞ് 11 എട്ടയപുരം രാജ്യസഭയാണ് അദ്ദേഹത്തിന് ഭാരതി എന്ന പദവി നൽകിയത്. തമിഴിലെ ആധുനിക കവിതാ ശൈലിയുടെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. സ്വദേശമിത്രൻ, ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അദ്ദേഹം ശക്തമായി തൂലിക ചലിപ്പിച്ചു. പാഞ്ചാലി ശബ്ദം, കുയിൽപാട്ട്, കണ്ണൻപാട്ട് എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 2000 വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 വരെ ക്യാഷ് ബാക്കും 10000 വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
5: ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
7: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നത് സമീകൃത ആഹാരത്തിലൂടെയാണ്. ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘടകം അമിതമാകാനോ കുറയുവാനോ പാടില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് അന്നജമാണ്. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇതിന്റെ പ്രധാന സ്രോതസ്. മാംസ്യം ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ ബലത്തിനും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും അത്യാവശ്യമാണ്. പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, മത്സ്യം എന്നിവയിൽ മാംസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുലവണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിനും ഇവ സഹായിക്കുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതിനായി ധാരാളം കഴിക്കണം. ഊർജം സംഭരിച്ച് വയ്ക്കുവാനും ശരീര താപം നിലനിർത്തുവാനും കൊഴുപ്പ് അനിവാര്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് പരിമിതപ്പെടുത്തണം. ആധുനിക കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവയെ ചെറുക്കാൻ സമീകൃത ആഹാരത്തിന് സാധിക്കും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായതോടെയാണ് ഇത്തരം രോഗങ്ങൾ വർദ്ധിച്ചത്. പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുകയും വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വേണം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാനും ബലബന്ധം ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള ഭക്ഷണം കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. എല്ലാ ദിവസവും ഒരേ തരം ഭക്ഷണം കഴിക്കാതെ വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സമീകൃത ആഹാരം ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കുക മാത്രമല്ല, ചില അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടെ വലിയ അളവിൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. മിഠായി, കേക്കുകൾ, കുക്കീസ്, സോഡ, എനർജി ഡ്രിങ്ക്സ്, മധുര പലഹാരങ്ങൾ, ഐസ്ക്രീം, പഞ്ചസാര എന്നിവ ശരീരഭാരം

0: വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നു. പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങൾ, തൽക്ഷണ ഉണ്ടാക്കാവുന്ന നൂഡിൽസ്, ശീതീകരിച്ച ഭക്ഷണ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അവയിൽ പലപ്പോഴും ഉപ്പും പഞ്ചസാരയും പ്രിസർവേറ്റീവ്സും അമിതമായി അടങ്ങിയിരിക്കുന്നവയാണ്. പഞ്ചസാര അടങ്ങിയ പ്രഭാത ധാന്യങ്ങളെക്കാൾ തവിടുള്ള ധാന്യങ്ങളാണ് നല്ലത്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പ്രോസസ്സ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ, പാക്ക് ചെയ്ത വസ്തുക്കൾ, സൂപ്പ്, സംസ്കരിച്ച മാംസം എന്നിവയിൽ അമിതമായി ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. വ്യായാമത്തോടൊപ്പം കൃത്യമായ സമീകൃത ആഹാരം ശീലമാക്കിയാൽ രോഗങ്ങളില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിലുള്ള അച്ചടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്മേഷവും ഊർജവും നൽകുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: തൊഴിൽ തേടുന്നവർക്കായി ഇത്.
4: തൊഴിൽ ദർശനം.
5: ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 3,993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRB യിലാണ്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം ഡിപ്ലോമക്കാർക്കാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി വിഷയങ്ങൾ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചർ

നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 04/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നിർദ്ദിഷ്ട ഫീസോടുകൂടി സെപ്റ്റംബർ 16 മുതൽ 25 വരെ അവസരം ലഭിക്കും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://rrbindianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rrbindianrailways.gov.in. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്നിവീർ വിമുക്ത ഭടന്മാർക്കാണ് അവസരം. 25 ഒഴിവാണുള്ളത്. ജനറൽ 12, SC 4, OBC 7, EWS 2. തമിഴ്നാട്ടിലായിരിക്കും നിയമനം. യോഗ്യത 10-ാം ക്ലാസ് വിജയം. ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. തമിഴിൽ സംസാരിക്കാനും വായിക്കാനും എഴുതാനും അറിയണം. പ്രായം 2026 ഓഗസ്റ്റ് 1 18 26 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് ഇല്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 14. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ വിശാഖപട്ടണത്ത് പ്രവർത്തിക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്.

0: ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് ഒഴിവ്. തസ്തികകളും ഒഴിവും കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റ് 3, കൺസ്ട്രക്ഷൻ ഹാൻഡ്ലർ 2, ഫയർ എഞ്ചിൻ ഡ്രൈവർ 3, സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ 1. യോഗ്യത: ഡ്രൈവർ തസ്തികയിലേക്ക് 10-ാം ക്ലാസ് വിജയവും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റിന് +2 സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസ് വിജയവും ITIയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. കൺസ്ട്രക്ഷൻ ഹാൻഡ്ലർക്ക് +2 സമ്പ്രദായത്തിലുള്ള 10-ാം ക്ലാസ് വിജയവും ITIയും ഉണ്ടായിരിക്കണം. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 350 രൂപ ഓൺലൈനായി അടയ്ക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbcrecruitments.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbcrecruitments.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 14.
1: തൊഴിൽ ദർശനം.
2: കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
1: മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയ്ക്ക് നിദാനം ഭാഷയുടെ അക്ഷരമാലയാണ്. ആ ഇ ഉ എ ഐ ഒ ഔ എന്നീ സ്വരങ്ങളും കാങ്ങ ചാഞ്ഞ ഡാണ താന പാമ യാരാലാവ ളാഴാറ എന്നീ വ്യഞ്ജനങ്ങളും തമിഴിൽ നിന്ന് സ്വീകരിച്ചു. മറ്റുള്ള അക്ഷരങ്ങൾ സ്വീകരിച്ചത് സംസ്കൃതത്തിൽ നിന്നുമാണ്. സംസ്കൃതത്തിലെ ഋകാരത്തിന് ശേഷമുള്ള മൂന്ന് സ്വരങ്ങൾ വരുന്ന പദങ്ങൾ മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവ മൂന്നും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 13 സ്വരങ്ങൾ തമിഴിലെ വർഷ്യഖരമായ ടായും അതിൻ്റെ അനുനാസികമായ നായും കൂടി ചേരുമ്പോഴാണ് 38 വ്യഞ്ജനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അവയ്ക്ക് പ്രത്യേക ലിപി ആവശ്യമായി വന്നില്ല. റ എന്ന അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് വരുന്ന പദങ്ങൾ മലയാളത്തിൽ ഇല്ലാത്തതിനാൽ റായുടെ ഇരട്ടിപ്പിന്, അതായത് 2 റാ എഴുതിയോ അല്ലെങ്കിൽ റായുടെ അടിയിൽ മറ്റൊരു റാ എഴുതിയോ റായുടെ ലിപി രൂപപ്പെടുത്തി. ലിററററി എന്ന് എഴുതിയാലും ലിറ്റററി എന്ന് വായിക്കാൻ നമുക്ക് കഴിയുന്നു. ദന്ത്യാനുനാസികമായ ന തന്നെയാണ് വർഷ്യാനുനാസികത്തിൻ്റെയും ലിപി. അവ രണ്ടും തെറ്റാതെ ഉച്ചരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ന എന്ന ലിപിക്ക് പദാദിയിൽ ദന്ത്യാനുനാസികത്തിൻ്റെ ഉച്ചാരണമാണ് വരിക, നമുക്ക്, നാട്, നാളം എന്നിവ പോലെ. മറ്റുള്ള ഇടങ്ങളിൽ വർഷ്യാനുനാസികമായ നായുടെ ഉച്ചാരണമാണ് ആ ലിപിക്കുള്ളത്, എനിക്ക്, പനി, വനിക എന്നിവ പോലെ. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യാക്ഷരത്തിൽ തന്നെ വർഷ്യാനുനാസികമായിട്ടാണ് ആ ലിപിയുടെ ഉച്ചാരണം. നോവൽ, നോട്ടുബുക്ക്, നോഡൽ എന്നിവ ഉദാഹരണം. മലയാള ഭാഷ ഉപയോഗിക്കുന്നവർക്ക് ഒരേ ലിപിയിൽ എഴുതുന്ന ന എന്നിവയെ തിരിച്ചറിയാൻ പ്രയാസമില്ല. കൂനനാന നനഞ്ഞു എന്ന് കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുകയും ചെയ്യും. തമിഴിലും സംസ്കൃതത്തിലും ഇല്ലാത്ത മറ്റൊരു സ്വരാക്ഷരം കൂടി മലയാളത്തിലുണ്ട്. കാട്, നാട്, വീട് എന്നീ പദങ്ങളിൽ അവസാനിക്കുന്ന സംവൃതോകാരമാണ് അത്. കേന്ദ്രസ്വരം, അരയുകാരം എന്നീ പേരിലും ഇത് അറിയുന്നു. അക്ഷരത്തിൻ്റെ എല്ലാ ധർമ്മവും ഈ സ്വരവും പാലിക്കുന്നുണ്ട്. വ്യഞ്ജനാക്ഷരത്തിന് ശേഷം ചന്ദ്രക്കലയിട്ടാൽ അവിടെ സംവൃതോകാരമുണ്ടെന്ന് മനസ്സിലാക്കണം. സ്വതന്ത്രമായ ഉച്ചാരണം ഇല്ലാത്തതുകൊണ്ടും സ്വന്തമായ ലിപി ഇല്ലാത്തതുകൊണ്ടും ഒരു സ്വതന്ത്ര സ്വരമായി സംവൃതോകാരത്തെ പരിഗണിക്കുന്നില്ല. വ്യഞ്ജനം മാത്രമായി സൂചിപ്പിക്കേണ്ടിടത്ത് വ്യഞ്ജനത്തോടൊപ്പം ചന്ദ്രക്കലയിട്ട് വ്യഞ്ജനത്തെ ഉച്ചാരണക്ഷമമാക്കുന്നത് സംവൃതോകാരം കൊണ്ടാണ്. അങ്ങനെ 13 സ്വരങ്ങൾ, 38 വ്യഞ്ജനങ്ങൾ, മലയാളത്തിൽ ആകെ 51 അക്ഷരങ്ങൾ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ഹരിചന്ദ്രൻ.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: പുലർവെട്ടം തുടരും, വാർത്തകൾക്ക് ശേഷം.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയോ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോ APJ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ

0: അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോബത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: We are also leveraging technology to overcome geographical barriers. Platforms such as eSanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2-ാം പതിപ്പ് ഒക്ടോബർ 4-ന് തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ

0: നിക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിനു ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: മലയാള സിനിമാ ലോകത്ത് കൊട്ടാരക്കര എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ 1922 സെപ്റ്റംബർ 11 കൊല്ലം ജില്ലയിൽ ജനിച്ചു. ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 10 മുതൽ നാടകങ്ങളിൽ വേഷമിട്ടു. പിന്നീട് ജയശ്രീ, കലാമന്ദിരം എന്നീ നാടക ട്രൂപ്പുകളുടെ ഉടമയായി. ശശിധരൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. തുടർന്ന് ചെമ്പൻ കുഞ്ഞായും വേലുത്തമ്പി ദളവയായും മന്ത്രവാദിയായുമൊക്കെ വേഷമിട്ട് അഭ്രപാളിയിൽ തിളങ്ങി. ചെമ്മീൻ, കൂട്ടുകുടുംബം, രണ്ടിടങ്ങഴി, ഭക്തകുചേല, പഴശ്ശിരാജ തുടങ്ങി 300-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത്. അരനാഴിക നേരം എന്ന ചിത്രത്തിലെ കുഞ്ഞോനാച്ചൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അനശ്വരനാക്കിയ അഭിനയ മികവിന് 1970 അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 1969 കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ 2 നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1986 ഒക്ടോബർ 19 കൊട്ടാരക്കര ശ്രീധരൻ നായർ അന്തരിച്ചു.
3: തലേവര എന്നെ ഒരു നടനാക്കി. അതുകൊണ്ടാണോ എനിക്കറിയില്ല, കഥാപാത്രങ്ങളുടെ കടമെടുത്ത വികാരങ്ങള് അല്ലാതെ എന്റെ സ്വന്ത ജീവിത വികാരം പ്രദർശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ ഓർമ്മകളുടെ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാൻ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നില്ല. മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിരുന്ന E. ചന്ദ്രശേഖരൻ നായരുടെ അച്ഛൻ ശ്രീ ഈശ്വരപിള്ള MLC ആയിരുന്ന കാലത്തും ആ സമയത്ത് 7 എത്തുന്നതിന് മുമ്പ്, മലയാളം 7 മുമ്പ് തന്നെ കലാരംഗങ്ങളിൽ സമ്പത്തിഞ്ചിരുന്ന എനിക്ക് ബഹുമാനപ്പെട്ട MLCയുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. എന്നോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഒരു ബോറൺ ആക്ടറാണെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ബോറൺ എന്ന് പറയുന്നത് വെറും ബോറണാണ് ധരിച്ച് തിരിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നപ്പോൾ ബോൺ ആക്ടറാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കഴിവ്. എൻ്റെ 14 വയസ്സിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്കൂളിലും പൊതുരംഗങ്ങളിലും പല നാടകങ്ങളിലും ഞാൻ അഭിനയിച്ചു.

0: ചിന്ന വേഷങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നാടക കമ്പനി എന്നെ അവരുടെ നാടകത്തിലേക്കായി ക്ഷണിച്ചു. പുരുഷന്മാർ തന്നെ സ്ത്രീവേഷം കിട്ടുകയും കഥാപാത്രങ്ങളെല്ലാം സംഭാഷണത്തിലെപ്പോലും സംഗീതാത്മികമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ആ കാലത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സമ്മതിക്കാം, പക്ഷേ എന്നോട് പാടാൻ ആരും പറയരുത്, അതുമാത്രം പറയരുത്. അവരത് സമ്മതിക്കുകയും ചെയ്തു. അന്നത്തെ ആ നാടകരംഗത്ത് പ്രഗത്ഭരായിരുന്ന വൈക്കം വാസുദേവൻ നായർ, അഗസ്റ്റിൻ ജോസഫ് എന്നിവരുമായി നാടകങ്ങളിൽ ഇടപെടാൻ ഈ സന്ദർഭം കിട്ടി. പ്രസന്ന എന്ന നാടകത്തിൽ അഭിനയിച്ച വേഷം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ശ്രീ എൻ എക്സ് ജോർജ് അതേ നാടകം സിനിമയിൽ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്നെ തന്നെ ആ വേഷത്തിന് ഫിക്സ് ചെയ്തു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ശബ്ദം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
3: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നഗരപുരാണം.
4: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദര കലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമ ഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാസാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചുകൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡൻ ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ.

0: 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. 1932 വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല, കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: പുലർവെട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം പത്മരാഗം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് M.K. അർജുനൻ ഈണം നൽകി. യേശുദാസ് പാടിയതാണ്.

0: ഗ്രാമകേരളം.
1: പയറുകളുടെ വിസ്തൃത ലോകം.
2: മാംസ്യം കൂടുതൽ ശരീരത്ത് ചെല്ലണം എന്ന് വൈദ്യൻ നമ്പൂരിശനോട് പറഞ്ഞപ്പോൾ സസ്യഭുക്കായ തനിക്ക് മാംസാഹാരം പറ്റില്ലെന്നാണ് ഉത്തരം പറഞ്ഞത്. വൈദ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, തൊടിയിൽ നിറയെ പയറു നടു, പച്ചയ്ക്കും ഉണക്കിയും വേവിച്ചും പുഴുങ്ങിയും കഴിക്കൂ. നമ്പൂരിശന് തൃപ്തിയായി. പച്ചക്കറികളിൽ പ്രിയങ്കരനാണ് മലയാളിക്ക് പയർ. കാട്ടുപയർ മുതൽ കുപ്പപ്പയർ വരെ നീളുന്ന വിശാലമായ ഒരു പയർ ശ്രേണി മലയാളിയുടെ സ്വന്തമായി ഉണ്ടായിരുന്നു. ഇതിൽ ചിലതൊക്കെ എവിടൊക്കെയോ ചില സസ്യപ്രേമികൾ പരിപാലിക്കുന്നു. പുതുതായി പലതും അന്യദേശങ്ങളിൽ നിന്നും അന്യരാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടെ ചേക്കേറിയിരിക്കുന്നു. സസ്യശാസ്ത്രജ്ഞരോട് ചോദിച്ചാൽ ലെഗുമിനേസി കുടുംബം, ഫാബേസി തറവാട് എന്നൊക്കെ പയറുകളെപ്പറ്റി പറഞ്ഞു തുടങ്ങും. എന്നാൽ കുലവും കുടുംബവും ഒന്നും അറിയാതെ മഹിമ മാത്രമറിഞ്ഞാണ് പ്രിയ കർഷകർ പയറുകളെ പരിപാലിച്ചിരുന്നത്. പയർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അവർക്ക് പയറ്റുവിളയായിരുന്നു. കാട്ടുപയറിനെ തനി നാടനാക്കിയ മലയാളിയുടെ വിരുത് നോക്കണേ. ഇതിൽ കട്ടൻ പയർ, മുട്ടൻ പയർ, ചൊറിയൻ പയർ എന്നിവയെയാണ് മനുഷ്യർ മെരുക്കിയത്. കട്ടൻ പയർ തവിട്ട് നിറത്തിലുള്ളതും സമൃദ്ധിയായി പടർന്ന് വളർന്ന് ഫലം തരുന്നതുമാണ്. കീടരോഗബാധ ഇല്ലേയില്ല. പക്ഷേ ഇത് അങ്ങനങ്ങ് കഴിച്ചാൽ പണി കിട്ടും. കാരണം അതിനുള്ളിൽ കട്ട് എന്ന വിഷവസ്തു ഉണ്ടത്രേ. എന്നാലും നമ്മൾ വിടുമോ? ഇതിനെ പുഴുങ്ങി വെള്ളമൂറ്റി തോർത്തിയെടുത്ത് മരച്ചീനി പോലുള്ള കിഴങ്ങുകൾ അതിൽ മുറിച്ചിട്ട് വീണ്ടും വേവിച്ച് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ സംഗതി ശാന്തൻ. ഇതിൽ ചേർത്ത മരച്ചീനി കഴുകില്ല, അത് ചെടിച്ചുവട്ടിൽ വളമാക്കും. ഇങ്ങനെ രണ്ടുവട്ടം തിളപ്പിച്ച പയറുകൊണ്ട് എന്ത് വിഭവവും ഉണ്ടാക്കാം. മുട്ടൻ പയർ കാഴ്ചയ്ക്ക് ഗംഭീരം, ഇവ പക്ഷേ വെന്ത് കിട്ടാൻ പാട്. ഈ പയർമണികൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രണ്ടും നാലുമായി മുറിച്ച് വേവിക്കുകയോ വേവിച്ചിട്ട് ഉടയ്ക്കുകയോ വേണം. ആട്ടിറച്ചയ്ക്ക് തുല്യമത്രേ ഈ കാട്ടുപയർ. മൂന്നാമനാണ് ചൊറിയൻ പയർ. വിരൽ നീളത്തിൽ കുലകുലകളായി ഉണ്ടാകുന്ന ചൊറിയൻ പയറും കാണാൻ അതിമനോഹരം. പക്ഷേ ഇതിന്റെ തൊലിപ്പുറത്ത് രോമസദൃശമായ ഒരു ആവരണമുണ്ട്. ഇത് ദേഹത്ത് പറ്റിയാൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പാതാളം വരെ പോകും. പണ്ട് മാസ്കുകളോ ഹെൽമറ്റോ ഗ്ലൗസുകളോ ഇല്ലല്ലോ. പഴന്തുണിയും ചാക്കും ധരിച്ച് ദേഹമാസകലം മൂടി ഇവയുടെ വിളവെടുത്ത് ചൂട്ടുകറ്റയ്ക്ക് മുകളിൽ പയർക്കുല പിടിച്ച് ഒമ എന്ന് വിളിക്കുന്ന ചൊറിയൻ രോമം കരിച്ചിട്ടാണ് പയർമണിയെടുക്കുന്നത്. എന്തിനാണ് ഇത്രയും പാടുപെടുന്നതെന്ന് ശ്രോതാക്കൾ കരുതും. അത്രയ്ക്ക് അമൂല്യമാണ് ഇതിന്റെ മണികൾ. രുചിയിലും നിറത്തിലും കേമൻ. കുപ്പപ്പയറിൽ കുള്ളനും കോലനുമുണ്ട്. വിരൽ നീളമുള്ളത് കുള്ളൻ. ഇതിന് പരമാവധി 10 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കും. 20 സെന്റിമീറ്ററും അതിനു മുകളിലും അച്ചിങ്ങാ പയർ എന്ന നാടൻ പയർ. ഏറ്റവും നീളമുള്ളതാണ് കോലൻ അഥവാ വള്ളിപ്പയർ. ഇവ ഇളം പ്രായത്തിൽ തോടോടെയും മൂപ്പെത്തിയാൽ മണികളായും ഉപയോഗിച്ചു വരുന്നു. കറുത്ത മണികളും സ്വർണമണികളും ഇരുനിറവും ചേർന്ന മണികളും ഇവയിൽ കാണാം. ഇനിയുള്ളത് കുതിരപ്പയർ എന്ന മുതിരയാണ്. മരച്ചീനിക്കാടുകളിലെ ഇടവിളയായിരുന്നു ഇവൻ. കാണം എന്ന പേരിലും അറിയപ്പെടുന്ന മുതിര സ്വന്തം ഉപയോഗത്തിന് മാത്രമേ ഗ്രാമീണർ കൃഷി ചെയ്തിരുന്നുള്ളൂ. കർക്കിടക മാസത്തിലാണ് നിത്യവും ഇത് പുഴുങ്ങിയും തോരനായും ഗ്രാമീണർ ആഹരിച്ചിരുന്നത്. തിരിമുറിയാതെ പെയ്യുന്ന കാലവർഷത്തിൽ പട്ടിണി അകറ്റാനും ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും ഇതിനപ്പുറം മറ്റൊരൌഷധമില്ല, ആഹാരവുമില്ല. ഇനി കിളിപ്പയർ ഉണ്ട്. 10 അടിയിലേറെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്ന ഈ പയർ ചെടിയിൽ 5 മുതൽ 6 സെന്റിമീറ്റർ വലിപ്പമുള്ള പയറുണ്ടാകും. ഇവ ഉണക്കി തോട് പൊളിച്ചു മാത്രമേ കഴിക്കാറുള്ളൂ. പച്ചയ്ക്കാണെങ്കിലും തോടുമാറ്റി പാചകം ചെയ്യും. ചെറുപയറും വൻപയറുമൊന്നും ഇവിടെ സാർവത്രികമായിരുന്നില്ല. ഗ്രീൻ പീസും ബീൻസുമൊക്കെ മറന്നു

0: തന്നെ. എങ്കിലും ബിരുദന്മാരായ മലയാളികൾ അവയെയും വരുതിയിലാക്കി.
1: പയറുകളുടെ വിസ്തൃത ലോകം. രചന പാർവതി ആർ നായർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. ATM, UPI, ഓൺലൈൻ സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. നാളെ രണ്ടാം ശനിയും മറ്റന്നാൾ ഞായറുമായതിനാൽ ബാങ്കുകൾ തുടർച്ചയായി 3 ദിവസം അടഞ്ഞുകിടക്കും. തിങ്കളാഴ്ച വിനായക ചതുർത്ഥിയായതിനാൽ ചില ബാങ്കുകൾക്ക് അവധിയുമുണ്ട്. നവരാത്രിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ തിരുവനന്തപുരം താമ്പരം പ്രത്യേക തീവണ്ടി പ്രഖ്യാപിച്ചു. ഈ മാസം 16-ാം തീയതി മുതൽ ഒക്ടോബർ 28 വരെ എല്ലാ ബുധനാഴ്ചകളിലും തിരുവനന്തപുരം സെൻട്രൽ മുതൽ താമ്പരം വരെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാകും. 17-ാം തീയതി മുതൽ ഒക്ടോബർ 29 വരെ വ്യാഴാഴ്ചകളിൽ തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനും ഉണ്ടാവും. സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരത്ത് ഒക്ടോബർ 4 രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരമവീരചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെക്കോണിന്റെ പരമത്യാഗവും മാതൃകാപര വീര്യവും അനുസ്മരിക്കുന്നതിനാണ് ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. ദേശസ്നേഹം, അച്ചടക്കം, കായികക്ഷമത, ആരോഗ്യകരമായ ജീവിതം, യുവാക്കൾക്കും സമൂഹത്തിനുമിടയിൽ സേവന മനോഭാവം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഈ ധീര വ്യോമസേനാ യോദ്ധാവിന്റെ പാരമ്പര്യത്തെ ആദരിക്കുക കൂടിയാണ് പരിപാടിയുടെ ലക്ഷ്യം. പൊതുജനങ്ങൾക്കായുള്ള മാരത്തണിൽ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും ഒത്തുചേരാനും ദേശീയ സേവനം ആഘോഷിക്കാനും അവസരമുണ്ട്. യുവജനങ്ങൾക്ക് പ്രതിരോധ സേനകളിൽ ചേരുന്നതിന് പ്രചോദനം നൽകാനുള്ള അവസരവുമാണ് മാരത്തൺ. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കുക www.townscript.com. സെക്കോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 4-2-4-3-3. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ തർക്കരഹിത ഗ്രാമീണ ഇന്ത്യയിലേക്ക് എന്ന സംരംഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ നിയമസേവന അതോറിറ്റി ജില്ലയിലെ 5 തെരഞ്ഞെടുത്ത ഗ്രാമങ്ങളായ ഒറ്റൂർ, ഒറ്റശേഖരമംഗലം, വിതുര, കിളിമാനൂർ, വെങ്ങാനൂർ എന്നിവിടങ്ങളിൽ സാമൂഹ്യ മധ്യസ്ഥത പദ്ധതി നടപ്പിലാക്കി വരുന്നു. പ്രാദേശിക തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ സമൂഹതലത്തിൽ സൌഹാർദ്ദപരമായി പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള സർക്കാർ സ്ഥാപനമായ IHRD 2026 ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-ഉം 2-ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ IHRD വെബ്സൈറ്റ് ആയ www.ihrd.ac.in പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23 വരെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും ഈ മാസം 30 വരെ 200 രൂപ ലേറ്റ് ഫീസ് സഹിതവും സമർപ്പിക്കാവുന്നതാണ്. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസിൽ MA ജെൻഡർ സ്റ്റഡീസ് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 11, 14 എന്നീ തീയതികളിൽ രാവിലെ 10:30 അസൽ രേഖകൾ സഹിതം കൺവേർജൻസ് അക്കാദമിയ കോംപ്ലക്സിന്റെ 7-ാം നിലയിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇമെയിൽ sds@mgu.ac.in. ഫോൺ നമ്പർ 8281541929. നമുക്ക് ചുറ്റുമാണ് കേട്ടത്. ഇനി ഒരു ഗാനം കേൾക്കാം. മനസ്സാ വാച കർമ്മണ എന്ന ചിത്രത്തിൽ AT ഉമർ സംഗീതം നൽകി, S ജാനകി പാടിയത്. ഗാനരചന ബിച്ചു തിരുമല.

പുലർവെട്ടം സമാപിക്കുകയാണ്. വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു ഞാൻ ശാന്തി മാധവി.

0: Economic data and the effect of higher crude oil prices on a major energy importer. Kozak said India's latest GDP release incorporated a new index of industrial production and the new producer price index series. The changes, she said, should improve the country's GDP estimates. The IMF said it was also monitoring the effect of rising oil prices on India's economy. Kozak noted that costlier energy creates pressure for all oil-importing countries. The National Testing Agency, NT, has released provisional answer keys for retest of English, Commerce and Sociology papers of UGC NET June 2026. Candidates can challenge the answer keys online through the official UGC NET portal till 13th of this month. NT announced retest for three papers of the UGC NET examination, English, Commerce and Sociology, following complaints about several errors in these papers. The English and Commerce paper was held on 9th and the Sociology paper was conducted yesterday. The results and ranks for the Joint Council of Scientific and Industrial Research UGC National Eligibility Test June 2026 examination have been declared. The National Testing Agency has said that the candidates can check their result and rank through the official website. Union Minister for Agriculture and Farmers Welfare Shivraj Singh Chauhan has called for an integrated approach based on science, policy and market support to transform dryland agriculture, strengthen food and nutritional security and improve farmers' livelihoods. The minister was addressing the opening session of Dryland Congress 2026 in New Delhi. Mr. Chauhan said that with appropriate scientific interventions, policies and market support, drylands can become a source of strength for India and other regions facing similar challenges.
1: Dry land is not our weakness. With the right science, the right policies and the right market, this dry land can become India's and Africa's greatest asset. And my appeal to all the scientific institutions is that we should all come together and make this transformation happen.
0: The Trump administration has proposed ending the up to 60-day grace period that allows H-1B workers and several other employment-based visa holders to remain in the United States after losing their jobs. The move could sharply narrow the time available to find a new employer or pursue another immigration option. We have a report.
2: Department of Homeland Security proposal, scheduled for publication in the Federal Register today, would remove the provision which covers E-1, E-2, E-3, H-1B, H-1B-1, L-1, O-1 and TN visa classification and their dependents. If finalized, workers whose employment or qualifying activity ends would generally have to leave the United States immediately, unless they are otherwise authorized to remain. DHS said, the present grace period disconnects the alien's lawful status from the very basis of eligibility for these employment-based non-immigrant classifications. The proposal would restore what DHS described as its earlier policy, under which a worker was expected to depart once employment with the sponsoring employer ended. Jigyasa Pandey from Newsdesk.
0: 25 years after the deadliest attack on U.S. soil, Americans are pausing to remember the nearly 3,000 victims of 9/11. Ceremonies and events are taking place across United States to mark the somber anniversary of the 2001 Al-Qaeda hijackings that forever changed the nation. On 11th of September 2001, four hijacked passenger planes were used as weapons. On to sports. In cricket, India produced a brilliant all-round performance to thrash Bangladesh by 40 runs in the first semi-final of the Women's Asia Cup 2026 in Dubai last night. India's victory secured their place in Women's Asia Cup 2026 final, with the second semi-final between Sri Lanka and Pakistan determining their opponents. In the second semi-final today, Pakistan will face Sri Lanka in Dubai. The match will start at 8 p.m. Indian Standard Time. The winner of that contest will meet India in the final on Sunday. India made a strong start at the World Parachuting Championship, bagging four medals including one gold, two silver and one bronze on the opening day of the event at Changwon in South Korea yesterday. The Indian women's team of Moona Agarwal, Avni Lekhara and Milisha clinched gold in the R2 10-meter air rifle standing SH1 team event. Moona Agarwal also won silver in the individual event while Avni Lekhara got bronze. And now for a look at today's newspapers, it's over to Sarabjit Kaur.
3: Thank you, Shagun. The Asian Age headlines, PM backs safe space for benefits for all humanity at Paris summit, lauds ISRO and scientists, invites world to join India's space research, the paper adds. Indian space station by 2035, moon landing by 2040, says Modi. India turns diplomatic hotspot as BRICS leaders to share stage is a front page headline in the Tribune. The paper adds the national capital is set to become the center of global diplomacy. And finally, the Pioneer informs an ensemble of over 100 artists drawn from India and other member countries of BRICS is set to perform at a gala dinner that Prime Minister Narendra Modi will host for various world leaders on the opening day of the group's summit. And with that, it's back to you, Shagun.
0: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. 18th BRICS summit to begin at Bharat Mandapam in New Delhi tomorrow. Russian President Vladimir Putin arrives in New Delhi to attend the summit. IMF describes India as a key engine of global growth after the country's economy expanded 7.8% in first quarter of current fiscal. Trump administration proposes scrapping 60-day grace period for laid-off H-1B workers in U.S. National Testing Agency releases provisional answer keys for retest of English, Commerce and Sociology papers of UGC NET June 2026. And in cricket, India beat Bangladesh by 40 runs in first semi-final of Women's Asia Cup 2026 in Dubai. And with that, we end the morning news. Have a nice day.
4: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: സുലൈമാൻ തന്റെ താടി തടവിക്കൊണ്ട് സ്വല്പനേരം മിണ്ടാതിരുന്നു. ആരും സംസാരിക്കുന്നില്ല.
8: ശരി, ഇവർക്ക് വല്ലതും കഴിക്കണമല്ലോ. ചോറും കറിയും കൊടുത്തയക്കാം. വേറെ വല്ലതും വേണോ?
7: അയാൾ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. വേണ്ട, അവൾ മറുപടി പറഞ്ഞു.
8: പിന്നെ വിശ്വം.
7: അയാൾ വിശ്വത്തിന് നേരെ തിരിഞ്ഞു.
8: വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു കൊടുക്ക, ഞാൻ ഇറങ്ങുന്നു.
7: അയാൾ മുട്ടിച്ചെരുപ്പിലേക്ക് കാല് തിരുകിക്കൊണ്ട് പറഞ്ഞു. ഒരു ചിന്താധീനനെ പോലെ അയാൾ പതുക്കെ പതുക്കെ നടന്നു. കുടോം കുടോം എന്ന ആ മുട്ടിച്ചെരുപ്പിന്റെ ശബ്ദം അകന്നകന്നു പോകുന്നത് ചെവിയോർത്തുകൊണ്ട് രാധ ചോദിച്ചു.
9: ആരാ?
7: സുലൈമാനിക, വിശ്വം മറുപടി പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ. അയാളാണ് എന്നെ, പെട്ടെന്ന് വാക്കുകൾ വിഴുങ്ങിക്കളഞ്ഞു, വിശ്വത്തിനെ രക്ഷിച്ചത്.
9: വിശ്വം ഇവിടെ എന്ത് ചെയ്യുന്നു?
7: താമസിക്കുന്നു.
9: ജോലി?
7: ഒന്നുമില്ല.
9: എന്തേ ഇവിടെ വരാൻ?
7: രാധ എന്തേ വന്നത്?
9: അവിടെ എനിക്കാരുമില്ല.
7: എനിക്കും.
9: ലക്ഷ്മിക്കുട്ടിയമ്മ?
7: ഉണ്ട്. കൂടുതൽ ചോദിക്കരുത്. ഇല്ല, ഒരനുസരണയുള്ള കുട്ടിയെപ്പോലെ രാധ പറഞ്ഞു.
9: രാധേ, ഇനി എന്ത് ചെയ്യാൻ വിചാരിക്കുന്നു?
7: എനിക്ക്, അവൾ വിക്കി വിക്കി അവസാനിപ്പിച്ചു.
9: മുഴുവൻ പറയൂ.
7: എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്യും.
9: എനിക്ക് കുഞ്ഞിരാമനെ കാണണമെന്നുണ്ട്.
7: കുഞ്ഞിരാമൻ എവിടെ?
9: ഈ പട്ടണത്തിലാണ്.
7: എന്നുവച്ചാൽ?
9: മേൽവിലാസം എൻ്റെ കയ്യിലുണ്ട്.
7: അവൾ മടിയിൽ നിന്ന് ഒരു കുറിപ്പെടുത്തു കൊടുത്തു. വിശ്വം അതിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു,
8: എനിക്ക് ഈ കമ്പനി അറിയില്ല, പക്ഷേ സുലൈമാനിക്ക് അറിയും.
7: അയാൾക്ക് ഇവിടെയുള്ള എല്ലാ കമ്പനിയും അറിയും.
9: ഒരുപക്ഷേ എല്ലാ മനുഷ്യരെയും അറിയും.
7: നാളെ ശരിപ്പെടുത്താം.
9: പോരെ, മതി.
7: ഗോപാലകൃഷ്ണൻ ആ സംഭാഷണം ശ്രദ്ധിച്ചുവെങ്കിലും അയാൾക്കൊന്നും മനസ്സിലായില്ല. കുറെ വെറും വാക്കുകൾ തലയ്ക്കു മുകളിലൂടെ പാറിക്കളിച്ചുവെന്നേയുള്ളൂ. അവൻ അവിടെ കിടന്ന ഒരു പത്രമെടുത്തു നോക്കി. വീണ്ടും ഒരു നിശബ്ദത. വിശ്വം ജാലകത്തിനടുത്തിട്ടിട്ടുള്ള ഒരു കട്ടിലിന്മേൽ തലയണയും ചാരി ഇരിക്കുകയാണ്. അയാൾ അതിൻ്റെ ഒരു പാളി തുറന്ന് വെളിയിലേക്ക് നോക്കി. ആകാശത്ത് നിറച്ച് നക്ഷത്രങ്ങളാണ്. ഭൂമിയിൽ അങ്ങിങ്ങായി വിളക്കുകളും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ താൻ ഒരു ദ്വീപിലാണെന്നും അത് പതുക്കെ ചലിക്കുന്നുവെന്നും ഒരു തോന്നൽ. അയാൾ പെട്ടെന്ന് തലതിരിച്ചു നോക്കി. രാധ അവിടെ അതേ ഇരിപ്പിൽ തന്നെ. ചൈതന്യമെഴുന്ന അവളുടെ കണ്ണുകളിൽ ശോകഛായ പതുക്കെ പരക്കുകയായിരുന്നു. വിശ്വം വിളിച്ചു,
9: രാധേ.
7: നിനക്കെന്നോട് പുച്ഛം തോന്നുന്നുണ്ടോ?
9: എന്തിന്?
7: അമ്പരെന്ന ചോദ്യം. നിങ്ങളുടെ കഷ്ടപ്പാടിൽ ഞാൻ നിങ്ങളെ വിട്ടുപോന്നു. എന്നെ, ഈ ഭൂമി കാണാൻ സംബന്ധിച്ചവരെയൊക്കെ ഞാൻ വിസ്മരിച്ചു.
8: ഞാൻ വല്ലാത്ത നീചത കാണിച്ചു. ഒരു വേദന ആ വാക്കുകളിൽ തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ, വിശ്വത്തിനും കൂടി കഷ്ടപ്പാട് അനുഭവിക്കാതെ കഴിഞ്ഞു. പക്ഷേ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു ഭേദം. വിശ്വം, നമ്മളൊക്കെ ആലോചിച്ചുറച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. ഓരോന്നങ്ങട്ട് വന്നു ചേരുന്നു. ആർക്കും ആരോടും ദുഷ്ടത കാണിക്കണമെന്നൊന്നുമില്ല. കഷ്ടപ്പാടാണ് നമ്മളെക്കൊണ്ട് ഒക്കെ ചെയ്യിക്കുന്നത്. അമ്മ എന്നെപ്പറ്റി വല്ലതും പറയാറുണ്ടായിരുന്നു. ഉണ്ട്. പക്ഷെ മരിക്കാറായപ്പോൾ പിന്നെ ഒന്നിനെപ്പറ്റിയും ആരെപ്പറ്റിയും ചോദിക്കുണ്ടായിരുന്നില്ല.
6: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. നിരാശയുടെ മന്ദസ്വരങ്ങളെ മാറ്റി, പ്രത്യാശയുടെ രാഗമുണർത്തി, നവോന്മേഷത്തിന്റെ താളം പകരുന്ന ചില ഗാനങ്ങളാവാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം അശ്വമേധം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം തൂവാനത്തുമ്പികൾ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി.

0: ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: മയൂരാസനം ചെയ്താൽ മരണമില്ല എന്നൊരു ചൊല്ലുണ്ട്. മയൂരം എന്നാൽ മയിൽ. മയിൽ പാമ്പിനെ ഭക്ഷണമാക്കാറുണ്ട്. വിഷമുള്ള പാമ്പിനെ ഭക്ഷിച്ചാൽ പോലും മയിൽ മരിക്കാറില്ല എന്ന് പറയാറുണ്ട്. കാരണം വിഷം പോലും ദഹിച്ചു പോകുന്നു എന്ന ചിന്തയിൽ നിന്നാണ് മുൻപ് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബലപ്പെടുത്തുന്ന ആസനമാണിത്. നാം കഴിക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് പച്ചക്കറികൾ, ധാരാളം രാസവസ്തുക്കളും വിഷവസ്തുക്കളും ഉണ്ടായേക്കാം. ആഹാരം ഔഷധം പോലെ കഴിച്ചില്ല എങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കേണ്ടി വരും. നമുക്കിനി മയൂരാസനം ചെയ്യുന്ന രീതി ഒന്ന് പരിശീലിക്കാം. ആദ്യം സാവധാനം ഇരിക്കുക. തുടർന്ന് വജ്രാസനത്തിൽ ഇരിക്കുന്നത് പോലെ കാല് മടക്കി പുറകോട്ട് വെക്കുക. തല സാവധാനം തറയിൽ മുട്ടിക്കുക. കൈപ്പത്തി മുൻപ് വെക്കുന്നതിന് പകരം കൈപ്പത്തി ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. തുടർന്ന് കൈകൾ മടക്കി വയറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ഓരോ കാലുകളും പുറകോട്ട് നീട്ടുക. ഉടൽ ഭാഗം മുന്നോട്ട് നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് ശരീരം ലംബമായി ഉയർത്തുക. കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ സാവധാനം നിലത്തുകൊണ്ടുവരിക. ശരീരം താഴ്ത്തി വിശ്രമിക്കുക. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആസനങ്ങൾ ചെയ്യുവാൻ കൃത്യമായ പരിശീലനം നേരിട്ട് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മയൂരാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? കൈതെറ്റി വീഴാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ കാലുകൾ നീട്ടാതെ പരിശീലിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഇത് അഭ്യസിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ നടന്നവർ, ഹെർണിയ, ഗർഭാശയം തള്ളി പുറത്തു പോകുന്നവർ, ഹൈ ബി പി ഉള്ളവർ എന്നിവ ഈ മയൂരാസനം ചെയ്യാൻ പാടില്ല. എന്താണ് ഗുണം? ദഹന വ്യവസ്ഥ മെച്ചപ്പെടുന്നു. മലബന്ധം, വൃക്കരോഗം, മൂലക്കുരു, അമിതവണ്ണം എന്നിവയ്ക്ക് ഇത് വളരെ ഗുണപ്രദമാണ്. മയൂരാസനം ചെയ്താൽ മരണമില്ല എന്ന പഴഞ്ചൊല്ല് ഈ അവസ്ഥയിൽ നാം ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇവയെല്ലാം തന്നെ വിഷരഹിതമാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മയൂരാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം 3-ാം പക്കം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സലിൽ ചൌധരിയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ചിത്രം ഈ ഗാനം മറക്കുമോ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ സമരപരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. സത്യാഗ്രഹികൾ താമസിച്ചിരുന്ന ടോൾസ്റ്റോയ് ഫാമിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു. ടോൾസ്റ്റോയ് ഫാമിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു: നമുക്കിനി ജോഹന്നാസ്ബർഗിലേക്കുള്ള യാത്രകളിലേക്ക് മടങ്ങാം. അങ്ങോട്ടു പോകണമെന്നുള്ളവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നടന്നുപോയി അന്നു തന്നെ മടങ്ങിയെത്തിയിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 21 നാഴിക നടക്കണം. നടന്നു പോകലിനെ സംബന്ധിച്ച് ഒരൊറ്റ നിശ്ചയം കൊണ്ട് ഞങ്ങൾ ധാരാളം പണം മിച്ചം പിടിച്ചു. നടന്നുപോയവർക്ക് അതുകൊണ്ട് ഗുണവുമുണ്ടായി. ചിലർ നടക്കുന്ന ശീലം പഠിച്ചു. യാത്രക്കാരൻ 2 മണിക്കുണർന്ന് 2.5 മണിക്ക് പുറപ്പെടണം എന്നാണ് നിയമം. അയാൾ 6-7 മണിക്കൂർ കൊണ്ട് ജോഹന്നാസ്ബർഗിലെത്തും. യാത്രയ്ക്ക് വേണ്ടി വന്ന ഏറ്റവും കുറച്ച് സമയം 4 മണിക്കൂർ 18 മിനിറ്റാണ്. ഈ ചിട്ട പാർത്തിരുന്നവർക്ക് അല്പമെങ്കിലും ബുദ്ധിമുട്ടായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നേരെ മറിച്ച്, അവരതിനെ സസന്തോഷം സ്വീകരിക്കുകയാണുണ്ടായത്. നിർബന്ധം പ്രയോഗിച്ചായിരുന്നുവെങ്കിൽ ഒരൊറ്റ ആളെങ്കിലും അവിടെ പാർക്കുവാൻ കിട്ടില്ലായിരുന്നു. ടോൾസ്റ്റോയ് ഫാമിലെ ജോലികളും നഗരത്തിലേക്കുള്ള യാത്രകളും ചെറുപ്പക്കാർ തികച്ചും ഇഷ്ടപ്പെട്ടു. അവർ പണിയെടുക്കുമ്പോൾ വികൃതി കാട്ടുന്നത് തടയുക വളരെ പ്രയാസമായിരുന്നു. അവർ ഇഷ്ടത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ അവർക്ക് നൽകുകയുള്ളൂ. അങ്ങനെ ചെയ്ത് പണിത്തുകയിലോ ഗുണത്തിലോ അതൃപ്തികരമായിരുന്നതായി ഞാൻ ഒരിക്കലും കണ്ടില്ല. ഞങ്ങളുടെ ശുചീകരണ വ്യവസ്ഥകൾ ഇനി പറയാം. ഇത്രയേറെ ആളുകൾ പാർത്തിട്ടും ടോൾസ്റ്റോയ് ഫാമിൽ ഒരിടത്തും എച്ചിലോ വൃത്തികേടോ കാണാനില്ലായിരുന്നു. വൃത്തികെട്ട സാധനങ്ങളൊക്കെ കുഴികുത്തി കുഴിച്ചിടും. വെള്ളം റോഡിലൊഴിക്കുവാൻ സമ്മതിക്കില്ല. ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ കൊട്ടക്കോരികകളിലാക്കി വെച്ചു. വൃക്ഷങ്ങൾക്ക് നനയ്ക്കാനെടുക്കും. എച്ചിലും പച്ചക്കറികളുടെ വേണ്ടാത്ത ഭാഗങ്ങളും വളമായി ഉപയോഗപ്പെടുത്തും. 1.5 അടി ആഴമുള്ള കുഴി കുഴിച്ച് അതിലാണ് മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. അവ കുഴിയിൽ നിന്നെടുത്ത് മണ്ണുകൊണ്ട് മൂടിയിരുന്നതിനാൽ യാതൊരു ദുർഗന്ധവും പുറത്തു വരില്ല. ഈച്ചകളും ഉണ്ടായിരുന്നില്ല. അവിടെ മലമൂത്രം മൂടിയിട്ടുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ ഞങ്ങൾക്കൊരു ഉപദ്രവവും കൂടാതെ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഉപദ്രവകരമായേക്കാവുന്ന ഒന്നിനെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് അമൂല്യ വളമാക്കി മാറ്റുകയും ചെയ്തു. മലമൂത്രങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ ലക്ഷോപലക്ഷം ഉറുപ്പിക വിലയ്ക്കുള്ള വളം കിട്ടും. രോഗങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കും. നമ്മുടെ ചീത്തശീലങ്ങൾ കൊണ്ട് നാം നദീതീരങ്ങളെ അശുദ്ധമാക്കുകയും ഈച്ചകൾക്ക് ഒന്നാന്തരം വിളനിലങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. തൽഫലമായി നമ്മുടെ അശ്രദ്ധ കൊണ്ട് തുറന്നുകിടക്കുന്ന മലമൂത്രങ്ങളിൽ ചെന്നിരിക്കുന്ന ഈച്ചകൾ തന്നെ

നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നു. ഈ വലിയ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി ഒരു ചെറിയ കൈക്കോട്ടാണ്. വഴിയിൽ മലമൂത്രങ്ങൾ വിസർജിക്കുകയും മൂക്ക് പിഴിഞ്ഞിടുകയും തുപ്പുകയും ചെയ്യുന്നതെല്ലാം ഈശ്വരനോടും മനുഷ്യ സമുദായത്തോടും ചെയ്യുന്ന പാപമാണ്. മറ്റുള്ളവരുടെ നേർക്ക് ദാക്ഷിണ്യത്തിൻ്റെ ദയനീയമായ അഭാവത്തെയാണ് ഇതൊക്കെ വെളിവാക്കുന്നത്. കാട്ടിൽ പാർക്കുന്നവനായാലും വൃത്തികെട്ട സാധനങ്ങളെ മൂടാതിരിക്കുന്നവൻ കഠിന ശിക്ഷ അർഹിക്കുന്നു. ടോൾസ്റ്റോയ് ഫാമിലുള്ളവർ കഠിനമായി പണിയെടുത്തിരുന്നതുകൊണ്ട് പണം മിച്ചമാകുകയും കുടുംബങ്ങളെ സ്വയം പുലർത്തുന്നവയാക്കി തീർക്കുകയുമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള പണി. ഈ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രകാലം വേണമെങ്കിലും ട്രാൻസ്വാൾ ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് കുറച്ചു പണം ഷൂസ് വാങ്ങാൻ ചിലവാക്കേണ്ടി വന്നിരുന്നു. ഉഷ്ണമുള്ള കാലാവസ്ഥയിൽ ഷൂസ് ഉപയോഗിക്കുന്നത് ദോഷകരമാണ്. എന്തുകൊണ്ടെന്നാൽ വിയർപ്പെല്ലാം വലിച്ചെടുത്ത് കാലടികൾ മൃദുലങ്ങളായിത്തീരുന്നു. ഇന്ത്യയിലെന്ന പോലെ ട്രാൻസ്വാളിൽ സോക്സ് ആവശ്യമില്ല. എങ്കിലും കല്ലുമുള്ളു മുതലായവയിൽ നിന്ന് കാലിനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനാൽ ഞങ്ങൾ മെതിയടി നിർമ്മാണം പഠിക്കുവാൻ തീർച്ചപ്പെടുത്തി. പൈൻ ടൗണിന് സമീപത്തുള്ള മാരിയൻ ഹില്ലിൽ ട്രാപ്പിസ്റ്റസ് എന്ന് വിളിക്കപ്പെടുന്ന ജർമ്മൻ കാത്തലിക് സന്യാസിമാരുടെ ഒരു മഠമുണ്ട്. അവിടെ ഇത്തരം വ്യവസായങ്ങൾ നടത്തിവരുന്നുണ്ട്. മിസ്റ്റർ കെല്ലൻബാക്ക് അവിടെ ചെന്ന് മെതിയടി ഉണ്ടാക്കുന്ന വിദ്യ പഠിച്ചു. അദ്ദേഹം മടങ്ങി വന്ന് അതെന്നെ പഠിപ്പിക്കുകയും ഞാനിത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം ചെറുപ്പക്കാർ മെതിയടി ഉണ്ടാക്കൽ പഠിച്ചു. ഞങ്ങളത് സുഹൃത്തുക്കൾക്ക് വിറ്റും തുടങ്ങി. വേറൊരു കൈവേല കൂടി തുടങ്ങിയത് ആശാരിപ്പണിയാണ്. ഒരു ഗ്രാമം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ബെഞ്ച് മുതൽ പെട്ടി വരെയുള്ള ചെറുതും വലുതുമായ എല്ലാത്തരം സാധനങ്ങളും ആവശ്യമായി. അവയൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. മിസ്റ്റർ കെല്ലൻബാക്കായിരുന്നു മരാമത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. അദ്ദേഹം തന്റെ സാമർത്ഥ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും തെളിവ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകിപ്പോന്നു. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും സ്കൂൾ ഒഴിച്ചുകൂടാത്ത ഒന്നായി. അതായിരുന്നു ഞങ്ങളുടെ ജോലികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇതിൽ അവസാനം വരെ ഞങ്ങൾക്ക് പരിപൂർണമായി വിജയം ലഭിച്ചതുമില്ല. പഠിപ്പിക്കുന്ന പണി മിക്കവാറും മിസ്റ്റർ കെല്ലൻബാക്കും ഞാനും കൂടിയാണ് നടത്തി വന്നത്. ഉച്ചതിരിഞ്ഞ സമയത്ത് മാത്രമേ സ്കൂൾ നടത്തുവാൻ സാധിക്കൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ പണിക്ക് ശേഷം തികച്ചും ക്ഷീണിച്ചിരിക്കും. ഞങ്ങളുടെ വിദ്യാർത്ഥികളും അങ്ങനെ തന്നെ. ഞങ്ങൾ കണ്ണിൽ വെള്ളം തളിക്കും. കുട്ടികളുമായി കളിച്ചിട്ട് അവർക്കും ഞങ്ങൾക്കും ഉത്സാഹമുണ്ടാക്കുവാൻ ശ്രമിച്ചു നോക്കും. പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ വെറുതെയാവും. ശരീരം അടിയന്തരമായി വിശ്രമം ആവശ്യപ്പെടും. അതിനെ നിഷേധിക്കാൻ അത് സമ്മതിക്കില്ല. എന്നാൽ ഇത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും ചെറുതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഉറക്കം തൂങ്ങലുണ്ടായിട്ടും ക്ലാസുകൾ നടത്തിപ്പോന്നു. ഗുജറാത്തി, തമിഴ്, തെലുങ്ക് എന്നീ മൂന്ന് ഭാഷകൾ സംസാരിക്കുന്നവരെ എന്താണ് പഠിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? എനിക്ക് കുറച്ച് തമിഴറിയാം, പക്ഷേ തെലുങ്ക് ഒട്ടുമറിയില്ല. ഈ സ്ഥിതികളിൽ ഒരധ്യാപകൻ എന്തു ചെയ്യും? ഞാൻ ചെറുപ്പക്കാരിൽ ചിലരെ അധ്യാപകരായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അത് വിജയിച്ചില്ല. പ്രാഗ്ജിയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് പറയേണ്ടതില്ലല്ലോ. ചെറുപ്പക്കാരിൽ ചിലർ വളരെ വികൃതികളും മടിയന്മാരുമാണ്. അവരെപ്പോഴും പുസ്തകങ്ങളുമായി മുഷിച്ചിലാണ്. ഇത്തരക്കാരായ കുട്ടികളെയും കൊണ്ട് ഏറെ മുന്നോട്ടു പോകാമെന്ന് ഒരധ്യാപകൻ എങ്ങനെ പ്രതീക്ഷിക്കും? ഇതിനു പുറമേ ഞങ്ങൾക്ക് മുടങ്ങാതെ പഠിപ്പിക്കുവാനും സാധിച്ചിരുന്നില്ല. ചിലപ്പോൾ ജോലി മിസ്റ്റർ കെല്ലൻബാക്കിനെയും എന്നെയും ജോഹന്നാസ്ബർഗിലേക്ക് കൊണ്ടുപോകും. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം മതാധ്യാപനമാണ്. മുസൽമാന്മാർ ഖുറാനും പാഴ്സികൾ അവസ്ഥയും വായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ഖോജ ബാലൻ ഉണ്ടായിരുന്നു. അവനെ ആ മതവിഭാഗക്കാരുടെ ഒരു ചെറിയ പോത്തി പഠിപ്പിക്കേണ്ട ചുമതല അവന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. ഇസ്ലാമിനെയും സ്വരാഷ്ട്രീയൻ മതത്തെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ ഞാൻ ശേഖരിച്ചു. എന്റെ ബോധ്യങ്ങൾ അനുസരിച്ച് ഹിന്ദുത്വത്തിന്റെ മൗലിക തത്വങ്ങളെക്കുറിച്ച് ഞാൻ ചിലത് എഴുതിയുണ്ടാക്കി. ഇതെന്റെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയോ ടോൾസ്റ്റോയ് ഫാമിലുള്ളവർക്ക് വേണ്ടിയോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ രേഖ ഇപ്പോൾ എന്റെ കൈവശമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ആത്മീയ പുരോഗതിയിലെ ഒരു വഴിയടയാളം എന്ന നിലയ്ക്ക് ഞാനതിനെ ഇവിടെ ചേർത്തേനെ. എന്നാൽ ഇത്തരം സാധനങ്ങളിൽ പലതും എന്റെ ജീവിതത്തിൽ ഞാൻ വലിച്ചെറിയുകയോ കത്തിച്ചു കളയുകയോ ചെയ്തിരുന്നു. അവയെ സൂക്ഷിച്ചു വച്ചിട്ട് ആവശ്യമില്ലെന്ന് തോന്നിയതുകൊണ്ടോ എന്റെ ജോലികളുടെ വ്യാപ്തി വർദ്ധിച്ചു.

0: കൊണ്ടോ ആണ് ഞാൻ ആ കടലാസുകളെ നശിപ്പിച്ചു കളഞ്ഞത്. അവയെ നശിപ്പിക്കുക എന്നത് എനിക്ക് ഭാരവും ചെലവുള്ളതുമായിരുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ വ്യസനിക്കുന്നില്ല. അധ്യാപന പരീക്ഷണം നിഷ്ഫലമായില്ല. കുട്ടികൾ അസഹിഷ്ണുതയുടെ ബാധയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ഓരോരുത്തരുടെയും മതങ്ങളും ആചാരങ്ങളും വിശാല ഹൃദയത്തോടെ വീക്ഷിക്കാൻ പഠിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഏകോദര സഹോദരന്മാരെപ്പോലെ ഒരുമിച്ച് പാർക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കി. പരസ്പര സേവനം, മര്യാദ എന്നീ പാഠങ്ങൾ അവർ ഉൾക്കൊണ്ടു. ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്ന കുട്ടികളുടെ പിന്നീടുള്ള പ്രവൃത്തിയെപ്പറ്റി ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കവിടെ വെച്ച് ലഭിച്ച വിദ്യാഭ്യാസം വൃഥാവിലായിട്ടില്ല എന്ന് എനിക്കുറപ്പുണ്ട്. അപൂർണമാണെങ്കിലും അത് ആലോചനാപൂർവവും മതപരവുമായ ഒരു പരീക്ഷണമായിരുന്നു. ടോൾസ്റ്റോയ് ഫാമിനെ പറ്റിയുള്ള ഏറ്റവും മധുരങ്ങളായ അനുസ്മരണകളിൽ ഈ അധ്യാപനത്തെപ്പറ്റിയുള്ളവ മറ്റുള്ളവയേക്കാൾ ഒട്ടും മാധുര്യം കുറവുള്ളവയല്ല. ടോൾസ്റ്റോയ് ഫാമിനായി ഗാന്ധിജി മൂന്നാമതൊരധ്യായവും പുസ്തകത്തിൽ മാറ്റിവെക്കുന്നുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് നിതീഷ് കുമാർ, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
5: സഞ്ചാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്കാണ്. ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നിതീഷ് കുമാറാണ്. അദ്ദേഹം സ്പോർട്സ് റിലേറ്റഡ് ഒരു ആപ്പിൽ കണ്ടന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നമസ്കാരം നിതീഷ്.
6: നമസ്കാരം.
5: അപ്പോ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് പോവാൻ. എങ്ങനെ പോവാം നമുക്ക്?
6: നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പോകാവുന്ന മാർഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്മൾ ട്രെയിനിൽ തന്നെ പോകണം എന്നാണ്. കാരണം ഓരോ യാത്രയും അതിന്റെ ഒരു കംപ്ലീഷൻ എത്തുന്ന നമ്മൾ ആൾക്കാരായിട്ട് ഇടപെട്ട് അങ്ങനെ പോകുന്ന ഒരു യാത്രയ്ക്കാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാൻ സാധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ സമ്പർക്രാന്തി എക്സ്പ്രസ് ഉണ്ട്. 2 ദിവസത്തെ യാത്രയാണ് ഈ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നമുക്ക് വേണ്ടി വരുന്നത്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് ട്രെയിൻ ബോർഡ് ചെയ്തത്. എനിക്ക് 46 മണിക്കൂറാണ് എടുത്തത്. ഞാൻ തിങ്കളാഴ്ച ട്രെയിനിൽ കയറുന്നു. ബുധനാഴ്ച 9:30 എത്തുന്നത്. 9 സംസ്ഥാനങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മഡ്ഗാവണ് രത്നഗിരിക്കും ഇടയ്ക്കുള്ള ഒരു റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മൾ
5: ഗോവയ്ക്കും
6: മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക്, അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മനുഷ്യരെ കാണാൻ പറ്റും, നമുക്ക് അവരുമായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു യാത്ര കംപ്ലീറ്റ് ആകുന്നത്. അതെ,
5: ആ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2 ദിവസത്തെ
6: യാത്ര അതിമനോഹരമായിരുന്നു. ട്രെയിൻ ആണല്ലോ വൃത്തിക്കുറവ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ടാകും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ 4 മണിക്കൂർ ഇടവിട്ട് എല്ലാ കമ്പാർട്ട്മെന്റ്സും ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഞാനൊരു സോളോ ട്രാവലറാണ് ഇങ്ങനെ പോകുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്, അങ്ങനെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളുടെ റെക്കമെൻഡേഷൻ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഭക്ഷണം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഈ ഒപ്പം യാത്ര ചെയ്ത പലരുമായിട്ടും പങ്കുവെച്ചൊക്കെയാണ് കഴിച്ചത്. അവരും അവരുടെ സംസ്ഥാനത്തെ ഫുഡ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നു എന്നതിനുപരിയായിട്ട് നമുക്ക് കൂടുതൽ മനുഷ്യരുമായിട്ട്
5: ഇന്ററാക്ട്
6: ചെയ്യാനും അങ്ങനെ കുറെ മെമ്മറീസ് നമുക്ക് കിട്ടും.
5: പിന്നെ ഇപ്പൊ പറഞ്ഞു സോളോ ട്രാവലർ ആണ്, ആദ്യമായിട്ട് സോളോ ട്രിപ്പ് പോകുന്നത് എവിടേക്കാണ് പോയിട്ട്?
6: 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് സോളോ യാത്ര പോകുന്നത്. അത് അഡ്മിഷൻ സംബന്ധമായിട്ടായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് എൻ്റെ MA ചെയ്തത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഹൈദരാബാദിലേക്ക് ആണ് സോളോ യാത്ര ചെയ്യുന്നത്. അതിനുശേഷം അഡ്മിഷൻ കൺഫേം ആകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ അഡ്മിഷൻ യാത്രയെ തന്നെ ഞാൻ ചാർമിനാർ, അതുപോലെ തന്നെ മക്ക മസ്ജിദ്, അങ്ങനെ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു. +2 ശേഷം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വരുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിന് മുൻപ് വരെ ഞാൻ ആലപ്പുഴയിലെ സ്കൂളുകളിലാണ് പഠിച്ചതും മറ്റും. പിന്നെ തിരുവനന്തപുരം ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ആ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്തുകൂടാ. അങ്ങനെ ഹൈദരാബാദിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി. പിന്നെ റിമോട്ട് ജോബാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലിയും യാത്രയും ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ട്രെയിനിലിരുന്നൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം എനിക്കറിയാം പല സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ സ്കെഡ്യൂൾ സ്ക്വീസിൻ ചെയ്യുന്നത്, ഒരു യാത്രയും അതുപോലെ തന്നെ ജോലിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ജോലി നിന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
5: പിന്നെ നമ്മൾ സാധാരണ യാത്ര പോകുമ്പോഴേ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, നമ്മൾ പോകുന്നു വാ എന്ന് പറഞ്ഞിട്ട്. ഒറ്റയ്ക്കായിട്ട് പോവാന്ന് ഏതൊരു പോയിന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ?
6: എനിക്ക് ഒരിക്കൽ പോലും ആരും ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ കൂട്ടത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്കും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ, എസ്പെഷ്യലി MA ഒക്കെ കഴിഞ്ഞപ്പം കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലിയായി. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള കുറേ തടസ്സങ്ങൾ വന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സ്ഥലമായിരിക്കും ഇഷ്ടമാവുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയം അവൈലബിൾ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ സോളോ യാത്ര ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു. കാരണം ഇപ്പം നമ്മൾ

0: കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും ഒരു സമ്മതം വേണം, പിന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് വേണം നമ്മൾ ഓരോ യാത്രയും പൂർത്തീകരിക്കാൻ. സോളോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ആ ബോക്സുകളെല്ലാം നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. മാത്രമല്ല നമ്മൾ പരിചയപ്പെടാത്ത കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ. അതുകൊണ്ട് തന്നെ ഞാൻ സോളോ യാത്രകൾ പ്രിഫർ ചെയ്യുന്നു കൂടുതലും.
1: അപ്പോൾ നമുക്കിനി ഒരു നല്ലൊരു പാട്ട് കേട്ടോ.
0: ആയിക്കോട്ടെ.

0: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അഡ്വഞ്ചറസ് ആണ് സോളോ യാത്രകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ സോളോ ട്രിപ്പ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് എന്റെ അമ്മയും ആരെങ്കിലും കൂട്ടിട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ?
1: ഇല്ല, പക്ഷെ എനിക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പം, അതായത് ചില സ്ഥലങ്ങളുടെ ഒരു ബ്യൂട്ടി നമുക്കൊരു ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടി കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഇന്നയാൾ, എന്റെ പല ഫ്രണ്ട്സ് പലരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, അപ്പൊ അവരിൽ ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അത് കാണാമല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. യാത്രയ്ക്ക് ശേഷം പലപ്പോഴും എന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കാറുണ്ട്, ഒരു മണിക്കൂറൊക്കെ നിൽക്കുന്ന ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട്. എന്നിട്ട് അവരിങ്ങനെ യാത്രാ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഇന്ന സ്ഥലം കണ്ടു എന്നുള്ളത് പറയുമ്പോൾ അത് അങ്ങനെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ആ ഒരു സമയത്ത് മാത്രമാണ് മിസ് ചെയ്യാറുള്ളത്. പിന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള സമയത്താണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. ഈ യാത്രയ്ക്ക് ഒരാഴ്ച മുൻപ് മറ്റോ പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും യാത്രകൾ ക്യാൻസൽ ചെയ്യാറുണ്ട്.

0: അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ഒരു കാര്യം ഞാൻ ഫോളോ ഔട്ട് ചെയ്യുന്ന എല്ലാവരും ഞാൻ സജസ്റ്റും ചെയ്യുന്നു. കാരണം നമ്മൾ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു സ്ഥലം പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം.
1: നമ്മളിപ്പോ ട്രെയിനിൽ കയറി ഏതാണ്ട് 46 മണിക്കൂർ അല്ലേ,
0: അതെ,
1: അത്ര അടുത്ത് ചണ്ഡീഗഡിലെത്തി,
0: ചണ്ഡീഗറിലെത്തി.
1: അപ്പൊ ഇനി നമുക്ക് പോകണ്ടേ അങ്ങോട്ട്?
0: പിന്നെ
1: അപ്പൊ യാത്ര എങ്ങനെയാണെന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്.
0: അപ്പോൾ ചണ്ഡീഗറിൽ നിന്ന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് HPTC ഹിമാചൽ പ്രദേശ് ടൂറിസം കോർപ്പറേഷൻ്റെ ബസ്സുകളുണ്ട്. അപ്പോൾ അതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം എഗെയിൻ നിങ്ങൾ HPTCയിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഹാടികളെ, ധർമ്മശാലയിലെ മലകളിൽ ജീവിക്കുന്ന ആളുകളെ പഹാടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ കാണാനും അവരെന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് HPTC ബസ്സാണ് നമ്മളെ സഹായിക്കുക. അതേസമയം അതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയാണ് വേണ്ടത് എന്നുള്ളവർക്ക് അവിടുന്ന് തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ചണ്ഡീഗഡ് സെക്ഷൻ 43 നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്.
1: ഇതിലിപ്പം നേരത്തെ ബുക്ക് ചെയ്യാമോ, അതിനെ കുറിച്ച് ഒന്ന് പറയാം?
0: നേരത്തെ ബുക്ക് ചെയ്യാനും സാധിക്കും. അതല്ല, നമുക്ക് അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല. കാരണം അവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HPTC വെബ്സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി അതല്ല, ഏതെങ്കിലും ആപ്പുകൾ വഴി, ഇപ്പോൾ റെഡ് ബസ് പോലുള്ള ആപ്പുകളിലും ബുക്കിംഗ് ഇൻഫർമേഷനും അതുപോലെ തന്നെ ബസ്സിന്റെ ടൈമിംഗ്സ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്.
1: നിതീഷ് പോകുമ്പോൾ എങ്ങനെയാണ് ട്രെയിനിന്റെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടാണോ ബുക്ക്?
0: എല്ലാം നോക്കിയിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഞാൻ ജോലിയും കൂടെ ചെയ്യുന്ന കാരണം എനിക്ക് എന്റെ ഷിഫ്റ്റിന് ക്ലാഷ് ആവാത്ത രീതി വേണം എനിക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാൻ. അപ്പം എനിക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ എനിക്കൊരു 3 ദിവസം വേണം. അതായത് ആദ്യം ഈ സമയങ്ങൾ എല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കണം, പിന്നെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ വേണം എനിക്ക് ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് പോകുന്നത് മുതൽ തിരിച്ചു വരുന്ന വഴിയുള്ള കാര്യങ്ങൾ ഒരു കൃത്യം ടൈം ടേബിൾ മനസ്സിൽ എഴുതി വെക്കാറില്ല, മനസ്സിലൊരു പ്ലാൻ ചെയ്തിട്ടാണ് ബുക്കിംഗ് തുടങ്ങുന്നത്.
1: ജോലി സമയം എങ്ങനെയാണ്?
0: ജോലി സമയം എനിക്ക് രാവിലെ 4 മണിക്കാണ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 മണി മുതൽ 12 മണി വരെയാണ് എന്റെ ജോലി സമയം.
1: അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ബുക്ക് ചെയ്യുന്നത്?
0: അതെ, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യാറുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യാത്ര ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ജോലി ചെയ്യാറുണ്ട്. ഇപ്പൊ ട്രെയിനിലൊക്കെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് കുറച്ച് സമയം, ഒരുപാട് സമയം ചെയ്യില്ല. അതായത് യാത്രയെ ബാധിക്കാത്ത രീതിയിലാണ് വർക്കിനെ കൊണ്ടുപോകുന്നത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു നമ്മൾ വെബ്സൈറ്റ് ബുക്ക് ചെയ്തു, അതുപോലെ നിതീഷ് ബസ്സിൽ കയറി, എന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു?
0: അവിടെ നിന്നുള്ള യാത്ര അഡ്വഞ്ചറസ് ആണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റ ഇറക്കമൊക്കെ കയറിയിട്ടുള്ള അങ്ങനത്തെ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചണ്ഡീഗഡ് ബോർഡർ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നമ്മുടെ ചുറ്റും വിൻഡോ സീറ്റ് തന്നെ എല്ലാവരും എടുക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന പറഞ്ഞാൽ ധൗലധാർ പോലുള്ള മൗണ്ടൻ റേഞ്ചസ് ഒക്കെയാണ്. ധൗലധാർ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഒരു പോർഷനാണ്. അപ്പം നമ്മൾ അതിങ്ങനെ കാണുമ്പോൾ, അത് പല ആംഗിളിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓബ്സ്ട്രക്ട് ആയി പോകും. ഇപ്പം എല്ലാവരെ സംബന്ധിച്ചും ലഡാക്ക് പോലുള്ള ഡെസ്റ്റിനേഷൻസ് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ലഡാക്ക് എന്ന് പറയുന്നത് ഇപ്പോഴാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പം ഡൽഹിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ബസ് അപ്രൂവ് ആയത്. അപ്പോൾ അതിനു മുമ്പ് പലരെ സംബന്ധിച്ച് ലഡാക്ക് ഒരു എത്തിച്ചേരാൻ അത്ര ആക്സസുള്ള അല്ലാത്തൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അതേസമയം ലഡാക്കിലേക്ക് പലരും പോകുന്നത് തന്നെ ഹിമാലയത്തിൻ്റെ ഒരു പോർഷൻ കാണണം എന്നുള്ള ആശയോടെയാണ്. ആ അതേ ഫീല് അതിൻ്റെ അത്ര വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഈ ധൗളധാറിൻ്റെ കാഴ്ച നിങ്ങളെ ആരെയും, ഒരു മൗണ്ടൻ ലവറിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടുന്ന ഒരു കാഴ്ച ആയിരിക്കില്ല നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്.
1: മലനിരകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുകയാണ്.
0: അതെ,
1: അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
0: നമുക്ക് നീലാകാശം പച്ചക്കളിൽ ചുവന്ന ഭൂമിയിലെ താഴ്വാരം എന്ന പാട്ടായാലോ?
1: തീർച്ചയായിട്ടും ആ പാട്ട് കേൾക്കാം.

0: അപ്പോൾ നമ്മൾ ഈ സൈഡ് സീറ്റിലിരുന്ന് ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണല്ലോ.
1: അതെ
0: ഈ ജോഗ്രഫിക്കൽ ടെറൈൻ എന്ന് പറയുന്നത് വളരെ
1: അതെ
0: ടഫാണല്ലോ.
1: അതെ
0: ബസ് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും
1: അതെ
0: അങ്ങനെ പോകുന്നവർ, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞാൻ പോയ അന്നാണ് ആക്ച്വലി അവിടെ മൺസൂൺ അറിവായത്. അതായത് പോയി ഒരു 6 മണിയായപ്പോൾ തൊട്ട് നിർത്താതെ മഴയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ബസ്സിൽ നിന്ന് തന്നെ ഇത്രയും ദിവസമായിട്ട് മഴയില്ല, ഇതെന്താ ഇപ്പം മഴ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു 1/2 മണിക്കൂർ എത്തിയപ്പോൾ ഡ്രൈവർ ഇതുപോലെ മുന്നിലേക്ക് പോയാൽ ചിലപ്പം മലയിടിച്ചിലൊക്കെ കാണും, അതുകൊണ്ട് നമുക്കൊന്ന് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു ധാബയിൽ വണ്ടി നിർത്തുന്നു. അതിനുശേഷം ഡ്രൈവർ ഇതുപോലെ ധർമ്മശാലയുള്ള ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുന്നു, ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ച് ചോദിച്ച് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല, അങ്ങനെ ഒരു ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് പോയത്. ഒപ്പം അവർ നമ്മുടെ സേഫ്റ്റി സെക്യൂരിറ്റി ഇത് രണ്ടും എൻഷുർ ചെയ്തുള്ളൊരു യാത്രയാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അവിടെ വരുന്ന ആൾക്കാർ ഇപ്പം അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പണ്ട് മുതലേ ഇന്ത്യ ഒരു ടൂറിസ്റ്റ് നേഷൻ എന്നുള്ള രീതി നമ്മൾ കാണുന്നത് തന്നെ അങ്ങനെ ഒരു രീതിയാണ്. വെസ്റ്റേണേഴ്സ് വിദേശികളൊക്കെ ഇവിടെ ഇന്ത്യ കാണാൻ വരുമ്പോഴും അവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു ഹോം കമ്മിങ് അവർക്ക് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അതേ ഒരു ഫീല് അല്ലെങ്കിൽ അതേ ഒരു അനുഭവം തന്നെയാണ് നമുക്കും. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെയാണ് വരുന്നത് പറഞ്ഞപ്പോൾ ചിലർ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, കേരളത്തിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ധർമ്മശാലയിലേക്ക് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്.
0: എന്താണെങ്കിലും വളരെ സ്നേഹത്തോടെ സേഫ് ആയിട്ടും
1: അതെ
0: കൂട്ടിക്കൊണ്ട്
1: ഉറപ്പായിട്ടും
0: പോകുന്നുണ്ടായിരുന്നു ബസ്സിൽ അല്ലേ?
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് കണ്ടത് അവിടെ?
1: പിന്നെ അവിടെ കണ്ടത് ഞാൻ ആക്ച്വലി താമസിച്ചെന്ന് പറഞ്ഞ ഒരു ഡോർമെറ്ററിലാണ്. ഈ ഡോർമെറ്ററി കാടിന്റെ അകത്താണ്, ഭാഗ്സിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിന്റെ സെന്ററിലായിട്ടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും വഴി പറ്റില്ല. ഞാനപ്പോൾ അവിടെ ഭാഗ്സിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ച് അങ്ങനെ ചോദിച്ച് ഒരു 4-5 പേരോട് ചോദിച്ചിട്ട് ഒരു 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ എത്തി ആദ്യ കാഴ്ച തന്നെ ആ ഹോം സ്റ്റേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇങ്ങനെ ഒരു കാടിനകത്ത് ആ തണുത്ത വായു, അത്രയും ഒരു ബഹളമില്ല, ഒന്നുമില്ല, ഭയങ്കര സെറൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റ്. ഒപ്പം ഇവരുടെ മുകളിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോർമെട്രികൾ ഇപ്പോൾ കേരളത്തിലും അങ്ങനെയാണ്, മിക്സ്ഡ് ഡോർമെട്രീസ് ആണ് വരുന്നത്. എന്റെ ഡോർമിൽ ഞാൻ ഉൾപ്പെടെ 4 പേരായിരുന്നു. ഒരാൾ ഇസ്രയേലിൽ നിന്നുള്ള ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു, മറ്റൊരാൾ ഒരു നോർത്ത് ഇന്ത്യൻ ബോയ്, പിന്നെ ഒരാൾ ഔറംഗാബാദിൽ നിന്ന് വന്ന ഒരു ചേച്ചി. ആ ചേച്ചിയും ആ ചേച്ചിയുടെ കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 4 പേരും ഇങ്ങനെ പരസ്പരം പരിചയപ്പെട്ടു, ഫുഡ് ഷെയർ ചെയ്തു. അതിനുശേഷം ഓരോ യാത്രാവിശേഷങ്ങളും മറ്റും പറയുന്നു. അപ്പോഴേക്കും തന്നെ സന്ധ്യയായിരുന്നു. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഡോർമിറ്ററിയുടെ തന്നെ മുകളിൽ ഒരു യോഗ സെൻ്റർ ഉണ്ട്, അവിടെ ഇരുന്നാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് നല്ല വ്യൂ ആണ്, നമുക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൗണ്ടൻ റേഞ്ച് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന ഭാഗ്സു വാട്ടർഫോളിന്റെ ഒരു ദൃശ്യവും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ
0: സ്ഥലത്തിന്റെ പേരും അങ്ങനെ തന്നെയല്ലേ?
1: സ്ഥലത്തിന്റെ പേര് ഭാഗ്സു എന്നാണ്. ഭാഗ്സു ആക്ച്വലി സ്ഥലത്തിന്റെ പേരിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം, അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വാട്ടർഫോൾ. ഇത് രണ്ടും ഭാഗ്സു എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്.
0: ആ ഫുഡ് ഐറ്റം കഴിച്ചു നോക്കിയോ?
1: കഴിച്ചു നോക്കി. അതിന് 4 ഫ്ലേവേഴ്സ് ആണുള്ളത്. ഭാഗ്സു കേക്ക് എന്നാണ് അതിന് പറയുന്നത്. എഗെയിൻ അഫോർഡബിൾ ആണ്, 75 രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 75 മുതൽ 100 രൂപ

0: ാണ് നാല് ഫ്ലേവേഴ്സ് ഉണ്ട്. കേക്ക് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും.
1: കേക്കാണോ ഇത്?
0: കേക്കാണ്. അപ്പോ ഈ ഭാഗ്സു കേക്കിന് ഏകദേശം ഒരു 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതൊരു ഷോപ്പ് ഉണ്ട്, അവിടെ ഒരു ഭാഗ്സു ഷോപ്പ് എന്ന് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും ആ ഷോപ്പിൽ നിന്ന് തന്നെ കഴിക്കണം, കാരണം അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ അതല്ലാതുള്ള പല ഷോപ്പുകളും അത് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു, പക്ഷെ ഇതാണ് ഒറിജിനൽ ഷോപ്പ്. ഇവിടെ ചെന്ന് ഇത് കഴിച്ചു നോക്കണം.
1: ആ പേരെങ്ങനെയാ വന്നതെന്ന് അറിയാമോ? ഭാഗ്സു എന്ന് പറഞ്ഞിട്ട്
0: ഭാഗ്സു ആ സ്ഥലത്തിന്റെ പേര് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം എന്നോട് കൃത്യമായിട്ടുള്ള ഒരു തൃപ്തികരമായ മറുപടി അല്ല തന്നത്.
1: ഇപ്പൊ നമ്മള് ഭാഗ്സുവിലാണ് സ്റ്റേ ചെയ്തത്, ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്?
0: ഭാഗ്സുവിൽ നമ്മൾ ഏറ്റവും ആദ്യം ഭാഗ്സുവിലെ 2-3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഒന്നാമത് നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ഭാഗ്സു വാട്ടർഫോൾ ആണ്. എഗെയിൻ നമ്മൾ അതൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നതാണ്. ഒരുപാട് ദൂരം ട്രക്ക് ചെയ്യാൻ പറ്റാത്തവർ, അതായത് ഞാനൊരു 6 കിലോമീറ്റർ ഒക്കെ ട്രക്ക് ചെയ്താൽ എന്നെ കൊണ്ടത് പറ്റുമോ എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാവുന്ന ഒരു ട്രക്കാണ് ഈ ഭാഗ്സു ഫോൾസിലേക്കുള്ള ട്രക്ക്. അതൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ആ ഭാഗ്സു വാട്ടർഫോളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്കൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന് ഓപ്പോസിറ്റ് എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്.
1: അപ്പോൾ
0: അമ്പലത്തിന്റെ അടുത്ത് തന്നെയായിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം നീന്തി അതിനുശേഷം റിഫ്രഷ്ഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ വാട്ടർഫോളിലേക്കുള്ള യാത്ര തുടങ്ങാം. പോകുന്ന വഴിക്ക് നിങ്ങൾ പഹാടികളെ കാണും, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ലോക്കൽ ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്, അത് വലിയ പ്രൈസ് ഒന്നും ആകത്തില്ല. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാരണം അവർ നിങ്ങളിത് വാങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ അവർ വന്ന് ഇതെല്ലാം ഈ സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അവരുടെ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും, കാരണം ഏതൊരു ആർട്ട് ഗ്യാലറിയിലും വെക്കാൻ പറ്റുന്ന അത്രയും രസകരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്.
1: എന്തൊക്കെയാണ് മെയിനായിട്ട് അവരുടെ കയ്യിലുള്ളത്?
0: അവരുടെ കയ്യിലുള്ള പല കാര്യങ്ങളും, ഒന്ന് ഹാൻഡ് മെയ്ഡ് ടിബറ്റൻ ഫ്ലാഗ്സ് ഉണ്ടാവാറുണ്ട്, പിന്നെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ ജേർണൽസ് വേണ്ടവർക്ക് അതുണ്ട്, പിന്നെ അതല്ലാതെ കീ ചെയിൻസ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, വളകള്, അതുപോലെ തന്നെ പല പഹാടി ആഭരണങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്നും അധികം വിലയാവുന്നില്ല എന്ന് മാത്രമല്ല അവരോട് നിങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയ ആപ് ഖാന ഖായേ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും കഥകളും ഒക്കെ ആയിരിക്കും.
1: അവരെല്ലാം പരമ്പരാഗതമായ ഡ്രസ്സ് അങ്ങനെയാണ്?
0: അതെ അതെ അതെ. ഇവരുടെ ഒരു തൊപ്പിയുണ്ട്, അത് ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു വാങ്ങിയായിരുന്നു. ഈ ഹിമാചലി ക്യാപ് എന്നാണ് അതിന് പറയുന്നത്, അവിടെ ഹിമാചലി ടോപ്പി എന്ന് പറയും.
1: എനിക്കൊന്ന് നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലൊക്കെ ചില
0: കാണിക്കാറുണ്ട്.
1: ക്യാപ്പർണം വാങ്ങി എന്നിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
0: മുന്നോട്ട് പോകുമ്പോൾ എഗെയിൻ നിങ്ങൾ തളരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട 2-3 ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ലാഫിംഗ്, ലാഫിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിമാചലി സ്നാക്ക് ഉണ്ട്.
1: ലാഫിംഗ്
0: LAPHING. അപ്പോ പക്ഷേ അങ്ങനെയാണ് പറയുന്നത്, അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു ചിരി വരും, കാരണം അത് വലിയ സ്പൈസി അല്ല. എന്നാൽ നല്ല, ഇപ്പൊ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ലാഫിംഗ്.
1: ആക്ച്വലി എന്താണ് മോമോസ് പോലെ ഇരിക്കുന്ന എന്തെങ്കിലുമാണോ?
0: കാഴ്ചയില് മോമോസുമായിട്ട് സാമ്യമില്ല, പക്ഷെ ടേസ്റ്റില് മോമോസുമായിട്ട് സാമ്യമുണ്ട്. ഇതിന്റെ തന്നെ സ്റ്റീംഡ് വേർഷനുണ്ട്, ഫ്രൈഡ് വേർഷനുണ്ട്. ഞാൻ സ്റ്റീംഡ് വേർഷനാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൽ ലാഫിങ്ങിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, വെജ് വേണ്ടവർക്ക് വെജീസ് എല്ലാം ചേർത്തുള്ള ലാഫിംഗ് ഉണ്ട്, ബീഫ് വേണ്ടവർക്ക് അതുണ്ട്, ചിക്കൻ വേണ്ടവർക്ക് അതുണ്ട്.
1: സ്നാക്സ് ആണ്,
0: സ്നാക്സ് ആണ്.
1: പിന്നെ വേറെ എന്തൊക്കെയാണ്?
0: പിന്നെ ലാഫിംഗ് കൂടാതെ അവിടെ സിദ്ദു എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതും എഗെയിൻ പഹാടികളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. നല്ല സ്വാദാണ് സിദ്ദും. ഈ പറഞ്ഞ പോലെ നമ്മുടെ അടയൊക്കെ പോയിരിക്കും, അട തന്നെ കുറച്ചും കൂടെ ഒരു കൊഴുത്ത അട എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഈ സിദ്ദു എന്ന് പറയുന്ന ഐറ്റം കാണാൻ.
1: അതിന്റെ ഫില്ലിംഗ് എന്താ വെക്കുന്നത്?
0: അതിന് 3 ഫില്ലിങ്സ് ആണുള്ളത്, വെജീസ് ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട്. ഈ വെജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ക്യാബേജ് അങ്ങനത്തെയൊക്കെയാണ്, അല്ല, പഹാടികൾ ആണല്ലോ ഇവർ. അപ്പം ഈ മലകളിൽ നിന്നുള്ള ഇലകളുണ്ട്, ആ ഇലകളാണ് ഇതിനകത്ത് ചേരുന്നത്, ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയാണ്. നമുക്ക് ഈ കട്ട്ലറ്റുകളൊക്കെ ആണല്ലോ നമ്മൾ പ്രധാനമായിട്ടും, വെജ് കട്ട്ലറ്റ്സ് ഒക്കെ ആണല്ലോ നമ്മൾ കഴിക്കുന്നത്, ഏകദേശം ഒരു വെജ് കട്ട്ലറ്റിന് സമാനമായത്, എന്നാൽ മോമോസിനോട് ചേർന്നിരിക്കുക, അങ്ങനത്തെ ഒരു സ്വാദാണ് ഈ ഒരു സിദ്ദു എന്ന് പറയുന്ന ഡിഷിന് ഉള്ളത്. അത് പലരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട്, ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാറുണ്ട്.
1: വേറെ ഇനി ഏതെങ്കിലും ഡിഷ് ഉണ്ടോ ഈ പോകുന്ന വഴിക്ക്?
0: വേറെ ഇവിടെ ധർമ്മശാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇസ്രേലി കൾച്ചറിന്റെ ഒരു പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അവിടെ കഫേസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇസ്രേലി ക്യുസിൻസ് ട്രൈ ചെയ്യാം, ഇസ്രേലി ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഇനി അതല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് അതുണ്ട്, ഇനി അതല്ല കുറച്ച് പഞ്ചാബി ഭക്ഷണം വേണമെന്നുള്ളവർക്ക് അവിടെ കാത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ആലു പൊറോട്ടയാണ് അവിടുത്തെ ഒരു മെയിൻ ഡിഷ്. പിന്നെ ഇനി അതൊന്നും അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളവർക്ക് ബ്രെഡ് ഓംലെറ്റ്, ഓംലെറ്റ് തന്നെ പല വേരിയൻസ് ഉണ്ട്, സ്പാനിഷ് ഓംലെറ്റ്, മെക്സിക്കൻ ഓംലെറ്റ്, അങ്ങനെ പല പല വെറൈറ്റീസ് ഓഫ് ഓംലെറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണപ്രേമികളെ സംബന്ധിച്ച് നല്ലൊരു സ്ഥലമാണ്.
1: അപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പോ ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ കടിച്ച് കൊതിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ട് കേട്ടാലോ?
0: നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പറിലെ ദോശപ്പാട്ടായാലോ?
1: ആ തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് കേൾക്കാം.

0: ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇവിടെ? ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്.
1: അതെ, ഇനിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാന കാഴ്ചകളുള്ളത്. അതായത് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്ക് ധർമ്മശാല കവർ ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ധർമ്മകോട്ടാണ്. ധർമ്മകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ധൗളധാർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ കുറച്ചും കൂടെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മകോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഭാഗ്സുവിൽ നമുക്കൊരു 2 കിലോമീറ്റർ കയറ്റമുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ കയറ്റം എന്നൊക്കെ പറയുമ്പം അയ്യോ കയറണോ, ക്ഷീണിക്കില്ലേ എന്നൊക്കെ തോന്നലുണ്ടോ, പക്ഷെ ഒന്നുമില്ല. ആ കാഴ്ചകളുണ്ട്. നിങ്ങൾ പതിയെ നടക്കുക. സോളോ ട്രാവലർ ആണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഒരു കമ്പാനിയൻ നിങ്ങൾക്ക് പോകുന്ന വഴി കിട്ടും. ഇനി അതല്ല, ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈൻ മരങ്ങളെ നോക്കി ഇങ്ങ് പതുക്കെ നടന്നാൽ മതി. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മുകളിലെത്തും. എന്നിട്ട് ആ പൈൻ ഫോറസ്റ്റുകൾക്കുള്ളിലായിട്ട് 2-3 ചെറിയ ചെറിയ മൊണാസ്ട്രീസ് ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ചും കൂടെ, ഇനിയും ഞങ്ങൾക്ക് കുറച്ചും കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ട്രിയുണ്ടിലേക്ക് പോകുക. ട്രിയുണ്ട് എന്ന് പറയുന്ന ട്രക്കേഴ്സിൻ്റെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ് ട്രിയുണ്ട്. അവിടെ ട്രിയുണ്ട് ട്രക്കിങ്ങിന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ധൗളധാറിൻ്റെ തന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂവും കിട്ടും. അതുപോലെ തന്നെ പോകുന്ന വഴി നമ്മൾ ഒരുപാട് ഹിമാചൽ വില്ലേജസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക.
0: എത്ര കിലോമീറ്റർ ഉണ്ട്
1: ട്രിയൂൺ ട്രെക്കിംഗ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 12 കിലോമീറ്റർ ആണ് ഇതുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ,
0: അപ്പ് ആൻഡ് ഡൗൺ.
1: അതെ, അപ്പോൾ എഗെയിൻ അത് ഒരു വലിയ ഒരു ട്രക്ക് അല്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പലരും പ്രിഫർ ചെയ്യുന്നൊരു ട്രക്കിംഗ് ആണ് ഈ ട്രിയൂൺ ട്രക്കിംഗ്. ഇപ്പോൾ അന്നപൂർണ ബേസ് ക്യാമ്പിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ഇങ്ങനെ ഒരു ചെറിയ ട്രക്കിംഗ് തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിട്ട് നമ്മൾ പോകുന്നത് നല്ലതായിരിക്കും.
0: ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമോ ഈ
1: ഉണ്ട്? ഏജ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്നവർക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ട്രിയുണ്ട് വരെ പോകരുത്. കാരണം നിങ്ങൾക്ക് ഈ ഉയരത്തിലേക്ക് പോകും തോറും നമ്മുടെ ശ്വാസം എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രിയുണ്ടിലേക്ക് പോകാതെ ട്രിയുണ്ടിന് മുൻപായിട്ട് ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്യുക. നദി എന്ന് പറഞ്ഞിട്ട് വില്ലേജ് നിങ്ങൾ എത്തും. നദിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗെയിൻ ധൗളധാറിൻ്റെ നല്ല വ്യൂ കിട്ടും. അത് മാത്രമല്ല ഈ നദി എന്ന് പറയുന്ന വില്ലേജ് തന്നെ നമുക്ക് എക്സ്പ്ലോറേഷൻ

0: ഫാക്ടറി വർത്തിയാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള ഹിമാചൽ ഗ്രാമം, പഴയ വീടുകൾ, അതുപോലെ തന്നെ പരമ്പരാഗത ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പരമ്പരാഗത ഭക്ഷണം, ഒപ്പം അവിടെ ഒരുപാട് ചെറിയ ചെറിയ മൊണാസ്ട്രീസ്, അമ്പലങ്ങൾ, അതുപോലെ യോഗ സെൻറ്റേഴ്സ് ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, ഈ നദി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബൈനോക്കുലറുമായിട്ട് നിങ്ങളെ കാത്ത് ഒരുപാട് ആളുകളുണ്ട്, ബൈനോക്കുലർ ടെലസ്കോപ്പ്. ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയോണ്ടിൻ്റെയൊക്കെ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെറും 20 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് നദിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും,
1: ഉണ്ടാവും. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർ പ്രിഫറബ്ലി ഇവിടെ നിൽക്കാൻ പറ്റുന്നവർ കുറച്ചുകൂടെ പോവുക. പിന്നെ ഇനി ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ?
0: ആ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഹിമാലയത്തിന്റെ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ, അത് ഹിമാലയം മുഴുവനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എത്ര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാകുന്നത്, ഏകദേശം അതേ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ടാകും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൂര്യൻ ഈ ഹിമാലയത്തിനെ മറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കയറുമ്പം കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങനെ മനസ്സിലിട്ട് കുഴപ്പിക്കും. അതിനുശേഷം നമ്മളിത് കാണുമ്പം പല വ്യൂ പല ആംഗിളിൽ നമുക്ക് ഇതിനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ ഇത് കാണുന്നുണ്ട്, ഈ ധൗലധാറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്കൊരു അതൊരു പ്രത്യേക ഒരു സുഖമാണ്. നമുക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ അതൊരു അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാനാവില്ല,
1: പോയി തന്നെ കാണാം.
0: അതെ അതെ, ഉറപ്പായിട്ടും.
1: ഇനി നമ്മുടെ ഈ ട്രക്കിംഗ് പോയിന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഇനി എവിടേക്കാണ് നമ്മുടെ യാത്ര?
0: ഇനി ഇതിന് ശേഷം നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു, ഇനി നിങ്ങൾ കുറച്ച് വിശ്രമിക്കേണ്ട, കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കഫേകൾ എക്സ്പ്ലോർ ചെയ്യണം. കഫേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് മക്ലിയോഡ്ഗഞ്ച് ആണ്. ഈ ധർമ്മശാല തന്നെ അപ്പർ ധർമ്മശാലയുണ്ട്, ലോവർ ധർമ്മശാലയുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മക്ലിയോഡ്ഗഞ്ചിൽ പോവുക. അവിടുത്തെ കഫേസ് പ്രധാനമായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു ജർമ്മൻ ബേക്കറി ഉണ്ട് അവിടെ, ഓൾഡ് ജർമ്മൻ ബേക്കറി. ഒരു 150 വർഷമായിട്ട് അവിടെ ഈ കഫേ കം ബേക്കറി ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജർമ്മൻ ഡിഷസ്, അതുപോലെ തന്നെ പല പല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒപ്പം നല്ല ആംബിയൻസും ആണ്. നിങ്ങൾ അവിടെ പോവുക, നിങ്ങൾക്ക് അവിടെ നിന്ന് പുതിയ സുഹൃത്തുക്കളെ കിട്ടും, ഒപ്പം നല്ല രുചിയുള്ള ഭക്ഷണവും കിട്ടും.
1: നല്ല സമാധാനമായിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യുക.
0: അതെ അതെ, കാരണം അതിനുശേഷം ഈ ധർമ്മശാല യാത്രയെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: ഏതൊക്കെയാണത്?
0: ഒന്ന് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. കാരണം ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ധർമ്മശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. അത് ക്രിക്കറ്റ് പ്രേമികൾ മാത്രമല്ല, എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ്. കാരണം നിങ്ങൾ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 30 രൂപ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് എഗെയിൻ ഈ ധൗലധാറിൻ്റെ കുറച്ചും കൂടെ ഒരു വിശാലമായിട്ടൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ധർമ്മശാല പോകുന്ന എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് പറയുന്ന ഒന്നാണ് ധർമ്മശാല സ്റ്റേഡിയം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ധർമ്മശാല ടെമ്പിളാണ്. എന്നെ സംബന്ധിച്ചോളം ധർമ്മശാലയിൽ പോയതിൽ എനിക്ക് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ധർമ്മശാല ടെമ്പിൾ, അതൊരു മൊണാസ്ട്രിയാണ്.
1: അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും. നമുക്ക് യോധ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്.
1: നല്ലൊരു പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: ഈ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയാൻ വന്നത് അല്ലേ.
1: അതെ.
0: ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.
1: അപ്പോൾ ധർമ്മശാലയിലേക്ക് വീണ്ടും ഞാൻ ഈ യാത്രകളെല്ലാം കൂടുതലും കാൽനട യാത്രയായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു യാത്രയ്ക്ക് മാത്രമാണ് ഞാൻ ഒരു വാഹനം ഉപയോഗിച്ചത്, ഒരു ബസ് ഉപയോഗിച്ചത്. അല്ലാതെ മുഴുവൻ കാൽനട യാത്രയായിരുന്നു,
0: ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക്,
1: എല്ലാം കാൽനടയായിരുന്നു.
0: ഈ പറഞ്ഞ മെയിൻ മൂന്ന് സ്ഥലങ്ങളില്ലേ,
1: അതെ,
0: അതെല്ലാം എത്ര കിലോമീറ്റേഴ്സ് ഡിഫറൻസ്?
1: ഇതെല്ലാം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാൻ പ്രശ്നമില്ല, നമുക്ക്
0: സേഫാണോ?
1: ഫുൾ കംപ്ലീറ്റ്ലി സേഫാണ്. കാരണം അവിടെ ഏത് സമയത്താണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാം. രാത്രി 12 മണിക്ക് നമ്മൾ ഇറങ്ങിയാലും കാണാം, രാവിലെ 5 മണിക്ക് ഇറങ്ങിയാലും കാണാം. എപ്പോഴും ആളുകളുള്ള ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്.
0: ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ആളുകൾ എല്ലാവരും?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ ആരും ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും,
1: അതെ,
0: ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും ജെൻഡർ നോക്കാതെ എല്ലാവർക്കും
1: പോകാൻ പറ്റുന്ന
0: പോവാൻ
1: സ്ഥലമാണ്.
0: പറഞ്ഞു കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു.
1: അതെ,
0: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ വന്ന്
1: അതെ
0: നിൽക്കുന്നത്.
1: അതെ അതെ. നമ്മൾ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ധർമ്മശാലയിലേക്ക് പോകുന്ന വഴി ഒരു ടിബറ്റൻ മ്യൂസിയം ഉണ്ട്. നമ്മളിപ്പോൾ ആ ടിബറ്റൻ മ്യൂസിയത്തിൽ കയറുക, ഒപ്പം ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് ഉണ്ട്.
0: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്?
1: ടിബറ്റൻ മ്യൂസിയത്തിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടിബറ്റൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വസ്തുക്കളുണ്ട്, പിന്നെ അവരുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല പല ചിത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും.
0: അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് എന്താണ് നിതീഷിന്?
1: എനിക്ക് ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റാണ് എനിക്ക് മ്യൂസിയത്തെക്കാളും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ടിബറ്റൻ മ്യൂസിയം നേരത്തെ പോയിട്ടുള്ള മ്യൂസിയങ്ങളെ വെച്ച് നോക്കിയാൽ, ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിംഗിലെ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിബറ്റൻ മ്യൂസിയം ഈസ് എ വർക്ക് ഇൻ പ്രോഗ്രസ്. കാരണം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, കൾച്ചറലി വാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ടിബറ്റ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി നമുക്ക് ഇനിയും നന്നാക്കി എടുക്കാം. പക്ഷേ ടിബറ്റൻ റെഫ്യൂജി മാർക്കറ്റ് അങ്ങനത്തെ ഒരു തോന്നലും നമുക്ക് വരുത്താത്ത ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിബറ്റിലാണോ എന്ന് തോന്നിപ്പോകും. ടിബറ്റൻസ് അവരുടെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ, ഇതെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. ഒപ്പം നമ്മൾ അവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റോറീസ് നമ്മളോട് പറയും. ഇപ്പം ഞാൻ അവിടെ മീറ്റ് ചെയ്ത 2-3 പേര്, അവർ പലരും അവരുടെ ഒരു 3 തലമുറയ്ക്ക് മുമ്പ് ഇവിടെ ധർമ്മശാലയിൽ എത്തിയവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നവരാണ്. അപ്പോൾ അവരുടെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് പൂർണ്ണമാകുന്നത്. കാരണം ധർമ്മശാലയ്ക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒപ്പം ആ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ട്. ഈ ആൾക്കാരിലൂടെ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.
0: ആ ഹിസ്റ്ററി ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞു തരാമോ?
1: പറയാം. പ്രധാനമായിട്ടും ഇവർ ടിബറ്റൻ റെഫ്യൂജീസ് ആണ്. ടിബറ്റിൽ നിന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മശാലയ്ക്ക് കുടിയേറി വന്നവരാണ് ഇവർ ഭൂരിഭാഗവും. അപ്പോൾ ഇവർക്ക് ഇന്ത്യ ഒരു അഭയസ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. ഒപ്പം ബുദ്ധമതത്തിന്റെ, ഇപ്പം നിലവിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്ലേസ് ഓഫ് വർഷിപ്പ് ഏതാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന 3 സ്ഥലങ്ങളിൽ ഒന്നാണ് ധർമ്മശാല. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൽപ്പെട്ട ഒരുപാട് പേര്, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ ധർമ്മശാല വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയാണ് ദലൈലാമ താമസിക്കുന്നത്, അപ്പോൾ ദലൈലാമയുടെ വാസസ്ഥലമാണ്. ഒപ്പം നിങ്ങൾ ധർമ്മശാല ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആചാരങ്ങളും, ഇപ്പോൾ വീൽസ് എന്ന് പറഞ്ഞിട്ടൊന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയറാണ്. വീൽസ് അതായത് ലക്കിൻ്റെ ഒരു സിമ്പലായിട്ട് ഇപ്പം നിലവിൽ വീൽസിനെ നമ്മൾ കാണാറുണ്ട്, ടിബറ്റൻ വീൽസ്. അപ്പം നമ്മൾ ആ വീൽസ് നമുക്കൊന്ന് സ്പർശിക്കാൻ സാധിക്കുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലാണ്. ഒപ്പം നമ്മൾ ഈ ധർമ്മശാല ടെമ്പിളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമുക്ക് ഈ ഒരു കേബിൾ കാർ, അവിടുത്തെ ഒരു പുതിയതായിട്ടൊരു 4 വർഷമറ്റായിട്ടുള്ളൂ കേബിൾ കാർ തുടങ്ങിയിട്ട്. അപ്പോൾ കേബിൾ കാർ വഴി നിങ്ങൾക്ക് ഒരു ഹോൾ വ്യൂ, ധർമ്മശാലയുടെയും ധർമ്മകോട്ടിൻ്റെ ഒരു ഹോൾ വ്യൂ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആ ഒരു കാറിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം.
0: അത് എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്?
1: അതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
0: സാധാരണ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും കുറവാണ്. മാത്രമല്ല നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാറിൽ നമ്മൾ ധർമ്മശാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയും ആക്ച്വലി ഈസൻ ആവുകയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് യാത്രാ ക്ഷീണവും നമ്മുടെ കുറയാനും ഹെൽപ്ഫുൾ ആവും. ഒപ്പം നമുക്ക് നല്ല കാഴ്ചകളും, തീർച്ചയായിട്ടും വ്യൂ ഫ്രം ദ ടോപ്പ് എന്ന് പറയുന്നത് വളരെ രസമാണ്.
0: അമ്പലത്തിൽ പോയത് ഏത് സമയത്ത്?
1: ഞാൻ അമ്പലത്തിൽ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് ഈ ധർമ്മശാല ടെമ്പിൾ ഓപ്പൺ ആണ്. ഞാൻ എന്റെ ജോലി കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിസിറ്റ് ചെയ്തത്. പക്ഷേ ഏത് സമയം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാം.
0: ഒരു സംഗീതം ഉണ്ടല്ലോ, ഒരു പ്രത്യേകമായിട്ടുള്ളത്, അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി.
1: ഉണ്ടായി. മാത്രമല്ല അവിടെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ധർമ്മശാല മെയിൻ ടെമ്പിളിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മൗനമാണ്, സംസാരിക്കില്ല. സംസാരത്തിന് അവർ എന്റർടൈൻ ചെയ്യുന്നില്ല, മറിച്ച് ശാന്തരായിട്ട് ഇവിടെ ഇരിക്കൂ, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ സെൻസേഷൻ നമുക്ക് കിട്ടും. അതായത് കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് പലരും ഒരു മെഡിറ്റേറ്റീവ് സ്പോട്ടായിട്ട് കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദ പാറയാണ്. അപ്പോൾ ഏകദേശം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിന് സമാനമായിട്ടുള്ള ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും ധർമ്മശാല ടെമ്പിളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
0: അപ്പൊ നമ്മള് അമ്പലം കണ്ടു, അകത്ത് കയറി ഇരുന്നു, സമാധാനം കൈവരിച്ചു.
1: തീർച്ചയായും
0: ഇനി തിരിച്ചു പോയാലോ?
1: തിരിച്ചു പോവാം. തിരിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് 2 വഴിയാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും HPTC ബസ് കയറി വീണ്ടും നിങ്ങൾക്ക് ചണ്ഡീഗറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ സമ്പർക്രാന്തി എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല വന്നത്, ഞാൻ ഡൽഹിയിലേക്ക് പോവാണ് ചെയ്തത്. ഞാനിപ്പോൾ HPTC ബസ് എടുത്ത് നേരെ ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിസാമുദ്ദീനിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്. കാരണം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രാജധാനി എക്സ്പ്രസും കൂടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതി അങ്ങനെ രാജധാനിയിലാണ് തിരിച്ചു വന്നത്. അതെ അതെ, സമയം ലാഭിക്കാൻ സാധിക്കും. അതായത് 38 മണിക്കൂർ കൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് രാജധാനി സ്റ്റാർട്ട് ചെയ്തത്. ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് ആലപ്പുഴ വരെ 38 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. സമയനിഷ്ഠത പാലിക്കുന്ന ഒരു ട്രെയിനാണ്.
0: വളരെ സമാധാനത്തോടെ സ്ഥലത്ത് പോയി ഇരുന്ന് ഈ തിരക്കുകളിൽ നിന്ന് മാറിയിരുന്ന് സമാധാനം കൈവരിച്ച് തിരിച്ചു വന്നൊരു യാത്രയാണ് എനിക്ക് തോന്നുന്നത് ധർമ്മശാലയിലേക്ക് പോയത്. അപ്പോ ഇന്ന് സഞ്ചാരിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ധർമ്മശാല, അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞത് നിതീഷ് കുമാറാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
0: അവിടെ പോയി വന്ന ഒരു പ്രതീതി എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയുള്ളവരും അല്ലെങ്കിൽ പല പല വ്യാകുലതകൾ കാരണം ഈ യാത്രകൾ മാറ്റി വെക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് നിതീഷ്. തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ പോകണമെന്നും എവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുന്നതിന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്.
2: ഹിമാചൽ പ്രദേശിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് നിതീഷ് കുമാർ.
3: ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: കിസാൻ വാണി
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13
4: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
1: ഹലോ,
2: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
5: വിലാസം

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും ത്വക്ക് രോഗം, ശ്വാസരോഗം, ചുമ, രാജേഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധ്യുത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
1: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: അലർജിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിലെ പൊടി, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അവയുടെ പൊടി, മാറാല, അതുപോലെ എട്ടുകാലി, പാറ്റ, പൂമ്പാറ്റ മുതലായ ജീവികളിൽ നിന്നും വരുന്ന അലർജി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പെയിന്റ്, റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അലർജിയായി മാറാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുള്ള അലർജനുകൾ ഏറ്റവും പ്രധാനമായും പൂമ്പൊടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, റബ്ബർ വൃക്ഷം, റബ്ബർ പൂക്കുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് അതിൻ്റെ പൊടി അലർജിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി,

0: ഇതേപോലെ പുളിപ്പിച്ച ഫെർമെന്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക് ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിൻ്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും, ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ അലർജിക്കായതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് 5 തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതുപോലെ തന്നെ പീനസം, തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, 5 പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിന് പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നത് കൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ അന്തരീക്ഷത്തിലോ ഉള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടി വരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പ് കാലാവസ്ഥ കാരണവുമൊക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീര് വന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമേ പുരട്ടാവുന്ന ഒരു രോഗമാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി 5 ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം.

0: ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേയ്ക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേയ്ക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ, ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത് ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത് ഉദാഹരണത്തിന്, കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേയ്ക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത് രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നതും അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്കുണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: ആകാശവാണി

ഇന്ന് രാഗാമൃതത്തിൽ മനീഷ ബാബു പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. ആദ്യം നാട്ടരാഗത്തിൽ രേ രേ മാനസ എന്ന് തുടങ്ങുന്ന ചെങ്കൽവരായ ശാസ്ത്രി കൃതി കേൾക്കാം. രൂപകത്ത

മനീഷ ബാബു പാടിയ കൃതികൾ എസ് ആർ മഹാദേവശർമ്മ വയലിൻ, ആറ്റുകാൽ ജി എസ് കണ്ണൻ മൃദംഗം. രാഗാമൃതത്തിൽ ഇനി ശ്രീവിദ്യ രാമദാസ് വീണയിൽ വായിച്ച മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. ബാലാംബികായെ നമസ്തേ, രാഗം നാട്ടക്കുറിഞ്ചി, രൂപകതാളം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. തച്ചൂട്ടുകാവ് പ്ലാവിളക്കോണത്ത് നിന്നും ഡോക്ടർ ഉമാദേവിയാണ് ഗ്രാമപൂർണിമയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ച് വളർന്നതും ചെറിയ കുട്ടിക്കാലെല്ലാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് മുരിങ്ങൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു ഗ്രാമമായിരുന്നു അത്. ചെറിയ ഗ്രാമമായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 50 കുറവ് വീടുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചാലക്കുടി പുഴയുടെ തീരത്തായതുകൊണ്ട് വിഭവ സമൃദ്ധമായിട്ട് ധാരാളം മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു പ്രോമിനൻറ്റ് ഫാമിലി ആയിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന നമ്പൂതിരി കുടുംബമായിരുന്നു അവിടെ. അപ്പം ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇല്ലമായിരുന്നു, മന 2-4 കെട്ടൊക്കെയുള്ള 10-16 മുറികളൊക്കെ ഉള്ളൊരു വീടായിരുന്നു, ഒറ്റ നിലയായിരുന്നു. അതിൻ്റെ ചുറ്റും 10-15 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അപ്പം ധാരാളം മരങ്ങളും എല്ലാ തരത്തിലുള്ള മാവ്, പ്ലാവ്, കവുങ്ങ്, തെങ്ങ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ആ പറമ്പിൻ്റെ ഒരു സൈഡ് പുഴയിലേക്കാണ്, ചാലക്കുടി പുഴയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ പടവ് കെട്ടി അവിടെ കുളിക്കാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പുഴയിലാണ് കുളിക്കുന്നത്, നീന്തി കുളിക്കുന്നു. വെള്ളപ്പൊക്കം വരുമ്പോഴെല്ലാം ആ വെള്ളം പോയി കാണാൻ പോകും. പിന്നെ വീട്ടിൽ ഒന്ന് രണ്ട് ചെറിയ തോണികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അന്ന് റോഡിൻ്റെ സൗകര്യമൊന്നുമില്ല. ഒരു മെയിൻ റോഡുണ്ട്, അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ കൂടുതൽ പോയി കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ മെയിൻ റോഡുണ്ട്. എറണാകുളം തൃശ്ശൂരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ്. അതും അന്നത്തെ കാലത്ത് രണ്ട് സൈഡിലും ധാരാളം മാവുകളും പിന്നെ ചോലകളും മാതിരി ആമ്പൽ പുകകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അന്ന് പുഴ കടക്കാനായിട്ട് അവിടെ ഇപ്പോഴത്തെ പാലമൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഒരു റെയിൽ പാലമുള്ളത്. റെയിൽ പാലത്തിൽ കൂടെ നമുക്ക് നടന്നും പോകാം, കാറും എല്ലാം പോകാം. പക്ഷേ ട്രെയിൻ വരുമ്പോൾ എല്ലാം അവിടെ അടച്ചിടും, അപ്പോൾ നമുക്ക് കയറി കടക്കാൻ പറ്റില്ല. മഴക്കാലത്ത് നമ്മൾ പാലം കടന്നാണ് സ്കൂളിൽ പോകുന്നത്. അവിടെ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് ചാലക്കുടിയാണ് സ്കൂളിൽ. മുരിങ്ങൂർ ടീച്ചിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 4-ാം ക്ലാസ് വരെ. പിന്നെ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ വലിയ ധനസ്ഥിതി ഉണ്ടായിരുന്ന ആൾക്കാരല്ലായിരുന്നു ആദ്യം, കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വിശേഷങ്ങൾക്കും, ഓണത്തിനാണെങ്കിലും ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് ചോദിക്കും, അതുപോലെ ക്രിസ്മസിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ കൊടുക്കലും, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. കുട്ടികളാണെങ്കിലും അന്ന് മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ വീടുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരല്ലായിരുന്നു അന്ന് പേടി, ധാരാളം പാമ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാത്രിയിലേക്ക് ഇറങ്ങി നടക്കാൻ പേടിയായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല അവിടെ, അപ്പോൾ റാന്തൽ വിളക്കുമൊക്കെയാണ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെല്ലാം. പിന്നെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ പോകണമെങ്കിൽ ഓല കെട്ടിയുണ്ടാക്കി ചൂട്ട് കത്തിച്ചിട്ട് അതും വീശി വീശിയാണ് എല്ലാവരും പോകുന്നത്. നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയൊക്കെ. പക്ഷേ എല്ലാവരും ധൈര്യമായിട്ട് പോകുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എക്സ്ചേഞ്ച് ആയിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഉടനെ മറ്റുള്ള വീട്ടുകാരെല്ലാം അതിനെപ്പറ്റി അന്വേഷിക്കാൻ വരും. ഒരു വീട്ടിലൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കൂട്ടായ്മ നല്ല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എല്ലാവർക്കും ഒരു അഡ്വൈസറും അങ്ങനെ എല്ലാവർക്കും സഹായം ചെയ്യുന്നൊരു, അപ്പോൾ എല്ലാവരും സഹായത്തിന് വരും, സ്ത്രീകളൊക്കെ സ്പെഷ്യലായിട്ട് വരുമായിരുന്നു. മനക്കലമ്മ എന്ന അമ്മ എല്ലാവരും വിളിച്ചിരുന്നത്. അത്ര നല്ല റെസ്പെക്റ്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് അവിടെ വലിയ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ചാലക്കുടി പോകണം നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ, പിന്നെ മെയിൻ ഷോപ്പിംഗ് സെൻ്ററിൽ നിന്ന് തൃശ്ശൂർ പോകണം. ഇപ്പോൾ ചാലക്കുടി പോകണമെങ്കിൽ തന്നെ പുഴ കടന്നു പോകണം. അതിനുള്ള ഒരു വലിയൊരു കടത്തുവള്ളം ഉണ്ടായിരുന്നു, കടത്തുവള്ളത്തിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. കടത്തുവള്ളത്തിലേക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അതിരിൽപ്പെട്ടതായിരുന്നു. പിന്നെ മറ്റു ഒരു പാലമുണ്ട്, റെയിൽ പാലമാണ്, അപ്പോൾ റെയിൽ പാലത്തിൽ കൂടെ നമുക്ക് കടന്നു പോകാം. അത് കുറച്ചുകൂടെ വളഞ്ഞു പോകുന്നതാണ്, പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മൾ കടത്തുവള്ളത്തിൽ കയറിപ്പോയാൽ മതി. പക്ഷേ വെള്ളം പൊങ്ങി കിടക്കുമ്പോൾ കടത്തുവള്ളത്തിൽ പോകാൻ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകും. പിന്നെ 5-7 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ആകെ ഒരു സ്കൂളുണ്ടായിരുന്നുള്ളൂ. ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്കൂൾ, അത് ചാലക്കുടി മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെൻറ് സ്കൂൾ ബോയ്സിന് ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാവരും അവിടെ വന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നടന്നാണ് പോകുന്നത്, വഴിക്ക് മറ്റു കുട്ടികൾ ചേരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു, നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ വളർന്നത്. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ആദ്യമായിട്ട് സപ്ലൈ വരുന്നത്.

അപ്പം ഞങ്ങളുടെ കുടുംബത്തായിരുന്നു ആദ്യത്തെ അതിൻ്റെ ഇനോഗ്രേഷൻ. ആദ്യമേ വന്ന് അതിലെല്ലാം വയറിങ് എല്ലാം ചെയ്ത് എല്ലാവരും പോയി. എന്നിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നെന്ന് തോന്നുന്നു, പട്ടം താണുള്ള വന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഒരു വലിയ സംഭവമായിരുന്നു ഞങ്ങളുടെ. എല്ലാ നാട്ടുകാരും മുഴുവനും അവിടെ മുറ്റത്ത് തടിച്ചുകൂടി. അതൊരു വലിയ സംഭവമായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴും റാന്തൽ വെച്ച് തന്നെയാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും റാന്തലിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വയ്ക്കണം. രാത്രി അതിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചങ്ങ് കത്തിക്കും. പിന്നെന്താ വെച്ചാൽ ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. മലക്കറി അതൊന്നും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറില്ല. ഒന്നും പഴവർഗ്ഗങ്ങളാണെങ്കിലും മാങ്ങ, ചക്ക, അതുപോലെ പൈനാപ്പിള്, പേരയ്ക്ക, അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു സമയമായിരുന്നു. പിന്നെ വെക്കേഷൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും, കുറേ കുട്ടികളുണ്ടാവും, എല്ലാവരും കൂടിയാണ് കളിക്കുന്നതും മരത്തിൽ കയറി ചാടുന്നതിലൊക്കെ. പിന്നെ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ചാലക്കുടി ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി രണ്ട് ബുക്ക് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ രണ്ട് ബുക്ക് എടുത്തുകൊണ്ട് ഞാനും എൻ്റെ ബ്രദറും കൂടെ അത് വായിച്ച് തിരിച്ചു കൊടുക്കും. പിന്നെ രണ്ട് ബുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ റേഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു നാഷണൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ് രാത്രിയിൽ ഒരു പ്രോഗ്രാം വരും. അത് ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ. അത് 10 മണിക്കാണ്, 10 തുടങ്ങി 10:30 വരെ കേൾക്കും. അത് കഴിഞ്ഞാണ് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് 5 മണിക്കൊക്കെ പോയി പുഴയിൽ കുളിച്ച് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഓണം, ഓണാഘോഷം, തിരുവാതിര, വിഷു, ക്രിസ്മസ്, ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആ തിരുവാതിരയുടെ വലിയ എനിക്ക് നല്ലൊരു ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവാതിരയ്ക്ക് മുമ്പ് 10 ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പുഴയിൽ കുളിച്ച്, തണുപ്പ് നല്ല തണുപ്പുണ്ടാവും, എന്നാലും പുഴയിൽ കുളിച്ച് അവിടെ തുടിച്ച് കുളിക്കാന്ന് പറയും. പാട്ടൊക്കെ പാടി, തിരുവാതിര പാട്ടൊക്കെ പാടിയിട്ട് കുളിച്ച് അവിടുന്ന് വന്നിട്ടാണ് എല്ലാവരും ഓരോരുത്തരും വീട്ടിലേക്ക് പോകുന്നത്. തിരുവാതിരയുടെ തല ദിവസം ഉറക്കൊഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ വ്രതവും പിന്നെ ഉറക്കൊഴിക്കുന്നുണ്ട്. അപ്പം തിരുവാതിര കളിയാണ്. അപ്പം നാട്ടിലെ പെണ്ണുങ്ങളെല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ രാത്രി മുഴുവനും തിരുവാതിര കളിയെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് പുഴയിൽ പോയി കുളിച്ച് അത് കഴിഞ്ഞാണ് വ്രതത്തിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ ചാന്തെന്ന് എനിക്ക് തുറോർമ്മയില്ല. അതെല്ലാം ചെയ്തിട്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ പോകും. അപ്പം അന്ന് ഊഞ്ഞാലാടലുണ്ട്. ഊഞ്ഞാലിടാനായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു വലിയൊരു മരത്തിൽ ഒരു വലിയ കയറ് മാതിരിയുള്ള ഒരു വള്ളി അവിടെ ഉണ്ട്. ആ വള്ളി മുറിച്ചെടുത്തിട്ടാണ് ഊഞ്ഞാലുണ്ടാക്കുന്നത്. അപ്പോൾ ഊഞ്ഞാലിടും ഓണത്തിൻ്റെ സമയത്തും തിരുവാതിരയുടെ സമയത്തും ഈ ഊഞ്ഞാലിടുന്ന വലിയ ഫംഗ്ഷനാണ്. എന്നിട്ട് എല്ലാ കുട്ടികളും അതിൽ വന്ന് ആടും. പിന്നെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒരു റിച്വലാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും, അന്ന് കുട മാത്രമേ ഉള്ളൂ, റെയിൻകോട്ട് ഒന്നും ഇല്ല, പിന്നെ യൂണിഫോം ഇല്ല. അന്ന് പല കുട്ടികൾക്കും ചെരുപ്പുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ നേരം റൂട്ടിൽ കൂടെ പോകും. അത് കഴിഞ്ഞ് പാടത്തിൽ കൂടെ ഇറങ്ങി വയലിൻ്റെ നടുക്കൂടെ ഇടവഴി കൂടെ അങ്ങനെയൊക്കെ പോയിട്ടാണ് നമ്മൾ സ്കൂളിലെത്തുന്നത്. മഴക്കാലമാണെങ്കിൽ മുഴുവൻ നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ കോൺവെൻറ്റിൽ നല്ല ടീച്ചേഴ്സും നല്ല സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു. ചെറിയ കുട്ടികൾ പ്രൈമറി ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല പരമ്പിട്ട് മറച്ച ക്ലാസ്സസ്സാണ്. അപ്പോൾ നനഞ്ഞ കുട്ടികളുടെ ഉടുപ്പെല്ലാം അഴിച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഉണക്കിയിട്ട് ഞങ്ങൾ ഷമീസിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നല്ല കെയറിങ് ആയിരുന്നു ടീച്ചേഴ്സൊക്കെ. അതുപോലെ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ചാലക്കുടിയാണ് അമ്പലം, അതെല്ലാവരുടെ അമ്പലമാണ്, ദേവിയുടെ അമ്പലമാണ്. അവിടെ ഉത്സവമുണ്ട്, ഉത്സവത്തിൻ്റെ ആനയൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്സവമുള്ള ദിവസം ഞങ്ങൾക്ക് ഹിന്ദു കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞ ക്ലാസ്സില്ല, നമുക്ക് ഉത്സവത്തിന് പോകാം. അതുപോലെ പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ജാതി മത വിവേചനമൊന്നുമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയോടുകൂടിയാണ് ഞങ്ങൾ ജീവിച്ചത്. അതായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒരു നല്ലൊരു ഇതായിരുന്നു. അതുപോലെ ഏത് കുട്ടികളാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എല്ലാവരും സഹായിക്കാനെത്തും, എല്ലാ വീടുകളിലും സഹായിക്കാനെത്തും. പിന്നെ അന്ന് പ്രസവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലാണ് നടത്തുന്നത്, വയറ്റാട്ടി എന്ന് പറഞ്ഞാളുണ്ട്. അപ്പോൾ അവർ വിളിക്കും, അവർ വന്നിട്ടാണ് പ്രസവം എടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ചാലക്കുടിയാണ് ഹോസ്പിറ്റലുള്ളത്, അത് പുഴ കടന്ന് പോകണം. അപ്പോൾ അവിടെ സാധാരണ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബസ്സൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഒരു കാളവണ്ടിയുണ്ട്, സുൽത്താൻ്റെ കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാളെ കിട്ടിയ വണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഉണ്ട്. ട്രെയിൻ പിടിച്ച് പോകണമെങ്കിൽ നമ്മൾ ആ കാളവണ്ടി വിളിക്കും. അപ്പോൾ ആ കാളയ്ക്ക് മണിയുണ്ട്. അപ്പോൾ കാളവണ്ടി വരും, നമുക്ക് അതിൻ്റെ ശബ്ദം കേട്ട് ആ സുൽത്താൻ്റെ കാളവണ്ടി വന്നെന്ന് പറഞ്ഞ് എല്ലാ പിള്ളേരും കൂടെ അവിടെ കയറി നിന്ന് ആ കാളവണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അതൊരു വലിയ ആഘോഷമായിരുന്നു. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഭയങ്കര ആഘോഷമാണ് ഞങ്ങളുടെ. കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് സാധനങ്ങൾ മേടിക്കാൻ, പ്രത്യേകിച്ചും തുണികൾ മേടിക്കാൻ പോകുന്നത്. തൃശ്ശൂർ പോയിട്ടാണ് മേടിക്കുന്നത്. ചാലക്കുടി അത്ര വലിയ ഷോപ്പ്സ് ഇല്ല അന്ന്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ അതിൽ വെച്ചിട്ട് കാറിൽ കയറിയിട്ട് രാവിലെ തന്നെ തൃശ്ശൂർ പോകും. തൃശ്ശൂർ പോയി അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവർക്കുള്ള തുണികൾ സ്കൂളിൽ പോകാൻ, അന്നും യൂണിഫോം ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള തുണികളൊക്കെ എടുക്കാം, അതെല്ലാം മേടിച്ച് പിന്നെ അവിടെ ഒരു പത്തൻസ് ഹോട്ടലിൽ നിന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അതിനകത്ത് പോയി

0: ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് 3 മണിക്കുള്ള മാറ്റിനി ഷോയും കണ്ട് രാത്രിയിലാണ് നമ്മൾ തിരിച്ചെന്നത്. കുട്ടികൾക്ക് ഭയങ്കര ആഘോഷമാണ്, തൃശ്ശൂർ പോകാം, സിനിമ കാണാം, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാം, ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ മാതിരിയല്ല, എല്ലാം വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് കഴിച്ചോളണം എന്നുള്ളതാണ്. ഇപ്പം വെച്ചാൽ ഓരോ കുട്ടിക്ക് ഓരോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അത് ഉപ്പുമാവാണെങ്കിലും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്തായാലും അത് കഴിച്ചോളണം. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചാലക്കുടി കോൺവെൻറ് സ്കൂളിലായിരുന്നു. അവിടെ ആകെ ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു മിഡിൽ സ്കൂളുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ മുരിങ്ങൂർ എന്ന് പറഞ്ഞ ഒരു പ്രൈമറി സ്കൂൾ, 4-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പോയിട്ടില്ല. ഞാൻ നേരെ പോയത് എൻ്റെ ചേച്ചി അവിടെയാണ് പഠിച്ചത്, അവിടെയായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഞാൻ 10-ാം ക്ലാസ് വരെ അവിടെ മെട്രിക്കുലേഷൻ മാത്രമേ ഉള്ളൂ. മെട്രിക്കുലേഷൻ കഴിഞ്ഞ് അന്ന് ഈ പ്രീ ഡിഗ്രി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്നാണ് അത് കഴിഞ്ഞ് വന്നിരുന്നത്. ഇൻ്റർമീഡിയറ്റ് കോളേജിലാണ്, അവിടെ കോളേജില്ല. സ്കൂളിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ്. നല്ലൊരു സ്കൂളായിരുന്നു. പിന്നെ എനിക്ക് 8-ാം ക്ലാസ് തുടങ്ങി എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ് വരെ പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ കോളേജ് പോകാനായിട്ട് രണ്ട് ഓപ്ഷനാണല്ലോ. ഒന്ന് തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലാണ് എൻ്റെ ചേച്ചി പഠിച്ചത്. പക്ഷേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിലാണ് എൻ്റെ ബ്രദേഴ്സ് പഠിച്ചത്. അത് ഞങ്ങൾ 7 മക്കളായിരുന്നു. ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ്. എനിക്ക് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും, മൂത്ത ചേച്ചിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. അന്നൊക്കെ 10-16 വയസ്സാകുമ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ മൂത്ത ബ്രദറ് ഒന്ന് ഈ കൃഷിയിലൊക്കെ, ഏട്ടനാണ് അത് മുഴുവൻ നോക്കിയിരുന്നത്. പിന്നെ ഞാൻ ഒരു 8-9 വയസ്സായപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഈ മൂത്ത ഏട്ടനാണ് എല്ലാം ചെയ്തിരുന്നത്. 2-ാമത്തെയും 3-ാമത്തെയും ബ്രദേഴ്സ് എറണാകുളത്ത് മഹാരാജാസിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് 2-ാമത്തെ ബ്രദർ ലോ പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി. പിന്നെ 3-ാമത്തെ ബ്രദർ മെഡിസിൻ പഠിക്കാനായിട്ട് ഒറീസയിലെ കട്ടക്കിലാണ് പഠിച്ചത്. അപ്പോൾ ഞാനും ആ കോളേജിൽ തന്നെയാണ് BSc, MSc പഠിച്ചത്. അതിനു മുമ്പ് 1 കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി ഞാൻ സെൻറ്റ് റിസസ് കോളേജിൽ എറണാകുളത്ത് പഠിച്ചു. അപ്പം ഞാൻ അന്ന് ഹോസ്റ്റലായിരുന്നു, പക്ഷേ വെക്കേഷനൊക്കെ വരും. വെക്കേഷൻ എന്ന് പറയുന്നൊരു ഭയങ്കര ആഘോഷമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വലിയ അടുക്കളയിൽ ഒരു വലിയ തളമുണ്ട്, വലിയൊരു ഹാളുണ്ട്, അവിടെയാണ് എല്ലാവരും കൂടി ഇരുന്ന് ഊണ് കഴിക്കുന്നതൊക്കെ. പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാങ്ങയും ചക്കയൊക്കെ ധാരാളം ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാനിരിക്കുന്നതും, ചോയ്സൊന്നുമില്ല, ഉണ്ടാക്കിയ സാധനങ്ങൾ കഴിച്ചോളണം എന്നുള്ളതാണ്. നമ്മൾക്ക് നല്ലൊരു ഫാമിലി ലൈഫായിരുന്നു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാലും.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ഈ ഓണം കഴിഞ്ഞിട്ടും അനുചേച്ചിയും അഭിചേച്ചിയും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചിട്ടില്ലല്ലോ. നേർക്കുനേർ കണ്ടാൽ പരസ്പരം മിണ്ടുക പോലുമില്ല. രണ്ട് ശത്രുരാജ്യങ്ങളെപ്പോലെയാ നിൽക്കുന്നത്.
1: അതല്ലേ കുട്ടപ്പായി എന്റെയും വിഷമം. കഴിഞ്ഞ കുറച്ചു നാളുകളായി രണ്ടുപേരും ഒരുമിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ ശരിക്കും സന്തോഷിച്ചതാ. മനസ്സിന്റെ കോണിൽ എവിടെയോ കിടന്ന സംശയങ്ങളും പരിഭവങ്ങളും ഒക്കെ കലങ്ങിത്തെളിഞ്ഞു എന്ന് വിചാരിച്ചു. ഇതിപ്പോ പഴയതിൽ മോശമായല്ലോ.
2: മനുഷ്യന്മാർക്ക് ഇങ്ങനെയുണ്ടോ ഓരോ സംശയങ്ങൾ ഫാദർ? കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ ഓരോന്ന് സ്വയം ഊഹിച്ചു വെക്കും. എന്നിട്ട് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവർ വിചാരിക്കുന്നത് പോലെ പെരുമാറണമെന്ന് നിർബന്ധം പിടിക്കും. ഇതൊക്കെ എവിടുത്തെ ന്യായമാ?
1: പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബേബി. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റമെന്ന് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഉള്ളിലൊരിക്കൽ വിദ്വേഷം കയറിക്കൂടിയാൽ പിന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും തെറ്റായേ കാണൂ.
2: അതൊക്കെ ശരിയായിരിക്കാം ഫാദർ, പക്ഷേ ഇത്തവണ നമ്മൾ കണ്ണടച്ച ശരിയാവില്ല. അനാമികയെ വിളിച്ചു വരുത്തി ശരിക്കൊന്ന് ഉപദേശിക്കണം.
0: അതെ ഫാദർ, ബേബി ടീച്ചർ പറഞ്ഞതാ ശരി. അനുചേച്ചിയോട് ആരോ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തീർച്ചയാ.
1: നമ്മളും അതേ ചിന്താഗതിയിലൂടെ സഞ്ചരിക്കരുത് കുട്ടപ്പായി. മൂന്നാമതൊരാൾ ഇടപെട്ടു, ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ കാണുന്നത് സ്വന്തം വീഴ്ചകളിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണ്. സ്വന്തം കുടുംബത്തിലെയോ ബന്ധങ്ങളിലെയോ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കരുത്. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് മുന്നിൽ വിളിച്ചു നിർത്തി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. മനസ്സിലുള്ള വിഷമങ്ങളും സംശയങ്ങളും സമയത്തിന് സംസാരിച്ച് തീർക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അത് മനുഷ്യർക്കിടയിൽ വലിയ മതിലുകളായി വളരുന്നത്.
3: അഭിരാമി, അങ്ങോട്ട് എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്ര നാളിങ്ങനെ പരസ്പരം മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ടു പോകും? ഇതിനൊരവസാനം വേണ്ടേ? അഭിരാമി ഒന്ന് ഇറങ്ങിച്ചെന്ന് അനാമികയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ.
4: സംസാരത്തിന്റെയൊക്കെ ഘട്ടം പണ്ടേ കഴിഞ്ഞു മാർഗരറ്റ്. നമ്മളൊക്കെ വ്യത്യസ്ത വ്യക്തികളാണ്. നമ്മൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയധികം മുൻവിധികൾ വെച്ചു പുലർത്തുന്ന ഒരാളോട്, അതും സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരിയോട് ഞാൻ ഇനി എന്ത് സംസാരിക്കാനാ?
3: നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ചിന്താഗതികളും വൈകാരിക പശ്ചാത്തലങ്ങളുമുള്ള മനുഷ്യരല്ലേ. അനാമിക പെരുമാറുന്നത് ചിലപ്പോൾ അവളുടെ ഉള്ളിലെ ഭയങ്ങളും പണ്ടെന്നോ മനസ്സിൽ വീണ മുൻവിധികളും വെച്ചായിരിക്കും. പക്ഷെ അഭിരാമി കാണിക്കുന്ന ഈ അകൽച്ചയും മൗനവും അവളുടെ ആ മുൻവിധികളെ ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്?
4: അല്ല മാർഗരറ്റ്, ചില മനുഷ്യരുണ്ട്, നമ്മൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നോ അത്രത്തോളം നമ്മളെ വിഡ്ഢികളാക്കാനും തെറ്റിദ്ധരിക്കാനുമാണ് അവർക്കിഷ്ടം. സ്വന്തം വീഴ്ചകളും തെറ്റുകളും മറച്ചുവെക്കാൻ എപ്പോഴും മറ്റുള്ളവരെ കുറ്റക്കാരാക്കുന്ന ഒരു മാനസികാവസ്ഥയാത്. എന്റെ ഭാഗത്തുനിന്നുള്ള ന്യായീകരണങ്ങളോ യാഥാർത്ഥ്യമോ കേൾക്കാൻ തെല്ലും തയ്യാറാകാത്ത ഒരാളുടെ മുന്നിൽ പോയി ഞാൻ ഇനി എന്താ വിശദീകരിക്കേണ്ടത്?
3: അഭിരാമി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. തങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം ശരിയായി കാണുക എന്ന ചിന്താഗതി. പക്ഷേ അതുകൊണ്ട് ആയുസ് മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒരു ബന്ധം തല്ലിക്കെടുത്തണമെന്നാണോ?
4: ബന്ധങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയല്ല മാർഗരറ്റ്, പരസ്പരം കൂടുതൽ മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള ഒരവസാന വഴിയായിട്ടാണ് ഞാൻ ഈ മൗനത്തെ കാണുന്നത്.
3: രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആരാണ് ആദ്യം ചെന്ന് സംസാരിക്കുന്നത് എന്നതിൽ ഒരു വലിയ അഭിമാന പ്രശ്നം കടന്നു വരാറുണ്ട്. ഞാനെന്തിനു ആദ്യം വഴങ്ങണം, ഞാനെന്ത് തെറ്റാണ് ചെയ്തത് എന്ന ഈ അഹങ്കാരവും ചോദ്യവുമാണ് ഭൂരിഭാഗം കുടുംബങ്ങളെയും തകർത്ത് കളയുന്നത്. നമ്മൾ കാണുന്ന ലോകമല്ല മറ്റു ചിലർ കാണുന്നത്. അനാമികയുടെ പെരുമാറ്റത്തെ ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷേ സ്നേഹവും സ്വാതന്ത്ര്യവും ഉള്ളെടുത്തല്ലേ ഇത്തരം കൊച്ചു കൊച്ചു വാശികൾക്ക് സ്ഥാനമുള്ളൂ.
4: ഇതൊരു വാശിയോ പ്രതികാരമോ ഒന്നും അല്ല മാർഗരറ്റ്, ഇതൊരു പിന്മാറ്റമാണ്. ചിലപ്പോഴൊക്കെ തകർന്നു പോകുന്ന ബന്ധങ്ങളിൽ നിശബ്ദമായി പിന്മാറുന്നതാണ് ഇരുവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമാധാനം. എന്റെ സാന്നിധ്യവും ഞാൻ പറയുന്ന വാക്കുകളും അവളെ അത്രത്തോളം അസ്വസ്ഥയാക്കുന്നുവെങ്കിൽ അവളുടെ വഴികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ അവൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്.
3: ശരി, പക്ഷെ അനാമിക ഈ പിന്മാറ്റത്തെ അഭിരാമി ഉദ്ദേശിക്കുന്ന രീതിയിൽ കണ്ടില്ലെങ്കിലോ? സ്വന്തം ഭാഗത്ത് തെറ്റുപറ്റിയതുകൊണ്ടാണ് അഭിരാമി മറുപടിയില്ലാതെ മാറി നിൽക്കുന്നത് എന്നവൾ വ്യാഖ്യാനിച്ചാൽ എന്തു ചെയ്യും?
4: മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, എന്ത് വ്യാഖ്യാനിക്കുന്നു എന്നത് ഇനി എന്റെ വിഷയമല്ല മാർഗരറ്റ്. നമ്മൾ ശരിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി മാത്രം ആയുഷ്കാലം മുഴുവൻ വെറുതെ ഓടി തീർക്കേണ്ടതില്ലല്ലോ. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു കാലം വരുന്നതുവരെ ഞാൻ ഒരടി പിന്നോട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ.
3: ശരി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അഭിരാമിയുടെ തീരുമാനം പോലെ നടക്കട്ടെ.
0: അനുചേച്ചി, അനുചേച്ചി, താലൂക്ക് ഓഫീസിൽ നിന്നേ വലിയൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് സ്പെഷ്യൽ ഓഡിറ്റിനുള്ള ടീം അടുത്ത ആഴ്ച എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ എല്ലാ കണക്കുകളും റെക്കോർഡുകളും അവർ നേരിട്ട് പരിശോധിക്കുമെന്ന്.
5: നീ എന്താ കുട്ടപ്പ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്നത്? നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവിനോട് പോയി പറയ്, അവളാണല്ലോ ഇവിടുത്തെ പ്രധാന ചുമതലക്കാരി.
0: അനുചേച്ചി, അഭിചേച്ചി വീട്ടിലും ഇല്ല, ഓഫീസിലും ഇല്ല. ആകാവുന്ന എല്ലായിടത്തും ഞാൻ തിരക്കി. വരുന്ന വഴിക്ക് മാർഗരറ്റിനോട് ചോദിച്ചപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അടിയന്തരമായി അനുചേച്ചിയോടല്ലാതെ ഞാൻ വേറെ ആരോട് പോയി പറയും?
1: എന്നാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയം നോക്കി അഭിരാമി എവിടെ പോയതാകും? രാവിലെ തൊട്ട് ഗംഗാധരനെയും പുറത്തൊന്നും കാണുന്നില്ലല്ലോ.
2: വായനശാലയിലെയും സ്കൂളിലെയും കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് പുസ്തകങ്ങൾ മുഴുവൻ തപ്പിയെടുത്ത് ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ തന്നെയാ ഗംഗാരേട്ടനെ അയച്ചത്. അഭിരാമി തിരക്ക് കുട്ടപ്പായി സ്കൂളിൽ വന്നപ്പോഴാ താലൂക്ക് ഓഫീസിലെ ഈ ഓഡിറ്റിന്റെ കാര്യം ഞാനും അറിയുന്നത്.
1: ആ, അതെ, ഏതായാലും നന്നായി. സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് നടക്കണമല്ലോ.
5: കണ്ടോ ഫാദർ, വലിയ തത്വചിന്തയൊക്കെ പറഞ്ഞു കാണുന്ന അഭിരാമി ഈ നിർണായക സമയം വന്നപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. സംസാരിക്കാൻ മാത്രം വലിയ നാവും തത്വങ്ങളും ഉള്ളവർക്ക് ഉത്തരവാദിത്വം.

0: അൽത്തം തലയിൽ വീഴുമ്പോൾ വഴുതി മാറാൻ വലിയ എളുപ്പമാണ്.
1: മറ്റുള്ളവരുടെ അഭാവത്തെ കുറ്റപ്പെടുത്താനും പഴിചാരാനും സമയം കളയേണ്ട നിമിഷമല്ല അനാമിക ഇത്. വീണുപോയേക്കാവുന്ന ഇടങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ട വലിയൊരു ഘട്ടമാണിത്.
0: ഞാൻ കാര്യം പറഞ്ഞതല്ലേ ഫാദർ?
1: കാര്യം ഇതാണ് അനാമിക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറ്റുള്ളവർ മാറിപ്പോയിക്കോട്ടെ, എന്നാൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരും ആവശ്യപ്പെടാതെ മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഒരാളിൽ യഥാർത്ഥ നായകൻ പിറവിയെടുക്കുന്നത്. ഇരുട്ടിനെ കുറ്റപ്പെടുത്തി സമയം കളയുന്നതിലും എത്രയോ മനോഹരമാണ് കയ്യിലുള്ള ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വയ്ക്കുന്നത്. മറ്റുള്ളവരെ പഴി പറഞ്ഞു മാറി നിൽക്കുന്ന വെറുമൊരു സാധാരണക്കാരിയായി തുടരണോ, അതോ ഈ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് ധീരമായി മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ നേതൃത്വമായി മാറണോ? തീരുമാനം പൂർണ്ണമായും അനാമികയുടേത് മാത്രമാണ്.
2: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
3: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
4: അടുക്കളയിൽ നിന്ന്
3: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് വട്ടിയൂർക്കാവ് നിന്നും വിജയം പി നായർ.
5: പണ്ടത്തെ അടുക്കളയും ഇന്നത്തെ അടുക്കളയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പണ്ട് പുരയിടങ്ങൾ ആളോഹരി വച്ച് പ്രത്യേകം പ്രത്യേകം വീടുകൾ ഉണ്ടാക്കി താമസിക്കുന്ന രീതി ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഒരു വീട്ടിൽ രണ്ടു പേരെ ഉള്ളൂ എങ്കിലും പ്രത്യേകം വീട് വച്ച് മാറും. അച്ഛനും അമ്മയും പോലും എന്തെങ്കിലും വിശേഷമുള്ളപ്പോൾ അല്ലാതെ അവരുടെ കൂടെ കഴിയാൻ സമ്മതിക്കാറില്ല. കുട്ടികൾ പരസ്പരം കയറാതിരിക്കാൻ മതിലുകൾ കെട്ടി വേർതിരിച്ച് അവരുടെ വസ്തുക്കളും സ്വത്തുക്കളും സൂക്ഷിക്കുന്നു. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ഒരാൾക്കെന്തെങ്കിലും അസുഖം വന്നാൽ അന്ന് സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ അടുക്കള മിക്കതും ചാണകം മെഴുകിയ തറയായിരുന്നു. ചുട്ടുകരിച്ച തൊണ്ട് പൊടിച്ച് ചാണകവും കൂട്ടി മെഴുകാൻ വൃത്തിയും ശുദ്ധിയും ആകും എന്നതായിരുന്നു വിശ്വാസം. ഇന്നത്തെ പോലെ പാതകങ്ങൾ അന്നുണ്ടായിരുന്നില്ല. നല്ല കല്ലുകൾ നാട്ടി നിർത്തി അടുക്കളയുടെ കിഴക്കു ഭാഗത്ത് മൂന്നും നാലും അടുപ്പുകൾ ഉണ്ടാക്കും. ചോറ് വയ്ക്കുന്നതിനുള്ള പ്രധാന അടുപ്പും കറികളും പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിനുള്ള ചെറിയ അടുപ്പുകളും ഉണ്ടാക്കും. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എല്ലാ ജോലികളും ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. ഓരോരുത്തരായി ജോലികൾ ഓരോന്ന് വേർതിരിച്ച് ചെയ്തു തീർക്കും. അടുക്കളയ്ക്ക് വെളിയിൽ വെള്ളം ഒഴുകിപ്പോകത്തക്ക രീതിയിൽ ഒരു സ്ഥലത്ത് പാത്രങ്ങൾ കൂട്ടിയിട്ട് തേച്ച് മിനുക്കി ഉണക്കിയെടുക്കും. ഇന്നത്തെ പോലെ അന്ന് പാത്രം തേക്കുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. നല്ലവിധം ചുട്ടുകരിച്ച ചാരം, മറ്റു മാലിന്യങ്ങൾ ഒന്നുമില്ലാതെ അടുപ്പിൽ നിന്ന് രാവിലെ തന്നെ അമ്മമാർ വാരി വെളിയിൽ വയ്ക്കും. അതിൽ നിന്നും കുറെ എടുക്കും. നല്ല വാഴയില കീറിയൊതുക്കി കയ്യിൽ വച്ച് ഈ ചാരത്തിൽ മുക്കി പാത്രം തേക്കും. അല്ലെങ്കിൽ പൊതിച്ച തേങ്ങയുടെ ചകിരി കീറിയെടുത്ത് ചാരം മുക്കി പാത്രം തേക്കും. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്നതിനുള്ള വിറക് അന്നുള്ള ആളുകൾ ശേഖരിച്ചു വച്ചിരുന്നു. വിറക് വയ്ക്കുവാൻ അന്ന് വിറകുപുര തന്നെ കെട്ടിയിട്ടിരുന്നു. അന്നന്ന് കത്തിക്കുവാനുള്ള വിറക് വൈകുന്നേരം തന്നെ എടുത്തു വയ്ക്കും. പണ്ടത്തെ അടുക്കളയിൽ ചേര് നിർബന്ധമായിരുന്നു. ചേരിന്റെ പുറത്ത് വിറക് മാത്രമല്ല ഉണങ്ങാനുള്ള കുടംപുളിയും റബ്ബർ ഷീറ്റും ഒക്കെ വയ്ക്കുമായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഉണങ്ങാനുണ്ടെങ്കിൽ അതും ചേരിന്റെ പുറത്ത് തന്നെ വെച്ച് ഉണക്കിയെടുക്കുമായിരുന്നു. പുലർകാലത്തെഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഇരുന്നു തീ കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്നത് വീട്ടിലെ അമ്മമാരാണ്. ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് മടിയുണ്ടായിരുന്നില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ആളുകൾ പുലർകാലേ എഴുന്നേൽക്കും. ഇന്നും പറയാറുണ്ട് ഗോ ടു ബെഡ് ഏർലി, ഗെറ്റ് ടു ബെഡ് ഏർലി എന്ന്. പക്ഷേ സാധിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അവരവർക്ക് നീക്കിവച്ചിരിക്കുന്ന ജോലികൾ രാവിലെ തന്നെ ചെയ്തു തീർക്കും. അമ്മമാർ ഒരു ചെറു പലകയിട്ട് അതിൽ ഇരുന്നാണ് അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത്. അരിയുടെ കാര്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന നെല്ല് രണ്ടു മൂന്ന് തരത്തിൽ പാകപ്പെടുത്തും. വിറകുപുരയുടെ ഒരു കോണിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരടുപ്പിൽ വലിയ കലങ്ങൾ

0: വെച്ച് തലേന്ന് തന്നെ നെല്ല് തിളപ്പിച്ചിടും. ഈ നെല്ല് രാവിലെ തീയിട്ട് പാകത്തിന് ഉമി വിള്ളുന്നത് വരെ പുഴുങ്ങും. അത് വലിയ കോരുതവി ഉപയോഗിച്ച് കോരിയെടുക്കും. വലിയ കുട്ടകളിൽ വെള്ളം വാലാൻ വയ്ക്കും. വെയിൽ ഉദിച്ച് ചൂടാകുമ്പോൾ പരമ്പുകളിൽ ഈ നെല്ല് ചിക്കി ഉണക്കും. പിന്നീടത് ഉരലിലിട്ട് തടി കൊണ്ടുണ്ടാക്കുന്ന ഉലക്കയുടെ പൂണുപയോഗിച്ച് അവയ്ക്കും. അപ്പോൾ നെല്ലിൻ്റെ ഉമിയെല്ലാം വേർതിരിഞ്ഞ് വരും. അത് മുറത്തിലിട്ട് പാറ്റി ഉമി കളഞ്ഞ് കൊഴിച്ച് അരി രണ്ട് മൂന്ന് തരമാക്കി പല പല പാത്രങ്ങളിൽ വായി കെട്ടി വയ്ക്കും. അങ്ങനെ അടുക്കളയിൽ പല അറകളുള്ള അരിപ്പെട്ടികളും അന്ന് കാണും. അതുപോലെ നെല്ലും തേങ്ങയും ഇടാൻ പത്തായവും മിക്ക അടുക്കളകളിലും കാണും. നല്ല തറയിൽ ചണച്ചാക്കിൻ്റെ പുറത്ത് പാറ്റിയിടുന്ന ഉമി പിന്നെ ഒന്നുകൂടി പാറ്റി ഉമിയും തവിടും വേർതിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അരിക്ക് പുഴുക്കലരി എന്നാണ് പറയുന്നത്. ഇരുപ്പുഴുക്കൻ എന്ന ഈ അരി വേകാൻ സമയമെടുക്കും. ചോറും കൂടുതൽ കാണും. അന്ന് ഉണക്കി പത്തായത്തിൽ ഇട്ടിരിക്കുന്ന നെല്ല് മരനാഴിയിലും ചങ്ങഴികളിലും പറകളിലും ഒക്കെ അളന്ന് എടുത്താണ് പുഴുങ്ങുന്നത്. നാല് നാഴി ഒരിടങ്ങഴി, പത്തിടങ്ങഴി ഒരു പറ എന്നതാണ് കണക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് ഇടങ്ങഴിയും പറയും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്തോ. പാറ്റിയെടുക്കുന്ന തവിട് ശർക്കരയും തേങ്ങയും വെച്ച് ഉണ്ടാക്കുന്ന അട എല്ലാവർക്കും പ്രിയമുള്ളതും പോഷകഗുണം കൂടിയതുമായിരുന്നു. അന്ന് ശർക്കരപ്പാനികൾ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അത് വലിയ മൺഭരണികളിൽ അടച്ചു വെച്ച് ശേഷം തുണി ഉപയോഗിച്ച് മൂടിക്കെട്ടി വയ്ക്കുമായിരുന്നു. നെല്ല് ഒരു പ്രാവശ്യം തിളപ്പിച്ച് പുഴുക്കി ഉണ്ടാക്കുന്ന പുഴുക്കലരി ഒരു പുഴുക്കൻ എന്നാണ് പറഞ്ഞിരുന്നത്. നെല്ല് അവച്ച് ഉമി കളഞ്ഞ് പലഹാരത്തിനുള്ള പച്ചരിയും ആളുകൾ തന്നെ ഉണ്ടാക്കും. പച്ചനെല്ലിൻ്റെ തവിടാണ് കൂടുതൽ രുചിയും ഗുണവും. അന്ന് അടുക്കളയിൽ തറയിൽ പലകയിട്ടിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. അവർക്ക് ഇരിക്കാനും എഴുന്നേക്കാനും പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ആളുകൾ തറയിൽ ഇരിക്കില്ല, ഇരുന്നാൽ എഴുന്നേൽക്കാൻ രണ്ടുപേർ സഹായിക്കണം. ഉരലിൽ അരി കുതിർത്ത് വാരിയിട്ട് ഇടിച്ചു പൊടിച്ച് അരിപ്പയിൽ തള്ളിയെടുത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കും. പുട്ടുണ്ടാക്കുവാൻ മുളംകുറ്റികൾ ഉപയോഗിച്ചിരുന്നു. ഇരുമ്പ് ചീനിച്ചട്ടി വീടുകളിൽ ഉണ്ടാകും. ഓടിൻ്റെ ഉരുളികളും അടുക്കളയിൽ ഉണ്ടാകും. അന്നൊക്കെ ഇന്നത്തെ പോലെ രാവിലെ പലഹാരങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന രീതിയില്ല. വിശേഷ ദിവസങ്ങളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കും. കൊച്ചുകുട്ടികൾക്ക് കൊഴുക്കട്ടയും ഓട്ടിൽ ചുട്ടടുത്ത അടകളും ഒക്കെ കൊടുക്കും. രാവിലെ പോക്കഞ്ഞ് കുടിക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു. അതിന് കറിയായി അച്ചാറുകൾ കാണും. പണ്ടത്തെ അടുക്കളയിൽ വലിയ കല്ലൻ ഭരണികൾ കാണും. അതിൽ നിറയെ മാങ്ങ കഴുകിയിട്ട് ഉപ്പിട്ട് സൂക്ഷിക്കും. ഇന്ന് കൂട്ടുകുടുംബങ്ങൾ ഇല്ല. പത്തായവും കല്ലൻ ഭരണിയും കൗതുക വസ്തുക്കളാണ്. പണ്ടുള്ള ജീവിതത്തിൻ്റെ ഓർമ്മയ്ക്കായി ചില വീടുകളിൽ ഇത് കൗതുക വസ്തുക്കളായി സൂക്ഷിക്കാറുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

0: ഈശനി ആഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറും സന്ദർശിക്കൂ.
2: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അനുബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

എടി ഉമ്മറിന്റെ സംഗീത സംവിധാനത്തിൽ ബാലചന്ദ്ര മേനോനും ശ്രീവിദ്യയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. ചിത്രം ഒരു പൈങ്കിളി കഥ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 12 മണി.
1: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ ഫ്രാൻസിസ്.

0: മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് കുരീപ്പുഴ ഫ്രാൻസിസ്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ. സീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ. സംഗീതം വി ടി സുനിൽ. ആദ്യം പറയാൻ മറന്നുപോയി. രചന രാജേന്ദ്രൻ വയലാർ.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനം ഒരുങ്ങി. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാന

0: വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, പി ടി എ പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, എസ് ടി പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം പി ഐ ബി ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമി ഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74,537, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23,343, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112,120 രൂപയും ഗ്രാമിന് 14,015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു.
1: അങ്ങനെ അവിക്വിലി ഭാരതത്തിലുമെത്തി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപാട് സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അവിക്വിലി എന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിൻ്റെ നാമധേയമാണ്. അതിലടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ പേര് ഐക്കോഡെക്. വളരെ സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ അപ്രൂവൽ ലഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് അവിക്വിലി? അവിക്വിലി എന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ബേസൽ ഇൻസുലിൻ, അതായത് ദിവസവും ഒരു പ്രാവശ്യം എടുക്കുന്ന ലാൻഡസ് അല്ലെങ്കിൽ ഗ്ലാർജിൻ, ടൊജുവോ, ട്രസിബ, ബേസഗ്ലാർ, ബേസുലോഗ്, ഇത്തരം

ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിന് പകരമായിട്ട് 7 ദിവസങ്ങൾ വരെ പ്രവർത്തന ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻസുലിൻ, അതാണ് ഐക്കൊടക്ക. ഐക്കൊടക്ക വാസ്തവത്തിൽ വളരെ നന്നായി പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈലി ടെസ്റ്റഡ് ആൻഡ് റിസർച്ച്ഡ് മോളിക്യൂൾ ആണ് ഇത്. U700 ഇൻസുലിൻ ആണ്, അതായത് കോൺസെൻട്രേറ്റഡ് ഇൻസുലിൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു രോഗി എടുക്കുന്നത് 10 യൂണിറ്റ് ബേസൽ ഇൻസുലിൻ ആണെന്ന് സങ്കല്പിക്കുക. അത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 770 യൂണിറ്റ്സ്. അപ്പൊ അതിന് സമാനമായിട്ട് അവിക്കുലിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതെങ്കിൽ 70 യൂണിറ്റ് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. 20 യൂണിറ്റ് ഒരു ദിവസം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 140 യൂണിറ്റ് ഇൻസുലിൻ ആണ് ആഴ്ചയിൽ ഒരിക്കലെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നുന്നു, അത്ര കൂടുതൽ ഇൻസുലിൻ ഒരുമിച്ചെടുക്കാവോ എന്നത്. എടുക്കാം. ഇത് ക്ലിനിക്കൽ ട്രയലിലൂടെയും മറ്റും പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ഇൻസുലിൻ ആണ്. അങ്ങനെ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ചെടുക്കാവുന്നത്. പക്ഷെ ഒരുമിച്ച് നമ്മൾ ദിവസം 10 യൂണിറ്റിന് വേണ്ടി 70 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും യൂണിറ്റ് കൂടുതൽ ഉള്ളിലേക്ക് കടക്കും എന്നതല്ലാതെ വോളിയം, ഇൻസുലിൻ്റെ അളവ് ഒരു ദിവസത്തേന് സമാനമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല. പക്ഷേ ഇൻസുലിൻ പേനയിൽ ചില പ്രത്യേകതകളുണ്ട്, സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ 1 യൂണിറ്റ് ഇൻസുലിനാണ്. അപ്പൊ 2 ക്ലിക്ക് എന്ന് പറയുന്ന 2 യൂണിറ്റ് ഇൻസുലിനാണ്. പക്ഷെ അവിക്കുലിയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഇത് U700 ഇൻസുലിനാണ്, ഒരു ക്ലിക്കിൽ ഉള്ളിലേക്ക് പോകുന്ന 10 യൂണിറ്റ് ആണ്. അത് പേനയിൽ തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസൽ ഇൻസുലിൻ ഇതിനു മുൻപ് ദിവസം 1 നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേസൽ ബോണസ് ഇൻസുലിൻ, മറ്റ് ഇൻസുലിനുകൾക്കൊപ്പം 1 നേരമുള്ള ബേസൽ കൂടി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത് എടുക്കാവുന്നതാണ്. അതായത് അനലോഗ് ബേസൽ ഇൻസുലിൻസിന് പകരമായിട്ടാണ് 1 ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഈ ഇൻസുലിൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം എന്നത് മറ്റേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. ഒരു രോഗി ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ GLP-1 based therapies, സെമാഗ്ലൂട്ടൈഡ്, ട്രിസിപ്പെറ്റൈഡ്, ട്രിബൽസസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലാണ്, പ്രമേഹ നിയന്ത്രണ വിധേയമല്ല, ഇൻസുലിൻ തുടങ്ങണം എന്ന് ഡോക്ടർ പറയണം. ആ ഇൻസുലിൻ തുടങ്ങുന്ന വേളയിൽ അവിക്കുലിയാകാം. അതിന്റെ ഗുണം ഏറെയാണ്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് എടുക്കാത്തത് കൊണ്ട് ഇൻസുലിൻ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് രോഗികൾക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഇൻസുലിൻ എടുക്കാനായിട്ട് ഡോക്ടർ അഭിപ്രായപ്പെടുമ്പോൾ പല രോഗികളും അത് മാറ്റിവെക്കും. പിന്നീടായിക്കൂടെ, 3 മാസം കഴിഞ്ഞ് വരാം, 6 മാസം കഴിഞ്ഞ് വരാം. നമ്മളുടെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൽ ഒരാൾക്ക് ഇൻസുലിൻ വേണ്ടി വന്നാലും അത് തുടങ്ങുന്നത് ശരാശരി 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ചികിത്സയിൽ ഇരിക്കുന്ന പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ഏകദേശം 90 മുതൽ 95% രോഗികൾക്കും അനുബന്ധ രോഗങ്ങൾ വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലും കണ്ണിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി അതീവ ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ. അപ്പൊ അത് തടയുവാനും ഈ കൺവീനിയന്റും കംഫർട്ടബിൾ ആയ ഇൻസുലിൻ്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം പലർക്കും കാണും, ഈ ഇൻസുലിൻ ആഴ്ചയിലൊരിക്കലല്ലേ എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ഇത് എല്ലാ ഞായറാഴ്ചയുമാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഞായറാഴ്ച അങ്ങ് മറന്നുപോയി, എന്ത് ചെയ്യും? പേടിക്കണ്ട, നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച എടുത്താൽ മതി. അല്ല, മറന്നുപോയിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാം. അത് 3-day minimum rule എന്നാണ് പറയുന്നത്. അവിക്കുലി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം, പക്ഷെ അത് ഞായറാഴ്ചയ്ക്ക് പകരം നമ്മൾ വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് എടുക്കുന്നത് വ്യാഴാഴ്ചകളിലാകണം. അപ്പൊ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എടുത്തതുപോലെ ഞായറാഴ്ച തന്നെ തുടരുവാൻ സാധിക്കും. പക്ഷേ വൈകിപ്പോവുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റുമാണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുതിയതായിട്ട് എടുത്ത ആ ദിവസമായിരിക്കണം പിന്നീടുള്ള ആഴ്ചകളിലും എടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരിക്കലുള്ള GLP-based therapies ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് രോഗികൾ കാണും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു ദിവസം തന്നെ എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സൗകര്യമായിരിക്കും. പക്ഷെ അങ്ങനെ സാധിക്കാതെ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുക. നമുക്ക് ഒരെണ്ണം ഞായറാഴ്ച എടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് വ്യാഴാഴ്ച എടുക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഡോസ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും? നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ
ഗ്ലൂക്കോസ് പരിശോധിക്കാം. ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണിൽ ഗ്ലൂക്കോസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അലാമും കൂടെ ലഭിക്കുന്നു. ആ

0: സെൻസറിന്റെ വിലയൊക്കെ താരതമ്യം കുറഞ്ഞും വരുന്നുണ്ട്. 15 ദിവസങ്ങൾ വരെ ഒരു സെൻസർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കുക. അപ്പൊ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡോസ് കൂട്ടണം, അഥവാ തീരെ കുറഞ്ഞു പോവാണെങ്കിൽ ഇൻസുലിൻ ഡോസ് കുറയ്ക്കണം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് സ്വയം വീട്ടിൽ മോണിറ്റർ ചെയ്യണം, അതിൻ പ്രകാരം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമ്മൾ പറയുന്ന ടൈട്രേഷൻ എന്നാണ്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മരുന്നെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. പിന്നെ ഒന്ന് ഓർക്കുക, ഈ ഇൻസുലിൻ കുറച്ചുകൂടെ നല്ല ഇൻസുലിൻ ആണ്. ഓരോ പുതിയ കണ്ടുപിടുത്തവും വരുമ്പോൾ അതിന് മുൻപുള്ള ഔഷധങ്ങളെക്കാളും മോഡേൺ മെഡിസിനിൽ കണ്ടെത്തുന്ന പുതിയ ഔഷധങ്ങൾക്ക് ഫലപ്രാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇൻസുലിൻ എന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പാർശ്വഫലം ഹൈപ്പർഗ്ലൈസീമിയയാണ്, ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക എന്നതാണ്. അത് അബിക്കുലിക്കും അതുപോലെ തന്നെ സംഭവിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആ ഹൈപ്പർഗ്ലൈസീമിയയുടെ ആ ഒരു സാധ്യത ഇതിനു മുമ്പുള്ള ഇൻസുലിൻസിന് സമാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് പ്രായക്കാർക്കാണ് അവിക്വിലിയുടെ അപ്രൂവൽ ഇന്ത്യയിലുള്ളത്? അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഭാരതത്തിൽ തൽക്കാലം വൺസ് വീക്കിലി ഇൻസുലിൻ ഉപയോഗിക്കുവാനുള്ള അനുമതി ഉള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ല. Type 1 diabetesനും Type 2 diabetesനും അപ്രൂവൽ ഉണ്ട്. പക്ഷേ Type 1 diabetesനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. അവിക്വിലി തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഡയബറ്റീസിന്റെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ചികിത്സയിലിരിക്കുമ്പോഴായിരിക്കണം. ഡയബറ്റീസ് നഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ചേർന്ന് വ്യക്തമായിട്ട് രോഗികൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻസിനെ പോലെ അല്ല, അത് വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും വൺസ് വീക്കിലി ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടാതെ രോഗികൾ വാങ്ങി ഉപയോഗിക്കരുത്. അത് ജീവന് തന്നെ അപായമായി മാറും. ഡയബറ്റീസ് ചികിത്സിക്കുവാൻ പഴയ ഔഷധങ്ങളുണ്ട്, പുതിയ ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മറക്കരുത്, ഔഷധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്വയം ഗ്ലൂക്കോസ് വീക്ഷണം, സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് നിർദ്ദേശങ്ങൾ.
1: ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. 2-ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ

0: ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: In the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപുള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് ജൂൺ 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 ഉയർന്ന നിരക്കിൽ. ബാരലിന് വില $108 മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഈ മാസം 14-16 നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. October 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം 1 ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 October 17 സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും 1-2 വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
5: ആകാശവാണി.

0: ഗാനസല്ലാപം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഇന്ന് കുരീപ്പുഴ സജീവ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുകയാണ്: 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം.

0: മുല്ലമല രമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു എന്ന് മറുപടി അല്ലേ. ഇത് പി ഭാസ്കരൻ്റെ വരികളാണ്, കെ രാഘവനാണ് ഇതിനും പകർന്നത്. ചിത്രം അറിയാമല്ലോ, ആ കണ്ണപ്പനുണ്ണി അല്ലേ. യേശുദാസ് മാണിജ്യറാം പാടിയ അതിമനോഹരമായ ഒരു പാട്ടാണ്. പാട്ട് പാടുവോ? ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ടാണ് സമർപ്പിക്കുന്നത് അല്ലേ. പിന്നെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ?
1: എന്റെ വിശേഷം, ഞാൻ നസീസാറിനോട് ഉണ്ടായിരുന്നു 10-11 വർഷം, സ്റ്റീൽ ഫോട്ടോഗ്രാഫറായിട്ട്.
0: ഓ, ഫിലിം ഫീൽഡിലായിരുന്നു അല്ലേ. ഏത്, 10-15 കൊല്ലക്കാലം അല്ലേ?
1: 12 വർഷം ഉണ്ട്.
0: ഓ, നല്ല കാര്യം. ഒരു അതെ അതെ, ആ ഒരു ഇതിഹാസ പുരുഷൻ അദ്ദേഹത്തോടൊപ്പം 12 കൊല്ലക്കാലം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ, ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനകരമായിരുന്നു കേട്ടോ.
1: അനുഗ്രഹമായി.
0: അതെ അതെ, പാട്ട് കേട്ടാലോ?
1: കേട്ടോ സാർ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക്
1: ഹലോ.
0: സ്വാഗതം. നമസ്കാരം.
1: നമസ്കാരം
0: പേര്
1: സാറേ,
0: പറഞ്ഞു.
1: ഞാൻ വേറെ നാളുകൊണ്ട് ശാരദ, എൻ്റെ പേര് ശാരദ.
0: ശാരദ, എവിടുന്നാണ്?
1: ഞാൻ അടൂർ പഴവളം.
0: അടൂർ പഴകുളത്ത് നിന്നാണ്. അപ്പൊ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ച് വയ്ക്കുമോ, അല്ലെ റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കുമോ?
1: പറഞ്ഞേ. പിന്നെ
0: ഇന്നിപ്പോ
1: സാറേ, എന്താ സാറേ വിളിച്ചത്?
0: ആദ്യമായിട്ടാണ് കിട്ടുന്നത്?
1: എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഞാൻ പല പ്രാവശ്യം നോക്കിയതാ, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഓ,
1: പിന്നെ ഞാന് സ്ഥിരം ഒരു റേഡിയോ ശ്രോതാവാണ്. ഞാൻ എപ്പോ

0: കോഴി എന്റെ വീട്ടിൽ തന്നെ റെഡി വെച്ചിരിക്കുവാണ്. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാചകം ചെയ്യുമ്പോഴും അവിടെ വലിയോടും ഞാൻ ഈ റേഡിയോ കയ്യിൽ തന്നെ കൊണ്ടു നടന്ന് കേൾക്കും. പിന്നെ രാവിലത്തെ തൊട്ട് ഉത്തവാലവേരിയും പിന്നെ വലിയ പരിപാടിയും കേൾക്കുന്നുണ്ട്. ഉദയവീടും അത് കഴിഞ്ഞുള്ള പിന്നെ വാർത്തകളും കാര്യങ്ങളും എല്ലാം മൊത്തം കേൾക്കുന്നുണ്ട് ഞാൻ. എപ്പോഴും എനിക്ക് ടിവിയെക്കാട്ടി ഇഷ്ടം ഇതാണ്. പിന്നെ പിന്നെന്താണ്
1: പറയുന്നത്, പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
0: എനിക്ക് പഴയ പാട്ടിനോട് വളരെ
1: ഇഷ്ടമാണ്.
0: ഇവരെല്ലാം കൂടെ പാടി അഭിനയിക്കുന്ന പാട്ടാണ് നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴികയിടങ്ങഴി മണ്ണുണ്ടെന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്.
1: തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ പാട്ടാണല്ലേ?
0: പഴയ പാട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ
1: ഇതില് പ്രേംനസീർ, മധു, രാഗിണി ഒക്കെ, ജയഭാരതി ഒക്കെ.
0: രാഗിണിയുണ്ട് അവര്, പ്രേംനസീർ ഉണ്ട്, മധു ഉണ്ട്. മധുവിന്റെ എന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് ഞാൻ. ഫോണിനകത്തൊക്കെ കാണാറുണ്ട്.
1: ഈ നേരത്തെ കേട്ട പാട്ട് പി ഭാസ്കനും കെ രാഘവനും ഒരുക്കിയ പാട്ടായിരുന്നു. അതുപോലെ ഈ പാട്ടും പി ഭാസ്കനും കെ രാഘവനും ഒരുക്കി യേശുദാസ് പാടിയതാണ്. തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ്.
0: പാട്ടാണ്
1: 1970 ഈ ചിത്രത്തിന് വേറൊരു സവിശേഷത ഉണ്ട്. ഈ ചിത്രം സംവിധാനം ചെയ്തതും പി ഭാസ്കരനാണ്. ഈ ചിത്രത്തിന് തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനും ഗാനരചയിതാവും പി ഭാസ്കരനാണ്.
0: എനിക്കങ്ങനെ കിട്ടാറില്ല. ഞാൻ പല പ്രാവശ്യം ഇത് നോക്കിയിട്ടുണ്ട്, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് നോക്കിയതാ, കിട്ടൂ ഇല്ലെന്നറിയാൻ. സാറിന്റെ പേരെന്താണ്?
1: എന്റെ പേര് സജീവ്.
0: ശരി,
1: പാട്ട് കേട്ടല്ലോ. പഴയ പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന, ആകാശവാണി അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, റേഡിയോ പ്രോഗ്രാം എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ശ്രോതാവാണ്.
0: സന്തോഷമുണ്ട്
1: ഈ നല്ല വാക്കുകൾക്ക്. സന്തോഷം. പാട്ട് കേൾക്കാം.
0: ശരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് പ്രിയ ശ്രോതാവിന് സ്വാഗതം.
6: ഹലോ, നമസ്കാരം സാർ.
5: നമസ്കാരം. പേര് പറഞ്ഞു.
6: ഞാൻ, എന്റെ പേര് റംല സലാം, സ്വാമിയാർ മഠം തേങ്കോട്ടുകോണം ആശ്രമത്തിന്റെ അടുത്തുനിന്നാണ്.
5: ഓ, ഏത് പാട്ടാ വേണ്ടത്?
6: എനിക്ക് മഴയത്ത് മുൻപേലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ടാണ് വേണ്ടത്.
5: പാട്ട് പാടുവോ?
6: ഇല്ല സാർ, പാട്ടൊന്നും പാടില്ല.
5: ആ, നേരത്തെ ചോദിച്ച രണ്ട് പാട്ടുകളും വളരെ പഴയ പാട്ടുകളായിരുന്നു. ഇത് കുറച്ച് പുതിയതാണ്. 1995
6: പാട്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
5: ആ, എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ടല്ലേ ഈ പാട്ട്. ഈ ഗാനം എഴുതിയത് കൈതപ്രമാണ്. സംഗീതം രവീന്ദ്രൻ, യേശുദാസൻ ചിത്രയും പാടിയത് അല്ലേ. ഇത് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
6: ഡെഡിക്കേഷൻ സ്വാമിയർമ്മടത്തിന്റെ അവിടെ ഒരു ദാമോദരൻ നമ്പി അവരുണ്ട് സാർ. പിന്നെ ഒരു രാധികയുണ്ട്. പിന്നെ പേരുമലയിൽ നിന്നൊരു ബുഷറ ഉണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. റേഡിയോ കേൾക്കുന്ന അപൂർവം അല്ലേ ഉള്ളു?
5: റേഡിയോ കേൾക്കുന്ന അപൂർവം അല്ല. ഇപ്പൊ വിളിച്ചവരൊക്കെ കുറെ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട്
6: കിട്ടുന്നു. ഞാൻ വർഷങ്ങളായിട്ട് വിളിക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയെ ആകാശവാണി ഒഴിവാക്കും. ഒരിക്കലും കിട്ടേയില്ല തിരുവനന്തപുരം ജില്ല. എല്ലാം അങ്ങ് വടക്കോട്ടന്നെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ച അടുത്ത മാസം ഇനി മോളടുത്ത് പോവേണ് കാസർഗോഡ്. അപ്പൊ ഇനി അവിടെ ചെന്ന് വിളിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
5: അങ്ങനെ വടക്കും തെക്കും അങ്ങനെ ഒരു പ്രിഫറൻസ് ഇവിടെ ഇല്ല.
6: ഇല്ല, തിരുവനന്തപുരം ജില്ല കിട്ടാറേ ഇല്ല സാർ.
5: അങ്ങനെ ഒരു മുൻഗണന ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നല്ലേ. അപ്പോൾ ഒരു ഒരു കോള് കിട്ടും. 100 കണക്കിന് കോള് വരുന്ന സമയത്ത് 1000 കണക്കിന് കോള് വരുമ്പോൾ അതിലൊരു കോള് കണക്ട് ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ. ആ, ഇന്ന് നേരത്തെ വിളിച്ച ശ്രോതാവ് അങ്ങനെയാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് കിട്ടിയ എൻ്റെ ഒരു സന്തോഷം.
6: 60 വർഷമായിട്ട് ഞാൻ ആകാശവാണിയുടെ
5: സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ ഇന്ന് പാട്ട് കേട്ടാലോ. എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്നുള്ളത്. ആ, പാട്ട് കേട്ടോ.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഷിബുല.
0: ഷിബില.
1: ഷിബുല,
0: ആ, എവിടുന്നാണ്?
1: ഞാൻ അമ്പലപ്പുഴ കരുമാടിയിൽ നിന്ന്.
0: കരുമാടിയിൽ നിന്നാണ്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: മഴത്തുള്ളി കിൽക്കത്തില്ലാത്ത തേരുവങ്ങ മുകളിൽ.
0: ജയചന്ദ്രൻ പാടിയ പാട്ടല്ലേ, തേരറങ്ങ് മുകളിൽ
1: ആ
0: മഴ തൂവലൊന്ന് തരുമോ. നല്ല
1: ആ
0: പാട്ടാണ്. മഴത്തിൽ കിലുക്കം ചിത്രം കണ്ടിരുന്നോ?
1: ആ കണ്ടിട്ടുണ്ട്.
0: ആ, ആരാണതിലെ നായിക നായകന്മാർ അറിയാമോ? ഓർമ്മയുണ്ടോ?
1: നവ്യ നായരും
0: ദിലീപ്
1: മോഹൻലാൽ
0: ദിലീപ്
1: ദിലീപും.
0: ആ, പറഞ്ഞപ്പോ തെറ്റിപ്പോയത് അല്ലേ. ഇതിൽ ഈ ഈ പാട്ട് ചോദിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
1: എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്.
1: ഭർത്താവിന് ഒരു മകേഷ് എന്നാണ്.
0: എന്ത് ചെയ്യാണ്?
1: വർക്ക്ഷോപ്പാണ്.
0: വർക്ക്ഷോപ്പാണ്. ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണോ?
1: ആ ഇന്ന് ജോലിക്ക് പോയിരിക്കുകയാണ്.
0: ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. മഴത്തുള്ളിക്കിളുക്കത്തിലെ ഈ പാട്ട് എഴുതിയത് എസ് രമേശൻ നായരാണ്. പാട്ട് വേറെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അതോ
1: എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും,
0: ഭർത്താവിനും കുടുംബത്തിലുള്ള എല്ലാവർക്കുമായിട്ട്
1: ഭർത്താവിനും
0: ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.
1: കേൾക്കാം.

0: ഹലോ, ഗാനസ് ലാബത്തിലേക്ക് സ്വാഗതം.
1: ഹലോ സാറേ, എൻ്റെ പേര് ഷീല എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലിയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ആലപ്പുഴ ചിങ്ങോലിയിൽ നിന്നാണ്. ഏത് പാട്ടാണ് വേണ്ടത്?
1: എൻ്റെ നന്ദിനിക്കുട്ടിക്ക് പുഴയോരായുള്ള പെണ്ണെന്നാണ്.
0: പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ് അല്ലേ?
1: അതെ
0: കല്ലും
1: സാർ,
0: മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്.
1: അതെ സാർ,
0: ഈ പാട്ട് എഴുതിയത് ആരാണെന്നറിയാമോ?
1: അറിയത്തില്ല സാർ.

0: കുറിപ്പ് പാടിയത്?
1: പാടിയത്
0: ആ, യേശുദാസാണ് പാടിയത്. ഈ ഈണം പകർന്നത് രവീന്ദ്രനാണ്. ആ, രവീന്ദ്രൻ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു പാട്ടാണെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് വാസന്തി എന്ന് പറയുന്ന ഒരു രാഗത്തിൽ ആണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ, അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംഗീതം ചെയ്ത പാട്ടുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു പാട്ടാണ് ഈ ഈ ഈ പാട്ടോ? ഇതിലെ പ്രേംനസീർ, കവിയൂർ പൊന്നമ്മ, വേണുനാഗവള്ളി, ശങ്കരാടി ഇവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ പാട്ട് സീനിൽ ആരാണെന്ന് എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല.
1: ഒത്തിരി ഇഷ്ടമായി പാട്ട്. അതൊന്നും അതിൽ അഭിനയിച്ച പ്രധാന നടി ആരാണെന്ന് അറിയത്തില്ല.
0: ആ, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. കാരണം ഇതിൽ നസീറുണ്ട്, പിന്നെ ജലജ, കെ പി ഉമർ ഇവരെല്ലാം അഭിനയിച്ചൊരു ചിത്രമാണ്. ഇതിൽ വേറെയും നല്ല ഒരു പാട്ടുണ്ട്, ഇനിയും വസന്തം എന്നുള്ള യേശുദാസും സുജാതയും പാടിയ ഒരു മനോഹരമായ പാട്ട് ഇതിനകത്ത് വേറെയുണ്ട്. ഈ പാട്ട് സീനിൽ അഭിനയിച്ചത് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. ഇത് ഈ പാട്ട് ഈണം പകർന്നത് രവീന്ദ്രൻ മാഷാണ്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും. പിന്നെ എന്റെ ഒരു ചേട്ടത്തിയുണ്ട്, പ്രസന്ന എന്ന് പറയാൻ, കരുവാറ്റ, പുള്ളിക്കാരിക്കും ഒക്കെ സമർപ്പിച്ചു. അവരൊക്കെ റേഡിയോ കേൾക്കുന്നവരാ. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർക്കുണ്ട്, അവര് കേൾക്കുമ്പോ അറിയാം ഞാനാ ചോദിക്കുന്നത്.
0: ഇന്ന് ഇന്ന് വിളിക്കുന്നവരോട് പറഞ്ഞിരുന്നു, ഇന്ന് വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞിരുന്നു.
1: നേരത്തെ ഞാന് ഞങ്ങളിപ്പോ ഒരു ഹരിപ്പാടായിരുന്നു താമസിച്ചിരുന്നു, അപ്പൊ അവിടെ നിന്ന് ചിങ്ങോലിലോട്ട് മാറി. അന്നേരം പിന്നെ അവിടെ അയലത്തൊക്കെ ഉള്ള എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവര് ചില പാട്ടൊക്കെ 10 വർഷത്തിന് മുമ്പ് ഞാൻ വിളിച്ചത് സാറേ. പിന്നെ ഞാൻ വിളിച്ചില്ല, ഇപ്പഴാ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോ പിന്നെ റേഡിയോ ഒക്കെ പോയി, പിന്നെ ഒരു റേഡിയോ ഇപ്പൊ മേടിച്ചത്. അപ്പൊ അന്നേരം അവർക്കൊക്കെ അറിയാം ഞാനാ വിളിക്കുന്നേന്ന്. വീട്ടുപേര് ഷീല എന്ന് പേര് പറഞ്ഞപ്പോഴും ചിങ്ങോലിയാന്ന് പറഞ്ഞാ അറിയാം. എല്ലാരും റേഡിയ, ഞാൻ പറഞ്ഞു ഒത്തിരി പേരെ കൊണ്ട് റേഡിയ മേടിപ്പിച്ചിട്ടുണ്ട് അവിടെ, അതുകൊണ്ട് അറിയാം അവർക്ക്. അവർക്കെല്ലാം സമർപ്പിച്ചേക്കുന്നു,
0: എല്ലാവർക്കും ആയിട്ട് സമർപ്പിക്കുകയാണ്. പാട്ട് കേൾക്കാം.
1: ആ, കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. കോൾ കട്ടായി പോയി. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
4: ആ സാറേ, ഇത് ചവറയെന്ന് വിളിക്ക, കൊറ്റംകുളങ്ങരയെന്ന്.
3: കൊറ്റംകുളങ്ങരയെന്ന്
4: വിഷ്ണു,
3: കൊറ്റംകുളങ്ങരയെന്ന് അല്ലേ?
4: അതെ.
3: ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാ വേണ്ടേ?
4: മാടമ്പി എന്ന ചിത്രത്തില് കല്യാണ കച്ചേരി എന്നുള്ള പാട്ട്, എന്റെ അമ്മ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
3: മാടമ്പിയിലെ പാട്ട്.
4: അമ്മയാണ്.
3: അമ്മ അടുത്തുണ്ടോ?
4: അമ്മ അടുത്തുണ്ട്. അപ്പൊ അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഞാൻ വിളിച്ചതാ.
3: അപ്പൊ മോൻ വിളിച്ചപ്പോ കിട്ടി. എന്താ പേര് പറഞ്ഞ്? എന്താ പേര്?
4: എന്റെ പേര് വിഷ്ണു എന്നാണ്.
3: ഓ, ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണോ? ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണോ?
4: ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോ അമ്മ ഇരുന്ന് വിളിക്കുന്ന അമ്മ കേട്ടില്ല. അങ്ങനെ അമ്മ ഇത് ഇവിടെ ഇരുന്ന് അമ്മ എത്തേക്കാണ് ഇവിടെ ഇങ്ങനെ ഇതിനെ വിളിച്ചോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്.
3: സ്ഥലം കൊറ്റംകുളങ്ങര എന്നല്ലേ പറഞ്ഞു? കൊറ്റംകുളങ്ങര
4: വിഷ്ണു. വിഷ്ണു
3: കൊറ്റംകുളങ്ങര എന്നല്ലേ പറഞ്ഞു സ്ഥലം?
4: അതെ അതെ.
3: അവിടെ പുരുഷന്മാരൊക്കെ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്ന അമ്പലം, അതിന്റെ അടുത്ത്. മാടമ്പി എന്ന ചിത്രത്തിലെ പാട്ടാണ് കല്യാണ കച്ചേരി. പാട്ട് കേൾക്കാം. ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? അമ്മ കുറേ നേരമായിട്ട് മെനക്കെട്ട് ഇരുന്ന് വിളിക്കുകയായിരുന്നു, അന്നേരം കിട്ടിയില്ല. അപ്പൊ എന്തായാലും വിളിച്ച് കിട്ടിയപ്പോ, വിഷ്ണു വിളിച്ച് കിട്ടിയപ്പോ അമ്മയ്ക്ക് എന്നെ സമർപ്പിക്കാന്ന് വെച്ചു അല്ലേ? കല്യാണ കച്ചേരി പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ആ, പേര് പറഞ്ഞോളൂ.
1: രഘുനാഥ്,
0: രഘുനാഥ്, എവിടുന്നാണ്?
1: കുമ്പടിയിൽ നിന്ന്.
0: കുമ്പടി? ആ,
1: പാലക്കാട് ജില്ലയിൽ.
0: പാലക്കാട് കുമ്പടിയിൽ നിന്നാണ്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് അന്നയില യവൻ കഥയിൽ നിന്ന് വന്ന
0: യവനകഥയിൽ നിന്ന് വന്ന ഇടയകന്യകെ,
1: അതെ
0: വയനപൂത്ത വഴിയിലെന്ത് വെറുതെ നിന്ന് വെറുതെ നിൽപ്പു നീ, അല്ലേ? ഈ പാട്ട് എഴുതിയത് ഷിബു ചക്രവർത്തിയാണ്. ഔസേപ്പച്ചൻ്റെ ഇണം, യേശുദാസും ചിത്രയും പാടിയ ഒരു പാട്ടാണ് യവനകഥയിൽ നിന്ന് വന്ന. നല്ലൊരു പാട്ട്. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഈ പാട്ട് പറഞ്ഞാൽ നാളെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് വേണ്ടിയിട്ടും പിന്നെ

0: എനിക്ക്
1: അച്ഛൻ്റെ
0: ഒരു
1: പേര് പറഞ്ഞോളൂ, അവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ,
0: അച്ഛൻ്റെ
1: അവർക്ക് സന്തോഷം വരട്ടെ.
0: ആ പങ്കജ അച്ഛൻ ഉഷ
1: ആ പങ്കജാക്ഷൻ ഉഷ ദമ്പതികളുടെ അച്ഛൻ്റെ അമ്മയുടെ ജന്മദിനത്തിന്
0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്
1: സമ്മാനമായിട്ട് നേരത്തെ തന്നെ ഒരു പാട്ട് സമർപ്പിക്കുകയാണ്.
0: പിന്നെ പിന്നെ ഒരു എന്റെ ഒരു സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്,
1: ആ
0: ചേച്ചി ചേച്ചി ബന്യ ചേച്ചി പിന്നെ ദിവാകരേട്ട, അവര് രണ്ടുപേരും അവരുടെ വിവാഹവാർഷികമാണ് 14-ാം തീയതി. അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി 14-ാം ആഘോഷിക്കുന്ന ദീപ ചേച്ചിക്കും വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: ആ അപ്പോൾ ഒരു പിറന്നാൾ ആഘോഷവും രണ്ട് വിവാഹവാർഷികവും അല്ലേ.
0: അതെ
1: പാട്ട് കേൾക്കാം. അന്ന എന്ന
0: കേൾക്കാം.
1: ചിത്രത്തിലെ ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചനെയും പകർന്ന് യേശുദാസും ചിത്രയും പാടിയ പാട്ട്.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: സ്വാഗതം സജീവ് സാറിന്റെ കുഴിപ്പുഴ.
0: സജീവാണ്.
1: സാർ, ഞാൻ കായംകുളത്ത് നിന്ന് ബാബുവാണ്. ഞാൻ കുറെ നാളുകളായി
0: പാട്ടുകാരൻ. നല്ലൊരു ഗായകൻ.
1: താങ്ക് യു സാർ. ഞാൻ വിളിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിന്റെ സുബ്രഹ്മണ്യ ഭാരതി, അദ്ദേഹത്തിന്റെ 100 ദിവസം അദ്ദേഹത്തിന്റെ പാട്ടിന്റെ
0: സെപ്റ്റംബർ 11.
1: ഞാൻ സെപ്റ്റംബർ 11 ചരിത്രത്തിൽ ഇന്ന് കേട്ടിട്ടായിരുന്നു. ഇവിടെ എനിക്കത് മനസ്സിലായത്. പിന്നെ അത് ഞാനിന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഒരു ട്രഡീഷണൽ സോങ്, അതും രവീന്ദ്രൻ സാറിന്റെ സംഗീതമാണ്. ഏറ്റവും കൂടുതൽ
0: ജോൺ പുരി രാഗം. ജോൺ പുരി വ്യക്തമാകുന്നില്ല, വ്യക്തമാകുന്നില്ല. കുറച്ച്
1: കേൾക്കാമോ?
0: ഇപ്പൊ വ്യക്തമാകുന്നുണ്ട്.
1: എന്റെ നന്ദൻകുട്ടി കേട്ടേ, ഒരു പറയാനുള്ളത്
0: വിടതരൂ എന്നുള്ള പാട്ടുണ്ട്. ശരി,
1: അത് അങ്ങനെ അതുപോലെ തന്നെ നീലക്കടം ഇച്ചക്കാട്ടേക്ക് ദാസേടൻ ദേശിച്ചു ദാസോടുപാടി.
0: നീലക്കടമ്പ് കളി എന്നുള്ള പാട്ട് നീലക്കടമ്പ് എന്ന ചിത്രത്തിലെയാണ്.
1: അത് നീലക്കടമ്പില. അതുപോലെ ഈ മറ്റേ ഞാൻ മറ്റേ ചൂളക്കേറ്റ താരകെ അങ്ങനെ ചില പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബേസ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇന്ന് രവീന്ദ്ര സാറിന്റെ ഒരു പ്രധാനപ്പെട്ട ഇത് മഴക്കകത്തുണ്ടല്ലോ, ആ ഒരു സാന്നിധ്യം രവീന്ദ്ര സാറാണല്ലോ. അപ്പൊ അതുകൊണ്ട് രവീന്ദ്ര സാറിനെ നേറ്റങ്കട വാസനസോട് കർണാടക സംഗീതത്തിന്റെ കാലാധിപർത്തിയായിട്ടുള്ള കേരളത്തിന്റെ സംഗീത ചക്രവർത്തി എന്ന് വേണോ അദ്ദേഹത്തെ പറയേണ്ടത്. അപ്പോഴാ മഹാനുഭാവന ഈ ഗാനം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ഏറ്റവും അടുത്ത വളരെ ബന്ധപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന കായംകുളത്തൊരു വേണു സാറുണ്ട്, കുത്തിത്തെരുവില്. അത്തരയത്ത് ആ വേണു സാറിനും പിന്നെ എന്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു ശിഷ്യ വള്ളികുളം മിനി എന്ന ഒരു ഗായികയാണ്, ഭാഗവത ഭവനികയാണ്. അങ്ങനെ അവർക്കെല്ലാം പിന്നെ അതുപോലെ തന്നെ കരുവറ്റയുള്ള ഒരു സാറുണ്ട്, തകിലൊക്കെ വായിക്കുന്ന വാസുദേവൻ സാർ. വാസുദേവൻ സാറിനും അദ്ദേഹം കവല കാൺപൂർ അമ്പലത്തിനടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിനും അവങ്ങ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് മൊത്തം ഫുള്ളായിട്ട് വെക്കണം. അത്
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അനിത. ഞാൻ കോട്ടയത്ത് നിന്ന് വെള്ളൂർ എട്ടാം മൈലിൽ നിന്ന് വിളിക്കുന്നു.
0: വെള്ളൂർ എട്ടാം മൈൽ. ഇന്നത്തെ ഈ പരിപാടിയിലെ അവസാനത്തെ അതിഥിയാണ്.
1: സാർ,
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ടുന്നത് കുറച്ച് പഴയ പാട്ടാണ്. ചെന്നായ വളർത്തിയ കുട്ടിയിലെ അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ എന്നും പറഞ്ഞ പാട്ടുണ്ടല്ലോ.
0: അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അല്ലേ? അർച്ചന അർച്ചന പുഷ്പമാല്യമായി നിത്യവും കൃഷ്ണ പൂജ ചെയ്യുന്ന ഭക്തലോലയം രാധ ഞാൻ.
1: എന്റെ വീട് കൊല്ലം പ്രാക്കുളം, താമസിക്കുന്നത് കോട്ടയത്താണ്.
0: കോട്ടയത്താണ്. അവിടെയാണോ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്?
1: അല്ല അല്ല, കല്യാണം വിവാഹം കഴിച്ചത് അടൂർ മണ്ണടിയിൽ. ജോലി സംബന്ധമായ ഹസ്ബൻഡ് എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ സ്ട്രൈക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഞാൻ എല്ലാ ദിവസവും ആകാശവാണി കേൾക്കാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കാറുണ്ട് പണ്ട് മുതലേ.
0: ഈ പാട്ട് ആവശ്യപ്പെടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും? കാരണം ഒരു പഴയ പാട്ടാണ്, നല്ല പാട്ടാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
1: എനിക്ക് പൊതുവെ പഴയ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. പിന്നെ എല്ലാ പാട്ടും ഞാൻ അത്യാവശ്യം ചെയ്യാറും ഉണ്ട്. പഴയ പാട്ടുകളൊക്കെ പാടി നോക്കാറുണ്ട്. അപ്പം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
0: അപ്പൊ പാടി നോക്കാറുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം. ഇന്ന് ആരും, ഇന്ന് കായംകുളം ബാബു എന്ന ഒരു വലിയ ഗായകനുണ്ട്, അദ്ദേഹമാണ് ഈ പരിപാടിയിൽ ആകെ പാടിയത്. വേറെ ആരും പാടിയിട്ടില്ല. പാടാം.
1: ഞാനിന്ന് ട്രൈ ചെയ്യാം സാർ.
0: ആ,
1: അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമായി, അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമായി, നിത്യവും കൃഷ്ണ പൂജ ചെയ്യുന്നു അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചന പുഷ്പമാല്യമാണ്.
0: നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ. ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. ചെന്നായി വളർത്തിയ കുട്ടി എന്ന ചിത്രത്തിലെ പി സുശീല പാടിയ പാട്ടാണിത് അല്ലേ? ഈ പാട്ട് എഴുതിയ ആരാണെന്ന് അറിയാമോ? മങ്കൊമ്പ്, മങ്കൊമ്പാണ്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സംഗീതം എം കെ അർജുനൻ. പാട്ട് കേൾക്കാം.
1: കേൾക്കാം. താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് കുരീപ്പുഴ സജീവ്, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിങ്കര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് ഗായത്രി ദേവി, രേഷ്മ ജയൻ.

0: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
1: ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നുമില്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപരിസരത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
0: ഏയ്, വെറുതെ. ഇന്നലെ രാത്രിയിലും പോയില്ല.
1: ഭഗവാനെ രക്ഷിക്കണേ. ഇല്ല, രാത്രിയിൽ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അതും ഇന്നലത്തെ തിരക്കിനിടയിൽ.
0: അത് ശരിയാണല്ലോ മാഷേ. ആ, അത് പോട്ടെ. മാഷ് ദേ ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂ.
1: വായിക്കാൻ കണ്ണട. എന്താ സാർ ഇതില്?
0: ആ, വായിച്ചു നോക്കൂ, അപ്പൊ മനസ്സിലാകുമല്ലോ.
1: അല്ല, അതിപ്പോ എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ല. അതാ.
0: എന്നാൽ കണ്ണട വെച്ചിട്ട് വായിക്കണം.
1: കണ്ണട? അത് എന്റെ കയ്യിലില്ല ഇപ്പോ.
0: ഓ, ആ കടലാസിങ് തരൂ. ആട്ടെ, കണ്ണട എവിടെ പോയി?

0: അത് ഇന്നലെ ഇന്നലെ താഴെ വീണ് അതിൻ്റെ ഒരു ചില്ല ഇളകി പോയി. നേരെയാക്കാൻ കൊടുത്തിരിക്കുക.
1: മാഷ് കണ്ണട ഒരു ചരടിൽ കോർത്തു തൂക്കിയല്ലേ ഇടാറ്? ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഏക വ്യക്തി. പിന്നെ എങ്ങനെയത് താഴെ വീണു?
0: സർ, അത് ചരട് പൊട്ടിയാണത് വീണത്.
1: ഇന്നലെ എപ്പോഴാ അത് വീണത്?
0: രാത്രി ഉത്സവ സമയത്ത്.
1: എന്നിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണല്ലേ?
0: അതെ. എന്താ സർ?
1: അപ്പോ പിന്നെ ഇതെന്താ മാഷേ?
0: എന്റെ കണ്ണട ഒരു ചില്ല് നഷ്ടപ്പെട്ട് ചരട് പൊട്ടി. ഈശ്വര, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
1: അതറിയാനാ മാഷേ ഞാനും ഇങ്ങോട്ട് വന്നത്. നേരെയാക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളിപ്പോ പറഞ്ഞ കണ്ണട അമ്പലത്തിന് പുറകിൽ പുഴക്കരയിൽ അവിടുത്തെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കാനിടയായത് എങ്ങനെ?
0: പുഴക്കരയിലോ? എനിക്കറിയില്ല. ഈശ്വര, പുഴക്കരയിലോ എല്ലാം അവസാനിക്കുകയാണ്.
1: അല്ല, ഇതിപ്പോ മാഷിന്റെ കണ്ണട തന്നെ അല്ലേ? അങ്ങനെ അല്ല എന്ന അഭിപ്രായമില്ലല്ലോ. ഉവോ
0: കണ്ണട എന്റെ തന്നെ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തി? എങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
1: ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തന്നെയല്ലേ മാഷേ? എനിക്കറിയേണ്ടത് അതിൻ്റെ ഉത്തരമാ. പിന്നെ ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, കുറച്ചു മുമ്പ് എൻ്റെ രണ്ട് പോലീസുകാർ പുഴക്കരയിൽ പോയിരുന്നു. അമ്പലപ്പറമ്പിലൂടെയാ അവർ പോയത്. പിൻഗേറ്റ് കടന്ന് പുഴക്കരയിലേക്കുള്ള പടിയിറങ്ങുമ്പോൾ കുറച്ചകലെയായി മണ്ണിനടിയിൽ എന്തോ ചെറുതായി തിളങ്ങുന്നത് കണ്ടു. ഈ കണ്ണടയായിരുന്നു അത്. ഈ അവസ്ഥയിൽ ഈ നാട്ടിൽ ഇതുപോലെ ചരടിൽ തൂക്കിയിടുന്ന കണ്ണട നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ലായിരുന്നു. സംഭവസ്ഥലത്തിന് ഇത്ര അടുത്തു നിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് തിരക്കാമെന്ന് കരുതിയത്. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നലെ പുഴവക്കത്തേക്ക് പോയതേയില്ല എന്ന്. മാത്രമല്ല, ഈ കണ്ണട റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നും പറയുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മാഷേ മനസ്സിലാക്കേണ്ടത്?
0: ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി ഉത്സവ തിരക്കിനിടയിൽ അമ്പലമുറ്റത്ത് വച്ചാണ് ഇത് പൊട്ടി വീണത്. വീണ് ഇതിൻ്റെ ഒരു ചില്ല് മുഴുവനായി ഇളകിപ്പോയി. അത് തിരികെ വച്ച് പിടിപ്പിച്ച് ശരിയാക്കാനായി ഞാൻ എൻ്റെ സഹായി പ്രകാശനെ, സാർ അറിയവനെ, അത് അപ്പോൾ തന്നെ ഞാൻ ഏൽപ്പിച്ചു. സത്യം.
1: പ്രകാശനെയോ?

അയാളുടെ യോഗമായിരുന്നു കള്ളന്റെ രൂപത്തിലെത്തിയത്. അങ്ങനെ അവൻ ആശുപത്രിയിലായതുകൊണ്ടാണല്ലോ എനിക്ക് അവന്റെ മുറിയിൽ കയറാനും അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും സാധിച്ചത്. അവന്റെ ഡയറിയിൽ അവന്റെ ആ പേര് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തുടർന്നുള്ള താളുകളിൽ ആ ചീഞ്ഞ മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ വരച്ചിട്ടിരുന്ന രേഖാചിത്രങ്ങൾ, പേരുകൾ, പൂജയെക്കുറിച്ച് വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് എല്ലാം അവന്റെ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി. ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് കരുതി മറന്നു തുടങ്ങിയിരുന്നതാണ് അവനെ. പക്ഷേ അവൻ വന്നിരിക്കുന്നു ഇവിടെ എന്റെ അടുത്ത്. വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എങ്കിലും അതൂഹിക്കാനായി. അല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരേണ്ട കാര്യമെന്ത്? ഈ വിധത്തിൽ വേഷവും ഭാവവും ഭാഷയും പേരും മാറ്റി ആട്ടിൻതോലിനിടയിൽ ആ പഴയ ക്രൂരനായ ചെന്നായ തന്നെ വന്നിരിക്കുന്നത് പണ്ട് ചെയ്തത് തീർക്കാനാകാതെ പോയത് മുഴുവിപ്പിക്കാൻ തന്നെയെന്ന് സംശയമില്ല. പാപത്തിന്റെ വിത്തുകൾ പാകിയ ശപിക്കപ്പെട്ട അസുരഹൃദയത്തിൽ ദ്രോഹത്തിന്റെ മുൾച്ചെടികളെ നാം വിടൂ, വളരൂ.

0: ചെയ്യേണ്ടത് അന്ന് മനസ്സ് ചോദിച്ചു.
1: ഈശ്വര, ആ പോലീസാണല്ലോ. ഇവരെന്തിനാ വന്നത്? ഇനി ഇവർക്ക് വല്ല തുമ്പും കിട്ടി കാണോ? പേടിയാവുന്നു.
2: ഡാ പ്രകാശ, നിന്നോട് ചിലത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. പക്ഷേ നീ എന്തിനാണ് ഇങ്ങനെ വിരണ്ടു നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിന് ശരിക്കുള്ള ഉത്തരം പറയണം.
1: പറയാം.
2: എന്റെ സമയം മെനക്കെടുത്തരുത്, കേട്ടല്ലോ.
1: ദൈവമേ, ഇവരെല്ലാം അറിഞ്ഞാണോ?
3: ശരി സാറേ.
2: നമ്പ്യാർ മാഷ് ഒരു കണ്ണട നന്നാക്കാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ?
1: ഓ, ഇതായിരുന്നു ആശ്വാസം. അപ്പൊ പേടിച്ചല്ല.
2: ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് എത്ര നേരം വേണം മറുപടി പറയാൻ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ സമയം വെറുതെ കളരുതെന്ന്?
1: സാറേ, തന്നിരുന്നു തന്നിരുന്നു.
2: എപ്പോ?
1: ഇന്നലെ രാത്രി അമ്പലത്തിൽ വെച്ച്.
2: എന്നിട്ടാ കണ്ണടയവിടെ?
1: ഓ, ഇനി ഇതിന് ശരിക്കുള്ള ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയെല്ലാം പറയേണ്ടി വരും. അതോടെ ആലോചിക്കാൻ വയ്യ.
2: പ്രകാശ
1: സാർ, അത് നേരെയാക്കാൻ കൊടുത്തു.
2: എവിടെ? ആരുടെ കയ്യിൽ കൊടുത്തു നേരെയാക്കാൻ?
1: സാറെ, ഇവിടെ അടുത്തൊരിടത്ത്.
2: അടുത്തെന്ന് പറഞ്ഞാ അബുവിന്റെ ചായക്കടയിലോ അതോ ബാങ്കിലോ?
1: അല്ല, അത്.
2: സത്യം പറയടാ, എവിടെയാ കണ്ണട?
1: സാറേ, സാറേ അത് കളഞ്ഞുപോയി.
2: എവിടെ?
1: അറിയില്ല സാർ. എല്ലാം മറച്ചു വെക്കാൻ അവധോളം ശ്രമിക്കണം.
2: എപ്പോ?
1: ഇന്ന് സാറേ.
2: നിനക്ക് അവസാനത്തെ അവസരമാണ്, മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമ്പുറത്തോട് വിളിക്കട്ടെ.
1: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.
2: ഇന്നലെ എപ്പോ?
1: രാത്രി.
2: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഇനി ഒന്നൊന്നായി ചോദിക്കണോ?
4: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 വരെ ക്യാഷ് ബാക്കും 10,000 വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ

സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496559321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം ആലിംഗനം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി.ഉമാർ.

അടുത്ത ഗാനം പാടിയത് പ്രീതി പിള്ള, ശ്രീകുമാർ വാക്കേൽ. രചന പി എസ് റഫീഖ്, സംഗീതം പ്രശാന്ത് പിള്ള. ചിത്രം ആമീൻ.

0: സംഗീതം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ഗാനോപഹാരം തുടരുകയാണ്. അടുത്ത ഗാനം ആമി എന്ന ചിത്രത്തിൽ നിന്നാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം. പാടിയത് വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും.

ഗാനോപഹാരത്തിൽ ഇനി കൃഷ്ണചന്ദ്രനും വാണിജ്യറാമും പാടിയ ഗാനമാണ് എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഗാനോപഹാരത്തിലിനി ഫിഡിൽ എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ്. രചനാ പ്രഭാകരൻ മുത്താന, സംഗീതം എസ് ജയൻ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഗാനോപഹാരത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം, ചിത്രം പട്ടാളം.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പഴയിടം സോമശേഖരൻ രചിച്ച് എം ജി ശ്രീകുമാർ സംഗീതം നൽകി പാടിയത്. ചിത്രം അർദ്ധനാരി.

ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പട്ടാഭിഷേകം എന്ന ചിത്രത്തിനായി ബിജു തിരുമല രചിച്ച ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി. ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അവതാരം.

രാജീവ് കോടമ്പള്ളി, സൌമ്യ എന്നിവർ പാടിയ ഗാനമാണ് എടുത്തത്. അറബിക് കഥ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനം രചിച്ചത് അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിപാൽ.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സെപ്റ്റംബർ 14 തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: അടുത്ത ഗാനം തിളക്കം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനായി നിഖിൽ മാത്യു പാടിയത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

മഴവിലിൽ ഒരു ഗാനം കൂടി കേൾക്കാം. രാവണരാജ്യ എന്ന കന്നഡ ചിത്രത്തിനായി രാജ്കുമാർ ഭാരതിയും രമേശും സംഘവും പാടിയത്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ചങ്ങാതി.
1: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ പലതും മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം മരണം ചരിത്രത്തിലുടനീളം മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ്. മരിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയാമെങ്കിലും മരണഭയത്തെ കീഴ്പ്പെടുത്താൻ ഭൂരിപക്ഷം ആളുകൾക്കും സാധിച്ചിട്ടില്ല. എന്നാൽ അധികം താമസിക്കാതെ തന്നെ മരിക്കുമെന്ന് മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. വലിയ രോഗങ്ങൾ ബാധിച്ചവരാണ് അവർ. അത്തരത്തിലുള്ള ചിലർ മരണഭയമില്ലാതെ ധൈര്യപൂർവം ജീവിച്ചിട്ടുമുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു കഥ കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ ഒരിക്കൽ കൂടി: 9880221957.
2: ജോർജിൻ്റെയും ജെമിനിയുടെയും വിവാഹം വളരെ ആഡംബരപൂർവമായാണ് നടന്നത്. ജോർജിന് ദുബായിൽ നല്ല ജോലിയാണ്. ജെമിനിയുടെ അപ്പന് നല്ല പണവുമുണ്ട്. വളരെ നല്ല കുടുംബം എന്ന് ആളുകൾ ജോർജിനെയും ജെമിനിയെയും നോക്കി അസൂയയോടെ പറഞ്ഞു. അവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു, ഒരു മകനും മകളും. കുടുംബമായി അവർ ദുബായിലായിരുന്നു താമസം. പുറമേ നിന്ന് നോക്കിയാൽ നല്ല കുടുംബം. പക്ഷേ ജോർജ് തൻ്റെ ജോലിയിൽ വിശ്വസ്തനായിരുന്നില്ല. ഇക്കാര്യം അധികം ആർക്കും അറിയില്ലായിരുന്നു. നാട്ടിൽ വന്നാൽ ഏറ്റവും മാന്യനായാണ് അയാൾ പെരുമാറിയത്. നാട്ടിലുള്ള ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ അവർ പോകുമായിരുന്നു. ഗൾഫിൽ ജോലിയുള്ള പണക്കാരൻ എന്ന നിലയിലാണ് അവർ നാട്ടിലുള്ള ബന്ധുക്കളോട് പെരുമാറിയത്. ജെമിനിയുടെ അമ്മായിയുടെ മകൾ ആയിരുന്നു ആനി. ജെമിനിയേക്കാൾ 12 വയസ്സിന് മൂത്ത ആനിയും അവളുടെ ഭർത്താവും നാട്ടിൻപുറത്താണ് താമസിച്ചിരുന്നത്. അവർക്ക് രണ്ടുപേർക്കും ജോലിയുമുണ്ട്. ഒരു സാധാരണ കുടുംബം. ജെമിനിയും ഭർത്താവ് ജോർജും അവധിക്ക് വരുമ്പോൾ ആദ്യമൊക്കെ അവരെ കാണാൻ പോകുമായിരുന്നു. വിദേശത്ത് നിന്നും തൻ്റെ ബന്ധുവായ ജെമിനി വരുന്നു എന്നറിഞ്ഞ് ആനിയും ഭർത്താവും ലീവ് എടുത്ത് അവരെ സൽക്കരിക്കുമായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പതിവ് പതുക്കെ ഇല്ലാതെയായി. അപ്പോഴേക്കും ജെമിനിയും ജോർജും വലിയ പണക്കാരായി മാറിയിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ജോർജിൻ്റെ ദുബായിലെ ജോലി വിട്ട് അയാൾ സൗദിയിലേക്ക് പോവുകയാണ് എന്ന് ആരോ പറഞ്ഞു കേട്ടു. അത് കേട്ട ആർക്കും ഒരു സംശയവും തോന്നിയില്ല. പക്ഷേ ജോലിയിൽ അയാൾ കാണിച്ച ചില ക്രമക്കേടുകളായിരുന്നു അതിൻ്റെ കാരണം. സൗദിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ ഭാര്യ ജെമിനിയെയും രണ്ട് മക്കളെയും നാട്ടിലേക്ക് അയച്ചു. സൗദിയിലെ സ്കൂൾ ശരിയല്ല എന്ന് പറഞ്ഞാണ് അയാൾ അത് ചെയ്തത്. അങ്ങനെ അവരുടെ ജീവിതം ചില വർഷങ്ങൾ കൂടി തുടർന്നു. അവരുടെ മക്കൾ മുതിർന്നു. നാട്ടിൽ ജെമിനി ഒരു ബിസിനസ് തുടങ്ങി. അതൊരു വലിയ വിജയമായിരുന്നു. ഗൾഫിൽ ഭർത്താവ് ഉണ്ടാക്കുന്ന ശമ്പളത്തിലും അധികം പണം ജെമിനി നാട്ടിലുണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിലും ആനിയെ കാണാൻ ജെമിനി പോകാറില്ല. കാരണം അവൾ ചെയ്യുന്ന ബിസിനസ് വളരെ തിരക്കുള്ളതായിരുന്നു. മാത്രമല്ല നാട്ടിലൊരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തെ അങ്ങോട്ട് പോയി കാണേണ്ട വലിയ ആവശ്യമൊന്നുമില്ല എന്ന് ജെമിനിക്കും തോന്നി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ആനിയുടെ മക്കൾ മുതിർന്ന് വിവാഹം കഴിച്ചു. അവർക്ക് കൊച്ചുമക്കളുമുണ്ടായി. ഇങ്ങനെയിരിക്കെ ആനിക്ക് പെട്ടെന്ന് അസുഖം ബാധിച്ചു. ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറാണ് എന്ന് മനസ്സിലായി. ഇക്കാര്യം അറിഞ്ഞപ്പോൾ അല്പം വിഷമം തോന്നിയെങ്കിലും ആനി പൊതുവെ സന്തോഷവതിയായിരുന്നു. അതിനവൾ പറഞ്ഞ കാരണം വളരെ വിചിത്രമായിരുന്നു. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. രണ്ടാമത്തെ മകൻ ജനിച്ച ഉടനെ ആനിക്കൊരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു. ആ സർജറി നടത്തുവാൻ പോകുന്ന ഡോക്ടർ വളരെ ഗുരുതരമായൊരു സർജറി ആണ് ഇത് എന്ന് ആനിയോട് പറഞ്ഞു. ജീവന് ഭീഷണിയാകാൻ വളരെ സാധ്യതയുണ്ട്. ആ സർജറിക്ക് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ 2 മാസം പ്രായമുള്ള മകനെ ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് ആനി ആവശ്യപ്പെട്ടു. മിക്കവാറും തൻ്റെ മകനെ അവസാനമായിട്ടായിരിക്കും കാണുന്നത് എന്ന് അന്ന് ആനി കരുതി. അങ്ങനെയാണ് അവൾ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് പോയത്. എന്നാൽ ആ സർജറി

വിജയകരമായിരുന്നു. അതിനുശേഷം 40 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ക്യാൻസറാണ് എന്നറിഞ്ഞപ്പോൾ ആനി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇളയ മകനെ വീണ്ടും കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ദൈവം അവൻ്റെ മക്കളെ കൂടി കാണുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഇനി മരിച്ചാലും അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ഇനി എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന ചിന്ത ആനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്കുണ്ടായിരുന്ന സമയം പരമാവധി ഉപയോഗിക്കുവാൻ ആനി തീരുമാനിച്ചു. തന്നെപ്പോലെ ക്യാൻസർ രോഗം ബാധിച്ച അനേകരോട് ഈ സമയത്ത് സംസാരിച്ചു. ക്യാൻസർ രോഗികളായവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. അവരോടെല്ലാം ആനി ആദ്യം പറഞ്ഞത്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്നായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ആനി പറയുന്നത് ശ്രദ്ധിക്കാൻ തയ്യാറാകുമായിരുന്നു. ആനിയുടെ രോഗം ചികിത്സിച്ചാൽ ഭേദമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ ആനിയോടും ഭർത്താവിനോടും പറഞ്ഞത്. അവർ പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് വേണ്ടി അന്വേഷിച്ചു. അവസാനം ഇടപ്പള്ളിയിലുള്ള അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. രണ്ട് വലിയ സർജറികൾ ആനിക്ക് നടത്തി. ഇതിനിടയ്ക്ക് ജെമിനിയും ജോർജും ആനിയെ കാണാൻ വന്നിരുന്നു. ഗൾഫിൽ ജോലി ചെയ്തും നാട്ടിൽ ബിസിനസ് നടത്തിയും ധാരാളം പണമുണ്ടാക്കി അവർക്ക് നാട്ടിൽ മാത്രം ജോലി ചെയ്ത് വിരമിച്ച ആനിയുടെ ചികിത്സ എങ്ങനെ നടക്കുമെന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ അതൊന്നും പ്രകടിപ്പിച്ചില്ല. അവർ പോയ ശേഷവും ആനിയെ കാണാൻ വേറെ പലരും വന്നിരുന്നു. അവരിൽ ആരോ ആനിയോട് ജോർജിൻ്റെയും ജെമിനിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു. ജോർജിന് ഇനിയും മടങ്ങി സൗദിയിലേക്ക് പോകാൻ സാധിക്കില്ല. അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയിട്ടാണ് അയാൾ അവിടം വിട്ടുപോകുന്നത്. ആനി ഇത് കേട്ടുവെങ്കിലും കേട്ട ഭാവമൊന്നും നടിച്ചില്ല. ഈ സമയത്ത് ജെമിനിയുടെ മക്കൾ വിവാഹപ്രായത്തിലെത്തിയിരുന്നു. മക്കൾക്ക് അവർ കല്യാണം ആലോചിച്ചു. ജീവിതത്തിൽ അവർ ഉണ്ടാക്കിയ പണമൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരു പ്രധാന അവസരം ആണല്ലോ മക്കളുടെ കല്യാണം. അതവർ ശരിക്കും വിനിയോഗിച്ചു. വളരെ ചിലവേറിയ ഹോട്ടലുകളിലാണ് മക്കളുടെ കല്യാണ ആഘോഷങ്ങൾ ജോർജും ജെമിനിയും നടത്തിയത്. രോഗിയായിരുന്ന ആനിയെയും കുടുംബത്തെയും ജെമിനി ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ ആനി ആ വിവാഹത്തിന് പോയില്ല. ക്യാൻസർ രോഗത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലിരിക്കുന്ന ആനി കല്യാണത്തിന് പോകാതിരുന്നത് എന്താണ് എന്ന് ആരും ചോദിക്കില്ലല്ലോ. അങ്ങനെ രണ്ട് വിവാഹങ്ങളും കഴിഞ്ഞു. ഒരു ദിവസം ജെമിനി തൻ്റെ വയറ്റിൽ എന്തോ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയി. പരിശോധനയിൽ അവർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ജെമിനിയുടെ വയറ്റിൽ ക്യാൻസറാണ്. മാത്രമല്ല, അത് അവസാന സ്റ്റേജിലെത്തിയിരിക്കുന്നു. ക്യാൻസറിന് ഏറ്റവും നല്ല ചികിത്സ എവിടെ കിട്ടും എന്ന അന്വേഷണമായിരുന്നു അടുത്തത്. ജോർജും ജെമിനിയും ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കുവാൻ തയ്യാറായിരുന്നു. അവരെ ചികിത്സിച്ച ഡോക്ടറുടെ വാക്കുകൾ അനുസരിച്ച് അവർ വളരെ വില കൂടിയ മരുന്ന് യൂറോപ്പിൽ നിന്നും വരുത്തിയാണ് ജെമിനിയെ ചികിത്സിച്ചത്. രോഗത്തിന് അല്പം ശമനമുണ്ടായി. ഈ സമയത്ത് ജെമിനിയും ജോർജും പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുവാൻ പോയി. ജോലിയിലും ബിസിനസ്സിലും മുഴുകിയിരുന്ന അവർക്ക് അതിനൊന്നും സമയമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ലോക പര്യടനം നടത്തുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അവർ യാത്ര ചെയ്തു. ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അതൊക്കെ ചെയ്തു തീർക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു ജെമിനിക്ക്. അങ്ങനെ അനേക സന്ദർശനങ്ങൾ നടത്തി മടങ്ങി നാട്ടിലെത്തി. പക്ഷേ രോഗം പിന്നെയും ജെമിനിയെ പിടികൂടി. വീണ്ടും ആശുപത്രിയും ചികിത്സയുമായി ജെമിനി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. വളരെയധികം വാഗ്ദാനങ്ങൾ നൽകി വളരെ വില കൂടിയ ചികിത്സാ മാർഗങ്ങൾ നിർദ്ദേശിച്ച ഡോക്ടർ ഇപ്പോൾ ജെമിനിയെ കൈയൊഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത്. വേദനയുടെ ആശ്വാസത്തിനായി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാതെ പറ്റില്ലല്ലോ. ജെമിനിയും ജോർജും ഇടപ്പള്ളിയിലുള്ള അമൃത ആശുപത്രിയിലെത്തി. അവിടെയുള്ള ഒങ്കോളജി വിഭാഗത്തിൽ പോയി മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു. ഈ അവസ്ഥയിലുള്ള ജെമിനിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് അവിടെയുള്ള ഡോക്ടർമാർക്ക് മനസ്സിലായി. ഈ ആശുപത്രിയിലുള്ള ഏറ്റവും നല്ല ഒൻകോളജി ഡോക്ടർ ആരാണ് എന്ന് ജെമിനി അന്വേഷിച്ചു. അത് ഒരു ഡോക്ടർ പവിത്രനാണ്. അദ്ദേഹത്തെ കാണാൻ വലിയ തിരക്കാണ്. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം. അങ്ങനെ അവർ ഡോക്ടർ പവിത്രനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വേറൊരു ദിവസം ആശുപത്രിയിലെത്തി. അവർ അവിടെ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുമ്പോൾ ജെമിനിക്ക് നല്ല പരിചയമുള്ള ഒരാൾ ആ മുറിയിലേക്ക് വന്നു. തല ഒരു സ്കാർഫ് കൊണ്ട് കെട്ടിയിരുന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ അത് ആരാണ് എന്ന് ജെമിനിക്ക് മനസ്സിലായില്ല. എന്നാൽ ആ സ്കാർഫ് ധരിച്ച സ്ത്രീ ചിരിച്ചുകൊണ്ട് ജെമിനിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ജെമിനിക്ക് മനസ്സിലായത് അത് ആനിയാണ്.

0: ആനി ചേച്ചി എന്താ ഇവിടെ? ജെമിനി ചോദിച്ചു. ഡോക്ടറെ കാണാൻ വന്നതാണ്. ആനി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ജെമിനി, ഏത് ഡോക്ടറെയാണ് കാണുന്നത്?
1: എനിക്ക് പവിത്രൻ ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി.
0: വളരെ ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും അപ്പോയിൻമെൻ്റ് കിട്ടി, ജെമിനി പറഞ്ഞു.
1: എന്നിട്ട് ജെമിനി ചോദിച്ചു, ആനി ചേച്ചിയുടെ ഡോക്ടർ ആരാണ്?
0: ഞാനും പവിത്രൻ ഡോക്ടറെ തന്നെയാണ് കാണുന്നത്. ഞാൻ തുടർച്ചയായി ആ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു.
1: ആനിയുടെ മറുപടി കേട്ട് ജെമിനി ഒന്ന് അന്താളിച്ചു. അവിശ്വാസത്തോടെ അവൾ ആനിയോട് ചോദിച്ചു, ചേച്ചിയുടെ മുഴുവൻ ചികിത്സയും പവിത്രൻ ഡോക്ടറാണോ ചെയ്തത്?
0: ആനി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവർ രണ്ടുപേരും അടുത്തടുത്ത സീറ്റുകളിൽ ഒരേ ഡോക്ടറെ കാണുവാനിരുന്നു. സാധാരണ തൻ്റെ ജീവിതത്തിലുണ്ടായ വിജയങ്ങളെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും മക്കളെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ജെമിനി അന്ന് അധികം സംസാരിച്ചില്ല. അവൾ ചിന്തിക്കുകയായിരുന്നു. പണമുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ പല ചികിത്സകളും ജെമിനിക്ക് വേണ്ടി ചെയ്തിരുന്നു. എന്നിട്ടും അവസാനം അധികം പണമൊന്നുമില്ലാത്ത ആനി കാണുന്ന ഡോക്ടറെ അടുത്ത് തന്നെ ജെമിനിയും എത്തി. ഡോക്ടറെ കാണാൻ അവിടെ കാത്തിരുന്ന പലർക്കും ആനിയെ പരിചയമുണ്ടായിരുന്നു. നിരാശരായി ദുഃഖിച്ച് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ കാണാനിരിക്കുന്ന മിക്കവരോടും ആനി സംസാരിക്കുമായിരുന്നു. ക്യാൻസർ രോഗം ശരീരത്തെ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആനി മറ്റുള്ള രോഗികളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഒട്ടനവധി രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ആനിയെ പരിചയവും ഉണ്ടായിരുന്നു. അവർ പലരും വന്ന് ആനിയോട് സംസാരിക്കുന്നത് ജെമിനി അത്ഭുതത്തോടെ നോക്കി നിന്നു. ക്യാൻസർ രോഗം വന്നതുകൊണ്ട് ഇനി അധികം നാൾ ജീവിക്കില്ല എന്ന് മനസ്സിലാക്കിയ ജെമിനി ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ തയ്യാറായി. ലോകത്തിൽ താൻ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും മരിക്കുന്നതിനു മുമ്പ് ചെയ്യണമെന്ന വാശിയായിരുന്നു ജെമിനിക്ക്. പണമുണ്ടായിരുന്നതുകൊണ്ട് അത് പലതും സാധിക്കുകയും ചെയ്തു. എന്നാൽ അത്യാവശ്യം ചികിത്സ ചെയ്യാൻ മാത്രം പണമുണ്ടായിരുന്ന ആനി ചേച്ചിയെ നോക്കൂ. ക്യാൻസർ രോഗബാധിതരുടെ വാർഡിലും അവർക്ക് എത്ര സുഹൃത്തുക്കളാണുള്ളത്! ഇവരിൽ ആദ്യം മരിച്ചത് ആനിയാണ്. ഒരു വർഷത്തിനകം ജെമിനി മരിച്ചു. രണ്ടുപേരും ക്യാൻസർ രോഗത്തിന് കീഴടങ്ങി. ഇവരെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് ഇവരെ രണ്ടുപേരെയും ചികിത്സിച്ച ഡോക്ടർ പവിത്രനും മരിച്ചു. അദ്ദേഹം റിട്ടയറാകുന്നതിന് മുമ്പാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത്. മൂന്ന് പേർക്കും ക്യാൻസർ ബാധിച്ചിരുന്നു. മരണത്തോട് അടുത്തപ്പോൾ ആനിയും ജെമിനിയും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് എനിക്കറിയാം. ഡോക്ടർ പവിത്രൻ്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. ക്യാൻസർ രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം എങ്ങനെ മരണത്തെ നേരിട്ടു എന്നെനിക്കറിയില്ല. എന്നാൽ ഒരു നാട്ടുമ്പുറത്ത് സാധാരണക്കാരിയായി ജീവിച്ച ആനിയാണ് ഏറ്റവും ധൈര്യത്തോടെയും സമാധാനത്തോടെയും മരണത്തെ നേരിട്ടത്.
2: ആരോ പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ തയ്യാറായവരാണ് ജീവിക്കാൻ തയ്യാറായവർ എന്ന്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനപ്പുറം ഈ ജീവിതത്തിൽ നമുക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് മരണത്തെ നേരിടുവാനുള്ള ഒരു പ്രധാന പോംവഴി. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221958.

നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496555321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496595321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: നഗരപുരാണം.
2: കേരളത്തിന്റെ ദൃശ്യകലാ പ്രതീകമാണ് കഥകളി. സുന്ദര കലകളായ നൃത്തം, നാട്യം, ഗീതം, വാദ്യം എന്നിവയുടെയും നാടൻ കലകളായ മുടിയേറ്റ്, തീയാട്ട്, പടയണി തുടങ്ങിയവയുടെയും ചില ഘടകങ്ങൾ കഥകളിയിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗവേഷക മതം. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും മോഹിനിയാട്ടത്തിന്റെയും സ്വാധീനവും ഏറെ പ്രകടമാണ്. 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടം നിരവധി പരിഷ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കഥകളിയായി രൂപം പ്രാപിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരും കഥകളിയെയും കലാകാരന്മാരെയും അതിരറ്റ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തിരവൻ കാർത്തിക തിരുനാൾ കൊട്ടാരത്തിൽ തന്നെ ഒരു കഥകളി യോഗം സംഘടിപ്പിക്കുകയും അവർക്ക് ആടുവാനായി രാജസൂയം, ഭഗവധം, ഗന്ധർവ വിജയം, പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിക്കുകയും ചെയ്തു. കഥകളിക്കും മറ്റു നാട്യകലകൾക്കുമായി അദ്ദേഹം രചിച്ച ലക്ഷണശാസ്ത്ര ഗ്രന്ഥമാണ് ബാലരാമ ഭരതം. കാർത്തിക തിരുനാളിന്റെ അനന്തരവനായ അശ്വതി തിരുനാളും ആട്ടക്കഥാ സാഹിത്യത്തിന് അളവറ്റ സംഭാവനകൾ നൽകിയ ഒരു പ്രതിഭയാണ്. രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അമ്പരീക്ഷ ചരിത്രം എന്നിവ അദ്ദേഹത്തിന്റെ രചനകളാണ്. സാഹിത്യ ഭംഗി കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് അശ്വതി തിരുനാളിന്റെ എല്ലാ കൃതികളും. ഇരയിമൻ തമ്പിയുടെ കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം എന്നീ രചനകളും ആട്ടക്കഥാ സാഹിത്യത്തിന് ലഭിച്ച അതുല്യ സംഭാവനകളാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ രാജാവുമായിരുന്ന സ്വാതി തിരുനാൾ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഏറെ ശ്രദ്ധ പതിപ്പിച്ചത് നൃത്ത സംഗീത മേഖലകളിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറുപ്പം മുതൽ തന്നെ അഭിനയകലയോടും നാട്യരൂപങ്ങളോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. കഥകളിയോട് ഒരുതരം ഭ്രാന്തമായ അഭിനിവേശം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിപ്രഗത്ഭരായ നടന്മാരെയും വാദ്യക്കാരെയും പാട്ടുകാരെയും അണിനിരത്തി കൊട്ടാരം ചെലവിൽ ഒരു സ്ഥിരം കഥകളി യോഗം സംഘടിപ്പിക്കുന്നത് ഉത്രം തിരുനാളാണ്. വലിയ കൊട്ടാരം കഥകളി യോഗം എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഈ സംഘത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ കലാകാരന്മാരാണ് ഉണ്ടായിരുന്നത്. കൊച്ചു കൃഷ്ണപിള്ള കണ്ടച്ച പണിക്കർ, വലിയ കൊച്ചയ്യപ്പ പണിക്കർ, ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, കണ്ടിയൂർ പപ്പുപിള്ള, ശേഖരവാര്യർ, കിട്ടുണ്ണി, നളനുണ്ണി, പഴവങ്ങാടി മാർത്താണ്ഡൻ ഇവരായിരുന്നു പ്രധാനപ്പെട്ട കൊട്ടാരം കളിക്കാർ. ഇവരോടുള്ളതിനേക്കാളേറെ രാജസ്ഥാനത്തിന്റെ പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു നടനായിരുന്നു പുന്നക്കൽ ഈശ്വരപിള്ള. 7-8 മണിക്കൂറുകൾ നീളുന്ന കഥകളെ 2-3 മണിക്കൂറുകളാക്കി ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആദ്യം പരീക്ഷിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. 1932 പ്രൊഫസർ വി കൃഷ്ണൻ തമ്പിയുടെ നേതൃത്വത്തിൽ രൂപമെടുത്ത കഥകളി ക്ലബാണ് ഈ രീതി നടപ്പിലാക്കിയത്. മാസം തോറും ഓരോ കഥകളി അവതരിപ്പിക്കുകയും സന്ധ്യയ്ക്ക് ആരംഭിച്ച് രാത്രി 10 മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു രീതി. പിന്നീടിത് പലരും അനുകരിക്കുകയുണ്ടായി. സർക്കാർ സ്കൂളിനോട് ചേർന്ന് ആദ്യമായി കഥകളി അഭിനയത്തിന് ക്ലാസുകൾ ആരംഭിക്കുന്നതും അനന്തപുരിയിൽ തന്നെ. കിഴക്കേക്കോട്ടയ്ക്കടുത്ത് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂളിലാണ് ഈ അഭിനയ കളരിക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക കഥകളി പ്രസ്ഥാനത്തിന്റെ വളർത്തച്ഛനായ വള്ളത്തോൾ നാരായണ മേനോനാണ് മലയാളത്തിന്റെ തനതായ ഈ സമ്പൂർണ്ണ ദൃശ്യകലയെ വിദേശത്ത് പരിചയപ്പെടുത്തിയത്. കഥകളി സംഘവുമായി അദ്ദേഹം വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് വിദേശികളിൽ ജിജ്ഞാസ വളർത്തുക മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് ക്ലാസിക് കലകളുടെ സംരക്ഷണത്തിനും അഭ്യസനത്തിനുമായി കേരള കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. കലാമണ്ഡലം ഇന്ന് ഒരു കൽപ്പിത സർവകലാശാലയായി അംഗീകാരം നേടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച കലാപ്രസ്ഥാനമാണ് മാർഗി. കലാമണ്ഡലം പോലെ തന്നെ കഥകളി, കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളുടെ അഭ്യസനത്തിനും രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് മാർഗി.
0: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: ആകാശവാണി ഖുറാൻ പാരായണം ചെയ്യുന്നത് തേവലക്കര എം ബഷീർ.
1: നിത്യസുന്ദരമായ ഇസ്ലാമിൻ്റെ നിയമ സംഹിതയാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യവർഗത്തിൻ്റെ ഐഹികവും പാരിത്രികവുമായ ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രപഞ്ചനാഥൻ ഈ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിച്ചത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഏതു തരം പ്രശ്നങ്ങൾക്കും ഖുർആൻ വ്യക്തവും നിഷ്പക്ഷവുമായ മാർഗങ്ങൾ ഉപദേശിക്കുന്നു. ഇന്നും എന്നും ലോകജനതയുടെ ജീവിതക്രമത്തിന് ഏറ്റവും അനിവാര്യമായ നിയമ സംഹിതയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ഈ ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഏതാനും സൂക്തങ്ങൾ ഇതാ ഞാൻ പാരായണം ചെയ്യുന്നു. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة

ഖുർആൻ പാരായണം ചെയ്തത് തേവലകര എ.എം. ബഷീർ. ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം; 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ഇതിൽ പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി, ഡോക്ടർ സുഷ വിഎസ് സംസാരിക്കുന്നു; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം; 7:25 വാർത്തകൾ; 7:35 മുതൽ കളി അവസാനിക്കുന്നതുവരെ വിമൻസ് ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ; 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 8:40 ചലച്ചിത്രഗാനം; 8:45 സമാചാര സന്ധ്യ; 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ; 11:45 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു; 6:00 ഉഷമലരി, ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നൈനി തടാകത്തിൽ എന്ന കവിത; ആലാപനം കല്ലറ ഗോപൻ; 6:15 ഉദയഗീതം, ജി വേണുഗോപാൽ പാടിയത്; 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും; 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 138; 8:35 സ്മൃതിമധുരം; 8:45 സംഗീത സരണി, മൃദംഗപാഠം, പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് മാവേലിക്കര H വിശ്വദേവ്; 9:00 ചലച്ചിത്രഗാനങ്ങൾ; 10:00 നേർവഴി, SBI പാല റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം; 10:15 തമിഴ് ചൊൽമാലെ, ഇതിൽ മുതലുദവി എൻ, എതർക്ക് എപ്പടി, ഡോക്ടർ അഭിഷ നടത്തുന്ന പ്രഭാഷണം; എ സുന്ദരം അവതരിപ്പിക്കുന്ന ചെറുകഥ തമിഴയ്യ, തിരൈപ്പൂക്കൾ എന്നിവ; 11:00 ഗാനകൈരളി, പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ സ്തുതികൾ രണ്ടാം ഭാഗം; 11:30 ഇംഗ്ലീഷ് പരിപാടി, എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് ഓഫ് എ ബെറ്റർ ടുമോറോ, ഡോക്ടർ രാഗ് RL സംസാരിക്കുന്നു; 11:45 ചലച്ചിത്രഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, സീമാ ബഹൻ പാടിയ ഗാനങ്ങൾ; 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു; 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർനാടകം, മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 16, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു; 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രോഹിണി GR അഭിമുഖം; 3:30 ചലച്ചിത്രഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം; 4:45 ചലച്ചിത്രഗാനങ്ങൾ, 5:00 സംസ്കൃത പരിപാടി, തീർത്ഥപാദ സമ്പ്രദായ, ഡോക്ടർ അശ്വതി ജി സംസാരിക്കുന്നു; 5:15 പാട്ടുകളം, NS ഉഷയും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ട്; 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി; 5:40 ചലച്ചിത്രഗാനം; 5:45 MG ശ്രീകുമാർ പാടിയ ഭക്തിഗാനങ്ങൾ; 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM E വിദ്യ; 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 നല്ല വാർത്ത; 6:50 കിസാൻ വാണി, പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ബിന്ദു R മാത്യൂസുമായി അഭിമുഖം; 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം; 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം; 8:00 നാടകം പോക്കുവരവ്, രചന SRC നായർ, സംവിധാനം അരുവിക്കര വിജയകുമാർ; 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഈ ശോത് സിന്ധു; 8:35 വാർത്താ ബുള്ളറ്റിൻ; 9:15 കായികലോകം; 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ S രാജ് നടത്തുന്ന അഭിമുഖം, ഒന്നാം ഭാഗം; 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ; 10:00 ദേശീയ സംഗീത പരിപാടി, അശ്വിൻ M ഡാൽവി സൂർബഹാർ വാദനം; 11:00 സ്പോട്ട്ലൈറ്റ് മലയാള പരിപാടി; 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ, 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അംഗനവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പയിൻ ബാല്യസ്പന്ദനത്തിന് ജില്ലയിൽ തുടക്കമായി. കുട്ടികളിലെ വരൾച്ചാ സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ എന്നിവ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷക്കീന നിർവഹിച്ചു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവുവന്ന 7 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 28 നടക്കും. പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പറക്കാട്ടുചെള്ള, കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ വെട്ടം, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ രാഗം കോർണർ, ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ പരുത്തിക്കാവ്, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശന എന്നീ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സെപ്റ്റംബർ 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സെപ്റ്റംബർ 29 രാവിലെ 10 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്കിൽ പൊറ്റശ്ശേരി 1 പാലക്കയം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇഞ്ചിക്കുന്ന് മലവാരത്തിലെ 428 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനമായി വിജ്ഞാപനം ചെയ്തതായി മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. 1974 സ്വകാര്യ വനം നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കലും ചട്ടമനുസരിച്ച് ബന്ധപ്പെട്ട ഓഫീസുകളിൽ തിരുത്തൽ വിജ്ഞാപനം പരിശോധിക്കാവുന്നതാണെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലയിലെ എല്ലാ തുടർ വിദ്യാ കേന്ദ്രങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തുല്യതാ സാക്ഷരതാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടന്നു. അട്ടപ്പാടി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടക്കുന്ന ഉല്ലാസ് പദ്ധതി രജിസ്ട്രേഷൻ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ ക്ലാസുകളുടെ 2 ബാച്ച് ഉദ്ഘാടനവും നടന്നു. കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ മീങ്കര ഡാം സെപ്റ്റംബർ 14 തുറക്കാൻ ഉപദേശക സമിതി യോഗം നിർദ്ദേശിച്ചു. ആയക്കെട്ട് പ്രദേശത്തെ 1 വിളയ്ക്കാണ് വെള്ളം തുറക്കുന്നത്. ഇതിനു മുന്നോടിയായി മീങ്കര കനാലുകൾ വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് ചിറ്റൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്ക് വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മീങ്കരയിലെ ഇടതുകര വലതുകര കനാലുകൾ വഴി ഒരേ സമയമാകും ജലം തുറന്നുവിടുകയെന്നും ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു. തത്തമംഗലം നാട്ടുകൾ റോഡിലെ ചിറ്റൂർ പുഴപ്പാലത്തിൽ നടത്താനിരുന്ന അറ്റകുറ്റപ്പണികൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീട്ടിവച്ചതായി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 57 വർഷം പഴക്കമുള്ള പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പാലത്തിന്റെ ബെയറിംഗ് പാഡ് മാറ്റുന്നതിനായുള്ള പ്രവൃത്തികളാണ് താൽക്കാലികമായി നീട്ടിയത്. നിലവിൽ പാലത്തിൽ നടക്കുന്ന പാച്ച് വർക്കുകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സമഗ്ര 2 വായ്പാ വിതരണോദ്ഘാടനം സെപ്റ്റംബർ 24 പറളി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രിയങ്കാഗാന്ധി MP ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പാലക്കാട് ജില്ലയിൽ 50 കോടി രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. വിതരണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. VK ശ്രീകണ്ഠൻ MP ചെയർമാനായും ജില്ലയിലെ നിയമസഭാംഗങ്ങൾ വൈസ് ചെയർമാൻമാരായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു കൺവീനറുമായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. കാരാക്കുറിശ്ശി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി N ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ മികച്ച ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ ഹയർ സെക്കൻഡറി ബാച്ച്, സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി KA തുളസി നിർവഹിച്ചു. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. അയിനമ്പാടം ജപമാല പള്ളി മുതൽ കൊല്ലങ്കോട് പഞ്ചായത്ത് ഓഫീസ് വരെ 13 കിലോമീറ്റർ റോഡാണ് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുക. 8 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

പ്രിയ ശ്രോതാക്കളെ, ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത് ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495 9643 1, 9496 55 63 1, 9496 59 63 1. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ. ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM 10:00.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി ഡോക്ടർ സുഷ വി എസ് സംസാരിക്കുന്നു.

നാളെ രാവിലെ 8:45 സംഗീതസരണി മൃദംഗപാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. പഠിക്കുന്നത് മാവേലിക്കര HVishwadev.

രാവിലെ 10 മണിക്ക് നേർവഴി SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.

0: पुतिन इत्यनेन सह द्वैपाक्षिकं वार्तालापं करिष्यति। परस्परहितस्य विविध विषयेषु चर्चां च विधास्यति। राष्ट्रियराजधान्यां ब्रिक्स व्यापारमञ्चस्य आरम्भः अभवत्। विदेशकार्यमन्त्री डॉक्टर एस जयशंकरः ब्रिक्स संस्थायाः 20 वर्षाणि पूर्तौ वर्धमान वैश्विक अनिश्चिततायाः मध्ये सुदृढ सतत विकास सहकारस्य च आह्वानम् अकरोत्। अमेरिका देशे नव एकादश आक्रमणस्य 25 वर्ष पूर्तौ आतंकवादं विरुद्ध्य युद्धाय भारतेन दृढ़ निश्चयो विहितोस्ति। अपि च हॉकी क्रीडायां भारतं मलेशिया देशं 3-1 अंकैः पराजित्य चीन देशस्य मोकवी नगरे पुरुष कनिष्ठ एशिया कप इत्यस्मिन् अंतिम स्पर्धायां स्थानं प्राप्नोत्। अथ वार्ताः विशदीकृत्य। श्वः नवदिल्ली नगरस्य भारत मण्डपे 18 ब्रिक्स शिखर सम्मेलनं भविष्यति। एतदर्थं मञ्चः सज्जः अस्ति। शिखर सम्मेलने प्रधानमन्त्रिणा नरेन्द्र मोदिना रूस देशस्य राष्ट्रपतये व्लादिमीर पुतिनाय, चीन देशस्य राष्ट्रपतये शी चिनफिंग इत्यस्मै, दक्षिण अफ्रीका देशस्य राष्ट्रपतये सिरिल रामाफोसाय, मिस्र देशस्य राष्ट्रपतये अब्दुल फत्ताह असीसी इत्यस्मै, इंडोनेशिया देशस्य राष्ट्रपतये प्राबोवो सुबियांतो वर्याय, ईरान देशस्य राष्ट्रपतये मसूद पेजेश्कियन, अबुधाबी देशस्य युवराजाय शेख खालिद बिन मोहम्मद बिन जायद अल नहयान इत्यादिभ्यः विश्वनेतृभ्यः आतिथ्यं दीयते। भारतस्य अध्यक्षपदीयस्य 26th विषयः सुदृढतायै नवाचाराय सहकाराय सतत विकासाय च निर्माणम् इत्यस्ति। समावेशी वैश्विक शासनम् अथ बहुपक्षवादस्य सुदृढीकरणम् इति विषये ब्रिक्स सदस्य राष्ट्राणां कृते समापन सम्मेलनस्य माध्यमेन शिखर सम्मेलनं श्वः आरप्स्यते। ब्रिक्स सदस्य राष्ट्राणां नेतारः भारत मण्डपम् इत्यत्र भारत नवान्वेषण प्रदर्शनं द्रष्टुं शक्नुवन्ति। ते संयुक्त वृक्षारोपणम् अपि करिष्यन्ति। यस्यानन्तरं प्रधानमन्त्रिणा मोदीवर्येण गाला डिनराख्यं संयुक्तभोजम् आयोजिष्यते। शिखरसम्मेलने प्रधानमन्त्रिणा ब्रिक्स नेतृभिः सह अनेकानि द्वैपाक्षिकसम्मेलनानि आचरिष्यन्ते। श्वस्तनादारभमाणस्य 18 ब्रिक्स शिखरसम्मेलने भागं ग्रहीतुं नवदिल्ल्यां सम्पूर्णविश्वस्य नैकाः नेतारः समागच्छन्तीति प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तम्। अद्य सामाजिकसञ्चारपटले श्रीमोदी विश्वासं प्रकटितवान् यत् अस्मिन् सम्मेलने विविध विषयेषु सकारात्मिका अर्थपूर्णा च चर्चा भविष्यति। यस्य मार्गदर्शकः उद्देश्यमस्ति विश्वस्य कल्याणमिति। भारत मण्डपमित्यत्र भविष्यति द्विदिवसात्मकं शिखरसम्मेलनम्। ब्राजील, चीन, मिस्र, इथियोपिया, इण्डोनेशिया, भारतम्, ईरान, रूस, सऊदी अरब, दक्षिण अफ्रीका, यूएई इत्यादीनि एकादशानि प्रमुखाणि उदयोन्मुखानि विकासशीलानि च राष्ट्राणि एकत्रितानि भवन्तीति अस्माकं संवाददाता उक्तवान्। प्रधानमन्त्री नरेन्द्रमोदी रूसदेशस्य राष्ट्रपतिः व्लादिमीर पुतिन इत्येतौ अद्य सायं नवदिल्ल्याः भारतमण्डपमित्यत्र द्विपक्षीयमन्त्रणां कृतवन्तौ। उभावपि नेतारौ परस्परहितसम्बद्धेषु विस्तरेण विचारविमर्शम् अकुरुताम्। मेलनेऽस्मिन् श्रीमोदिना प्राचीनतमिळदार्शनिककवेः तिरुवल्लुवरस्य तिरुकुरल् इत्याख्यस्य ग्रन्थस्य रूसीभाषानुवादः राष्ट्रपतये पुतिनमहोदयाय उपहारत्वेन समर्पितः। प्रधानमन्त्री मोदी राष्ट्रपतिः पुतिनः च भारतमण्डपमित्यत्र आयोजितायाम् इनोप्रॉम् प्रदर्शनीम् अवलोकयताम्। राष्ट्रपतिः पुतिनः ब्रिक्स शिखरसम्मेलने भागं ग्रहीतुम् अद्य प्रातःकाले एव राष्ट्रियराजधानीं प्राप्तवान्। प्रधानमन्त्री मोदी अद्यैव सायंकाले ईरानदेशस्य राष्ट्रपतिना मसूद पेजेश्कियन इत्यमुना सहापि द्विपक्षीयवार्तां करिष्यति। पश्चिम एशिया क्षेत्रस्य वर्तमानां स्थितिं संवीक्ष्य इयं मन्त्रणा अतीव महत्वपूर्णा मन्यते। इतोपि स्वकीय व्यस्त दिनचर्यायाः अंगत्वेन प्रधानमन्त्री मोदी संयुक्तराष्ट्रसंघस्य महासचिवेन अन्तोनियो इतरश महोदयेन सहापि मेलिष्यति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। षड्विंशत्यधिकद्विसहस्रतमस्य ब्रिक्स व्यापारमञ्चः अद्य नवदिल्ल्याः भारतमण्डपमित्यत्र समारब्धः। अस्मिन् आयोजने सदस्यराष्ट्रेभ्यः सहस्राधिकाः निगमाधिकारिणः, वाणिज्यमन्त्रिणः, वित्तीयनेतारः, वर्तकाश्च एकत्रिताः भवन्ति। अद्य प्रातः सम्बोधयन् विदेशमन्त्री डॉ एस जयशंकरः निरूपितवान् यत् ब्रिक्स संघटनस्य विंशतिवर्षपूर्तौ वर्धमानायाः वैश्विक अनिश्चिततायाः मध्ये अधिकदृढतायै सततविकासाय सहकाराय च दृढसंकल्पः आवश्यकः। सः अवोचत् यत् गभीरसहकारेण दृढतरसहभागितया च सततविकासस्य संवर्धनं काम्यम्। अत एव सुदृढता प्रत्येकस्य राष्ट्रस्य आर्थिकरणनीतेः केन्द्रबिन्दुभूता सञ्जाता। अपरत्र मञ्चस्य उद्घाटनसत्रं सम्बोधयता वाणिज्योद्योगमन्त्रिणा पीयूषगोयलेन ब्रिक्सदेशेभ्यः आह्वानं कृतं यत् स्वकीयम् आर्थिकसामर्थ्यं जनानां कृते उद्योगावसरेषु सम्पत्तौ समृद्धौ च परिणमयितुं तैः परस्परं मिलित्वा कार्यं करणीयम्। संयुक्तराज्य अमेरिकायां सञ्जातस्य भीषणस्य 9/11 इत्याख्यस्य आतंकवादिप्रहारस्य 25वें स्मृतिदिवसे भारतेन आतंकवादनिर्मूलनाय स्वकीयः दृढसंकल्पः पुनरपि निरूपितः। प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् यद्यपि आतंकवादस्य स्वरूपं नैरन्तर्येण परिवर्तते तथापि सर्वप्रकारकस्य आतंकवादस्य विरोधं कर्तुं भारतस्य संकल्पः सर्वथा निष्कम्पः दृढश्च वर्तते। एतस्य घोरप्रहारस्य 25वें वार्षिकोत्सवे अद्य सामाजिकसञ्चारपटलीय सन्देशे श्रीमोदी निरूपितवान् यत् आतंकवादेन जगति असंख्यानां निरपराधिनां जीवनं विनाशितम्। सः प्रत्यपादयत् यत् भारतं विगत दशकेभ्यः आतंकवाद विरोधी संग्रामे अग्रिम पंक्तौ संस्थितमस्ति। प्रधानमन्त्रिणा अस्मिन् घोर प्रहारे मृतेभ्यः अश्रुपूर्णा श्रद्धाञ्जलिः समर्पितः। अथ च तेषां शोक संतप्त परिवाराणां कृते ऐक्यभावः प्रकटितः। भारतस्य ऋतुविज्ञान विभागेन अद्य छत्तीसगढ़ राज्ये, तटीय आन्ध्रप्रदेशे, ओडिशा राज्ये च प्रचण्डतोपि प्रचण्ड वृष्ट्यै नारंगवर्णीया संचेतना दत्तास्ति। अरुणाचलप्रदेशः, असम, मेघालय, झारखण्ड, केरलम्, माहे, मध्यप्रदेश, तेलंगाना, उत्तराखण्ड, विदर्भ, पश्चिमबंग, सिक्किम, गुजरात इत्येतेषु प्रदेशेष्वपि अग्रिमाणि दिनानि यावत् प्रचण्ड वृष्टिः भवितुम् अर्हति। एतदतिरिच्य दिल्लीनगरे आगामिनि द्वित्रि दिनानि यावत् आकाशः मेघावृतः स्थास्यति, अतिलघु वर्षापि भवितुमर्हति। कनिष्ठ एशिया चषक हॉकी क्रीडायां भारतीय कनिष्ठ पुरुषदलम् अद्य प्रथमायाम् उपान्त्यस्पर्धायां मलेशिया देशम् एकस्योत्तरे त्रिभिः अंकैः पराजित्य चीनदेशस्य मोकवी नगरे अन्तिमस्पर्धायां स्थानं प्राप्तवत्। इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, The 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है.
2: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഹൈ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹീ. ബ്രിക്സ് കീ ബഡ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹൈ.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
5: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി ഡിജിപി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ്, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നു വരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയോടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം, ഡൽഹി ബ്യൂറോ. അവതരണം ആമിന നജുമ. ഇന്നലെ ഒരു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കൂടി കടന്നുപോയി. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും സംയുക്തമായി 2003 മുതലാണ് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു വരുന്നത്. ആത്മഹത്യയെ ചെറുക്കാൻ പരസ്പര സംഭാഷണത്തിലൂടെ ആത്മഹത്യാ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ദിനാചരണ പ്രമേയം. ഓരോ ആത്മഹത്യയും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ജോലിസ്ഥലങ്ങൾക്കും സമൂഹങ്ങൾക്കും ദീർഘകാല സാമൂഹിക വൈകാരിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആത്മഹത്യാ പ്രതിരോധത്തെ സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാക്കി മാറ്റേണ്ടതുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ആക്സിഡന്റൽ ഡെത്ത്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് 2024 170,746 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2023 ഇത് 171,418 ആയിരുന്നു. 112.3 എന്നതാണ് രാജ്യത്തെ ആത്മഹത്യാ നിരക്ക്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് 2024 നേരിയ കുറവ് വരുത്താനായത്. ഭാരതത്തിൽ ഒരു മണിക്കൂറിൽ ശരാശരി 19 മുതൽ 20 വരെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ ആത്മഹത്യാ നിരക്കിനേക്കാൾ കൂടുതലാണ് നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്ക്. കുടുംബ പ്രശ്നങ്ങളാണ് 1/3 ആത്മഹത്യയുടെയും പ്രധാന കാരണം. രോഗങ്ങൾ കാരണം 18%, ലഹരി ഉപയോഗമോ ആസക്തികളോ കാരണം 7.6% ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ആത്മഹത്യ ചെയ്യുന്നവരിൽ 73.5% പുരുഷന്മാരാണ്. ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ 69% പേരും സ്ത്രീകളിൽ 63.2% പേരും വിവാഹിതരായിരുന്നു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൂട്ട ആത്മഹത്യകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ആരോഗ്യവും വിദ്യാഭ്യാസവും ഏറെ മുന്നിലുള്ള കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലേറെയാണെന്നതും ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ ശരാശരി ആത്മഹത്യാ നിരക്ക് 12.2 ആയിരിക്കെ കേരളത്തിൽ ഇത് 30.2 ആണ്. സംസ്ഥാനങ്ങളിലെ ഉയർന്ന ആത്മഹത്യാ നിരക്കിൽ ദേശീയ തലത്തിൽ 3rd സ്ഥാനത്താണ് കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും സിക്കിമുമാണ് കേരളത്തിന് മുന്നിലുള്ളത്. 2024 മാത്രം കേരളത്തിൽ 10,865 പേരാണ് സ്വയം ജീവനൊടുക്കിയത്. നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ രാജ്യത്തൊന്നാമത് കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. തൊഴിലില്ലായ്മ മൂലം ജീവനൊടുക്കിയവരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ. രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം മരിച്ച 14,778 പേരിൽ 2,370 പേർ കേരളത്തിലാണ്. കൂടാതെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ആത്മഹത്യയിൽ 4rd സ്ഥാനവും സംസ്ഥാനത്തിനാണ്. സംസ്ഥാനത്തെ ആത്മഹത്യകളിൽ 53% കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഭാരതത്തിൽ 2022 സർക്കാർ രാജ്യത്തെ ആദ്യത്തെ ദേശീയ ആത്മഹത്യാ പ്രതിരോധ തന്ത്രം ആരംഭിക്കുന്നത്. വിവിധ സമീപനത്തിലൂടെ 2030 ആത്മഹത്യാ മരണനിരക്ക് 10% കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. പദ്ധതികൾ വിജയം കാണുന്നു എന്നതിന്റെ ലക്ഷണമായി ആത്മഹത്യാ നിരക്കിലുണ്ടായ നേരിയ കുറവിനെ വിലയിരുത്താം. സ്കൂളുകളിലും കോളേജുകളിലും മാനസികാരോഗ്യ പരിശോധന, പ്രതിസന്ധി ഹെൽപ്പ് ലൈനുകൾ, മനഃശാസ്ത്ര പിന്തുണാ കേന്ദ്രങ്ങൾ, അപമാനം കുറയ്ക്കുന്നതിനുള്ള കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ, ജോലിസ്ഥലത്തെ മാനസികാരോഗ്യ ഇടപെടലുകൾ എന്നിവ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ആത്മഹത്യാ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം മാനസികാരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി കമ്മ്യൂണിറ്റി തലത്തിലും ഡിജിറ്റൽ സേവനങ്ങളിലൂടെയും വികസിപ്പിക്കുക എന്നതാണ്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച നാഷണൽ ടെലി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ടെലിമാനസ് 1-4-4-1-6, 1-8-0-0-8-9-4-4-1-6 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പരുകളിലൂടെ 24 മണിക്കൂറും സൌജന്യ ടെലി കൌൺസിലിംഗ് നൽകുന്നുണ്ട്. 2026 ഓഗസ്റ്റ് 6 വരെ ടെലിമാനസ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 53 സെല്ലുകൾ സ്ഥാപിച്ചു. അതിലൂടെ 4.32 ദശലക്ഷത്തിലധികം കോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെലിഫോൺ കൌൺസിലിംഗിനൊപ്പം മാനസികാരോഗ്യ പിന്തുണയ്ക്കായി ടെലിമാനസ് മൊബൈൽ ആപ്ലിക്കേഷനും വീഡിയോ കൺസൾട്ടേഷൻ സൌകര്യവും വികസിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയും 767 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ആത്മഹത്യാ പ്രതിരോധത്തിൽ ഭാഷയ്ക്കും സംഭാഷണത്തിനുമുള്ള പങ്ക് എടുത്തുകാട്ടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ 2026 പ്രമേയം. വൈകാരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ ഇത് പ്രത്യേകിച്ചും വളരെ പ്രധാനമായ ഇടപെടലാണ്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം, സ്കൂൾ ആരോഗ്യക്ഷേമ പരിപാടി, മനോദർപ്പൺ തുടങ്ങിയ സർക്കാർ സംരംഭങ്ങൾ സ്കൂളുകളിലും സമൂഹങ്ങളിലും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക പിന്തുണയും ശക്തിപ്പെടുത്തുന്നതിന് ഫലപ്രദമായ ഇടപെടലുകളാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയവും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, പ്രണയബന്ധങ്ങളുടെ തകർച്ച, അസുഖം, പരീക്ഷാ പരാജയം എന്നിവയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളെന്ന് NCERB വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനപ്പുറം പ്രതിരോധത്തിനും കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്. ഭയമില്ലാതെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന സാമൂഹിക പശ്ചാത്തലം ഒരുക്കുക, പ്രാപ്യമായ പ്രൊഫഷണൽ പിന്തുണ ഉറപ്പാക്കുക എന്നിവ ആത്മഹത്യാ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന വാചകങ്ങൾ ഉരുവിടുന്നതിനുമപ്പുറം വീടുകളും സൌഹൃദ ഇടങ്ങളും തൊഴിലിടങ്ങളും ഓരോരുത്തരെയും ചേർത്തുപിടിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഇടങ്ങളായി മാറണമെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കടന്നുപോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും.

രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ താങ്ക് യു.
4: ഹലോ,
5: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല, ആരാ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281-4203-05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ആവശ്യമുള്ള സമയത്ത് സഹായിച്ച കൈകൾ കാലം കഴിഞ്ഞാലും മറക്കാൻ പാടില്ല. കാരണം അവർ നൽകിയത് ഒരു സഹായം മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന വിശ്വാസം കൂടിയാണ്. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഫിറമോൺ കെണി പ്രധാനമായും ഏത് കീടങ്ങളെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം കൃഷിയാണ്. നമ്മുടെ ഭക്ഷണവും ഉപജീവനവും പ്രകൃതിയുടെ നിലനിൽപ്പും കൃഷിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിന്റെ ഗുണനിലവാര തകർച്ച, ജലക്ഷാമം തുടങ്ങി നിരവധി വെല്ലുവിളികൾ കാർഷിക മേഖല നേരിടുകയാണ്. അതോടൊപ്പം കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവും പരിസ്ഥിതിയെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്ന ആശയം ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഈ ആശയത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാർബൺ ന്യൂട്രൽ കൃഷിയിലൂടെ സുസ്ഥിരമായ ഒരു ഭാവി എങ്ങനെ സൃഷ്ടിക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ്.
2: നമസ്കാരം. പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും. പണ്ടൊക്കെ കൃത്യസമയത്ത് പെയ്തിരുന്ന മഴയും ചൂടുമൊക്കെ ഇന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം എന്നത് ഒരു വിദൂര ഭീഷണിയല്ല, അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വേനൽക്കാലം, കൃഷിനാശങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ആഗോള പ്രതിസന്ധിയിൽ നമ്മുടെ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് കൃഷിയുടെ പങ്ക് എന്താണ്? നമ്മൾ എത്രത്തോളമാണ് പ്രധാനമായുള്ള ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നത്? പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ മലിനീകരണ സ്രോതസ്സാണ് എന്നാണ്. ലോകത്താകെയുള്ള കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് അമേരിക്കയും, മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുതയുള്ളത്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ വെച്ച് ആളോഹരി കാർബൺ പുറന്തള്ളൽ കണക്കാക്കിയാൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ 110 സ്ഥാനത്ത് മാത്രമാണ്. ലോക ശരാശരി ആളോഹരി കാർബൺ ബഹിർഗമനം 4.4 ടൺ ആയിരിക്കുമ്പോൾ ഇന്ത്യയുടേത് വെറും 1.74 ടൺ മാത്രമാണ്. എങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള രാജ്യം എന്ന നിലയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ ആകെ പുറന്തള്ളൽ കുറയ്ക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് 2070 ഇന്ത്യ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് എങ്ങനെ

സംഭാവന നൽകാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കൃഷിയാണ് വൻതോതിൽ വായുമലിനീകരണത്തിന് കാരണമെന്നാണ്. എന്നാൽ ശാസ്ത്രീയമായ കണക്കുകൾ പരിശോധിച്ചാൽ ഭാരതത്തിലാകെ പുറന്തള്ളപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ കൃഷി, കന്നുകാലി വളർത്തൽ, ഭൂവിനിയോഗം എന്നിവയുടെ പങ്ക് വെറും 14% മാത്രമാണ്. ബാക്കി സിംഹഭാഗവും വരുന്നത് ഊർജോൽപാദനം 44%, നിർമ്മാണ മേഖല 18%, ഗതാഗതം 13% എന്നിവയിൽ നിന്നാണ്. ഇനി ഈ കൃഷി മേഖലയിൽ നിന്നുള്ള 14% ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാന വില്ലൻ കന്നുകാലി വളർത്തലാണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, അതായത് 55%, ഹരിതഗൃഹവാതകങ്ങളും പ്രത്യേകിച്ച് മീഥെയ്ൻ നിർഗമിക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം കാരണം മണ്ണിൽ നിന്നുണ്ടാകുന്ന നൈട്രസ് ഓക്സൈഡ് നിർഗമനം 19%. പരമ്പരാഗത രീതിയിൽ വെള്ളം കെട്ടിനിർത്തിയുള്ള നെൽകൃഷി വഴി 17% ഉണ്ടാകുന്നു. ജൈവവളങ്ങളുടെ അശാസ്ത്രീയമായ അഴുകൽ വഴി 7%, വൈക്കോലും മറ്റും കത്തിക്കുന്നത് വഴി 2% വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് കൃഷിയിൽ മാറ്റം വരുത്താതെ നമുക്ക് ഹരിതഗൃഹ വാതകങ്ങളുടെ ഈ 14% നിർഗമനം കുറയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കൃഷിരീതികൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് ആധുനിക കൃഷിയിലേക്ക് മാറിയപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് പ്രകൃതിയോടിണങ്ങിയ കാർബൺ ന്യൂട്രൽ കൃഷി അഥവാ കാർബൺ തുല്യതാ കൃഷി. എന്താണ് ഈ കാർബൺ തുല്യതാ കൃഷി? വളരെ ലളിതമായി പറഞ്ഞാൽ കൃഷിയിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് പരമാവധി കുറയ്ക്കുകയും അതിനേക്കാൾ കൂടുതൽ കാർബൺ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും തിരികെ ആഗിരണം ചെയ്യുകയും ചെയ്യുക, അതായത് കാർബണിന്റെ അളവ് 0 എത്തിക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ കൃഷിയിടങ്ങൾ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹരിതവിപ്ലവത്തിന് ശേഷം അമിതമായി രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് താൽക്കാലികമായി വിളവ് വർദ്ധിപ്പിച്ചെങ്കിലും മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ തകിടം മറിച്ചു. മണ്ണിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അമിതമായ രാസവള പ്രയോഗം മണ്ണിലെ കോടിക്കണക്കിന് വരുന്ന ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു. ഈ സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ കാർബൺ സംഭരിച്ചു നിർത്താൻ സഹായിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളിൽ നിന്നുള്ള നൈട്രസ് ഓക്സൈഡും കന്നുകാലി വളർത്തലിൽ നിന്നും നെൽവയലുകളിൽ നിന്നും ഉണ്ടാകുന്ന മീഥെയ്ൻ വാതകവും അന്തരീക്ഷ താപനില ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മണ്ണിൽ ജൈവകാർബൺ കുറയുമ്പോൾ മണ്ണിന്റെ ജലസംഭരണ ശേഷി നഷ്ടപ്പെടുന്നു. പെയ്യുന്ന മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ ഒലിച്ചു പോകുന്നു. വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയിലേക്ക് ഇത് നയിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ന് നമ്മുടെ മണ്ണ് കാർബൺ സംഭരിക്കുന്ന ഒരിടമല്ല, മറിച്ച് കാർബൺ പുറന്തള്ളുന്ന ഒരു സ്രോതസ്സായി മാറിയിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ കൃഷിയിടങ്ങളെ എങ്ങനെ കാർബൺ തുല്യതാക്കി മാറ്റാം? ഇതിനായി സങ്കീർണമായ സാങ്കേതിക വിദ്യകളുടെ ആവശ്യമില്ല. നമ്മുടെ പരമ്പരാഗത കൃഷി അറിവുകളെ ശാസ്ത്രീയമായി പുനരുജ്ജീവിപ്പിച്ചാൽ മാത്രം മതി. 2050 ആകുമ്പോഴേക്ക് ലോക ജനസംഖ്യ 1,000 കോടിയിലേക്ക് കുതിക്കും. ഇത്രയും പേർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നമുക്ക് കൃഷി നിർത്താൻ കഴിയില്ല. അതിനായി ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ആയ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് കാലാവസ്ഥാനുസൃത കൃഷി. കാലാവസ്ഥാനുസൃത കൃഷി രീതികൾ കൃഷിയിടങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കാം? കൃഷിയിലെ കാർബൺ പുറന്തള്ളലിന്റെ 55% കന്നുകാലികളിൽ നിന്നായതുകൊണ്ട് അവയുടെ തീറ്റക്രമത്തിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തണം. ദഹനം എളുപ്പമാക്കുന്നതും മീഥെയ്ൻ ഉൽപാദനം കുറയ്ക്കുന്നതുമായ പോഷക സമൃദ്ധമായ കാലിത്തീറ്റകൾ നൽകുക വഴി ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ വലിയ തോതിൽ കുറയ്ക്കാം. നെൽകൃഷിയിൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ഞാറ്റടിയിൽ വിത്ത് പാകി പറിച്ചുനടിയൽ രീതിക്ക് പകരം നേരിട്ടുള്ള വിത രീതിയിലേക്ക് മാറണം. ഇത് കാർബൺ ബഹിർഗമനവും അധ്വാനഭാരവും കുറയ്ക്കും. നെൽവയലുകളിൽ വെള്ളം തുടർച്ചയായി കെട്ടിനിർത്തുന്നത് മീഥെയ്ൻ വാതകം ഉണ്ടാക്കുന്നു. ഇതിനു പകരം വെള്ളം തുടർച്ചയായി കെട്ടിനിർത്താതെ ഇടയ്ക്കിടെ നീർവാർച്ച ഉറപ്പാക്കുക. ഇതുവഴി മീഥെയ്ൻ പുറന്തള്ളുന്നത് പകുതിയായി കുറയ്ക്കാം. വിളവെടുപ്പിന് ശേഷം വൈക്കോലോ മറ്റു അവശിഷ്ടങ്ങളോ കൃഷിയിടങ്ങളിലിട്ട് കത്തിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കണം. ഇവ കത്തിക്കുമ്പോൾ കാർബൺ നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പകരം ഇവ മണ്ണിൽ തന്നെ ഉഴുതു ചേർക്കുകയോ കമ്പോസ്റ്റാക്കി മാറ്റുകയോ ചെയ്യാം.
രാസവളങ്ങളുടെ ഉപയോഗം കൃത്യമായ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം നടത്തണം.

0: നടത്തുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കി കൃത്യമായ അളവിൽ മാത്രം കൂടുതൽ തവണകളായി ഉപയോഗിക്കുന്നത് വഴി മണ്ണിൽ നിന്നുള്ള നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളൽ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം ചാണകം, കോഴിവളം, കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിക്കാം. ഇവ മണ്ണിലെ ജൈവ കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കും. മണ്ണൊരു സ്പോഞ്ച് പോലെയാകുകയും അത് കൂടുതൽ വെള്ളവും കാർബണും സംഭരിച്ച് നിർത്തുകയും ചെയ്യും. കൃഷിയിടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാർഗം. തെങ്ങിൻ തോപ്പുകളിലോ മറ്റു വിളകൾക്കിടയിലോ അന്തരീക്ഷത്തിലെ കാർബൺ വലിയ തോതിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന പ്ലാവ്, മാവ്, മറ്റ് ഔഷധ സസ്യങ്ങൾ എന്നിവ നടാം. മരങ്ങളും വിളകളും ഒരുമിച്ച് വളർത്തുന്ന അഗ്രോ ഫോറസ്ട്രി രീതി വഴി കൂടുതൽ കാർബൺ മണ്ണിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മരങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. വിളവെടുപ്പിന് ശേഷം മണ്ണ് തുറസായി കിടന്നാൽ സൂര്യപ്രകാശമേറ്റ് കാർബൺ അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടും. ഇതിന് പരിഹാരമായി പയർവർഗത്തിൽപ്പെടുന്ന ആവരണ വിളകൾ നടാം. ഇവ മണ്ണൊലിപ്പ് തടയുകയും ചെയ്യും. മാത്രമല്ല അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകൾ, ലൈറ്റുകൾ എന്നിവയ്ക്കായി സൗരോർജ പാനലുകൾ ഉപയോഗിക്കുക. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി കൃഷിയുടെ കാർബൺ പാദമുദ്ര അഥവാ കാർബൺ ഫുട് പ്രിന്റ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. നമുക്കേവർക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ വിജയം നമ്മുടെ നാട്ടിൽ തന്നെ കാർബൺ തുല്യതാ കൃഷിയിൽ ഉണ്ട്. എറണാകുളം ജില്ലയിലെ ആലുവ സ്റ്റേറ്റ് സീഡ് ഫാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ ന്യൂട്രൽ ഫാമുകളിൽ ഒന്നാണ്. പൂർണ്ണമായും രാസവളങ്ങൾ ഒഴിവാക്കി സൗരോർജം ഉപയോഗിച്ച് കൃഷിയിടത്തിലെ എല്ലാ അവശിഷ്ടങ്ങളും അവിടെ തന്നെ പുനരുപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. കേരള സർക്കാർ 2050 നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ കാർബൺ തുല്യത ആക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കിയതുപോലെ കാർബൺ ന്യൂട്രൽ കൃഷി അഥവാ കാർബൺ തുല്യതാ കൃഷി എന്നത് ഒരു ആഡംബരം അല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ശാസ്ത്രമാണ്. വ്യവസായങ്ങൾക്കും വാഹനങ്ങൾക്കും കാർബൺ പുറന്തള്ളാൻ മാത്രമേ കഴിയൂ. എന്നാൽ അന്തരീക്ഷത്തിലുള്ള ആ വിഷവാതകങ്ങളെ മണ്ണിലേക്കും സസ്യങ്ങളിലേക്കും ആഗിരണം ചെയ്ത് ഭൂമിയെ രക്ഷിക്കാൻ കർഷകർക്ക് മാത്രമേ സാധിക്കൂ. ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിച്ചുകൊണ്ട് മണ്ണിലെ ജീവനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. മണ്ണിനെ സ്നേഹിക്കാം, പ്രകൃതിയെ നിലനിർത്താം, നാളത്തെ അതിജീവനത്തിനായി ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം.
1: കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നുമൊക്കെ ഇന്നത്തെ പരിപാടിയിലൂടെ വ്യക്തമായല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നമുക്ക് വിശദീകരിച്ചു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രോണമി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ്. ഡോക്ടർ സുഷാ വി എസിന്റെ ഫോൺ നമ്പർ പറയാം. 9846584835. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9846584835. ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 mg ക്ലോർ പൈർഫോസ് 1 L വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1.5 നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന്, ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. തുടർച്ചയായ മഴ മൂലം വാഴയിൽ എർവീനിയ റോട്ട് രോഗം കാണാനിടയുണ്ട്. നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴത്തടത്തിൽ കുമ്മായമിടുന്നതും നീർച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ ഇടുന്നതും നല്ലതാണ്. 20 g സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 1 L വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വെണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. രോഗം ബാധിച്ചാൽ 3 g കോപ്പറോക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 g കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 L വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് തയ്യാറാക്കിയ ലായനി മണ്ണ് കുതിരത്തക്ക വണ്ണം വാഴയ്ക്ക് ചുറ്റും ഒഴിക്കണം. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ

0: തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻതോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. പയറിൽ മുഞ്ഞയുടെ ആക്രമണം കണ്ടാൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം തളിക്കുക.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

മുട്ട ഉൽപ്പാദനത്തിൽ പ്രകാശത്തിന്റെ സ്വാധീനം. മുട്ടക്കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പ്രകാശം. തീറ്റയും വെള്ളവും കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നായി മാത്രമാണ് നമ്മൾ സാധാരണയായി പ്രകാശത്തെ കാണുന്നത്. എന്നാൽ കോഴികളിൽ പ്രകാശത്തിന് അവയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്കുണ്ട്. മുട്ടയിടുന്ന കോഴികൾക്ക് സാധാരണയായി ഒരു ദിവസത്തിൽ 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുന്നതാണ് ഉത്തമം. 16 മണിക്കൂർ പ്രകാശത്തിൽ സ്വാഭാവിക പകൽ വെളിച്ചവും കൃത്രിമ പ്രകാശവും ഉൾപ്പെടും. ഉദാഹരണത്തിന്, കോഴിക്കൂടിനുള്ളിൽ ഒരു ദിവസം ഏകദേശം 12 മണിക്കൂർ സ്വാഭാവിക പകൽ വെളിച്ചം ലഭിക്കുന്നുണ്ടെങ്കിൽ ആകെ 16 മണിക്കൂർ പ്രകാശം ഉറപ്പാക്കാൻ ഏകദേശം 4 മണിക്കൂർ കൃത്രിമ വെളിച്ചം അധികമായി നൽകേണ്ടി വരും. ഇത് രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ രണ്ട് സമയത്തുമായി വിഭജിച്ചോ നൽകാം. എന്തുകൊണ്ടാണ് 16 മണിക്കൂർ പ്രകാശം ആവശ്യമായി വരുന്നത്? പ്രകാശം കോഴിയുടെ പ്രത്യുൽപാദന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ഥിരമായ മുട്ടയുൽപാദനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മുട്ടയിടുന്ന കാലയളവിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം വളരെ കുറയുകയാണെങ്കിൽ മുട്ടയുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ മുട്ടയിടുന്ന ഘട്ടത്തിലെത്തിയ ശേഷം പ്രകാശത്തിന്റെ ദൈർഘ്യത്തിൽ പെട്ടെന്നുള്ള കുറവ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ കൂടുതൽ സമയം വെളിച്ചം നൽകിയാൽ കൂടുതൽ മുട്ട ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. തുടർച്ചയായി അല്ലെങ്കിൽ അമിതമായി പ്രകാശം നൽകുന്നത് കോഴികൾക്ക് സമ്മർദ്ദമുണ്ടാക്കാനും സ്വാഭാവിക വിശ്രമത്തെ ബാധിക്കാനും കാരണമാകാം. അതുകൊണ്ടുതന്നെ ദിവസത്തിൽ 8 മണിക്കൂർ ഇരുട്ടും വിശ്രമത്തിനായി ആവശ്യമാണ്. പ്രകാശത്തിന്റെ തീവ്രതയും പ്രധാനമാണ്. തീറ്റയും വെള്ളവും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നത്ര പ്രകാശം കോഴിക്കൂടിനുള്ളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ വളരെ ശക്തമായ പ്രകാശം ഒഴിവാക്കുന്നതാണ് നല്ലത്. കൂടിനുള്ളിൽ പ്രകാശം ഒരേ രീതിയിൽ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ്. ചില ഭാഗങ്ങളിൽ വളരെ ഇരുട്ടും മറ്റു ഭാഗങ്ങളിൽ വളരെ ശക്തമായ വെളിച്ചവും ഉണ്ടാകുന്നത് ഒഴിവാക്കണം. കോഴികളുടെ പ്രായത്തിനനുസരിച്ചും പ്രകാശക്രമം വ്യത്യാസപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ കൂടുതൽ സമയം പ്രകാശം ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ പ്രകാശത്തിന്റെ ദൈർഘ്യം ക്രമേണ കുറയ്ക്കുക. മുട്ടയിടുന്ന പ്രായത്തിലേക്ക് എത്തുമ്പോൾ ശരിയായ സമയത്ത് മുട്ടയിടൽ ആരംഭിക്കുന്നതിനായി പ്രകാശക്രമം കൃത്യമായി നിയന്ത്രിക്കണം. തുറന്ന രീതിയിലുള്ള കോഴിക്കൂടുകളിൽ കാലാവസ്ഥയ്ക്കും ഋതുക്കൾക്കുമനുസരിച്ച് പകൽ സമയത്തിന്റെ ദൈർഘ്യം മാറുന്നതിനാൽ ആ വ്യത്യാസം പരിഹരിക്കാൻ കൃത്രിമ വെളിച്ചം ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണ്. വിളക്കുകൾ കൃത്യസമയത്ത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ടൈമർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ദിവസേന ഒരേ സമയക്രമം പാലിക്കുകയും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ, മുട്ടയിടുന്ന കോഴികൾക്ക് ഒരു ദിവസം ഏകദേശം 16 മണിക്കൂർ പ്രകാശവും 8 മണിക്കൂർ ഇരുട്ടും നൽകുക. ശരിയായ തീറ്റ, ശുദ്ധമായ വെള്ളം, നല്ല വായു സഞ്ചാരം, രോഗനിയന്ത്രണം എന്നിവയ്ക്കൊപ്പം കൃത്യമായ പ്രകാശ നിയന്ത്രണവും നല്ല മുട്ടയുൽപാദനത്തിനും കോഴികളുടെ ആരോഗ്യത്തിനും അനിവാര്യമാണ്.

ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക.

0: ഉറപ്പാക്കുക ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഫിറമോൺ കെണി പ്രധാനമായും ഏത് കീടങ്ങളെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം പറയാം, പച്ചക്കറികളിൽ ഉണ്ടാകുന്ന കായീച്ചകളെ പ്രതിരോധിക്കാനാണ് ഫിറമോൺ കെണി ഉപയോഗിക്കുന്നത്. ലൈംഗികാകർഷണ വസ്തുവായ ഫിറമോൺ ഉപയോഗിച്ച് ആൺപ്രാണികളെ ആകർഷിച്ച് നശിപ്പിച്ച് കായീച്ചകളുടെ പ്രജനനം തടയുക എന്നതാണ് ഈ കെണിയുടെ പ്രവർത്തന രീതി. ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കത്തുകളായും ഇമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം വയലും വീടും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014. ഇമെയിൽ വിലാസം വയലും വീടും airtvm@gmail.com.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15 പകൽ 11 ഫാം പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി ടി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04712732962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സെപ്റ്റംബർ 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-27-63-473 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-24-38-139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തകഴി അമ്പലപ്പുഴ നോർത്ത് നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633-81-56-21, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547-86-53-38, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474-77-31-783 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300, ആലപ്പുഴ 25,500, ചെങ്ങന്നൂർ 27,500, കോട്ടയം 28,700, പാല 28,300 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,200, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,600, കൊച്ചി 16,200 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 27,000, കായംകുളം 23,500, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 25,000, പുത്തൂർ 16,200, കോട്ടയം 29,000, എറണാകുളം 32,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, പാല 68,000, കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 53 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ

0: ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഒരു റിപ്പോർട്ട്.
1: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള GDPയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ബി ബൻ രഹേ ഹൈ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹി. ബ്രിക്സ് കി ബഡ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹി ഹൈ.
0: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാലിറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിറ്റ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്.

0: രണ്ട് ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ എക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാനൊരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ ആയിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബട്ടമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. SPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് XPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ വിമൻസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന 2nd semi-final മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികൾ തുടരുന്നു.

0: എന്തേട്ട ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: ഒരു പഴയ ബോംബ് കഥ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അജീഷ് ദാസൻ, സംഗീതം അരുൺരാജ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിൽ പാടിയത്.

0: പ്രൈസ് ബാലൻസ് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
4: ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതന ആശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല, സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കണോമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി അബ്ദുൽ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്കാവശ്യമായ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് എംപി. തൊഴിലുറപ്പ് തൊഴിലാളികളെ ജിയോ ഫെൻസിംഗിന്റെയും ജിയോ ടാഗിംഗിന്റെയും പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപി ആവശ്യപ്പെട്ടു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. സിബിഎസ്ഇ ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിൽ ആതിഥേയരായ എറണാകുളം ജില്ല 1184 പോയിന്റുമായി ചാമ്പ്യന്മാരായി. ഇടുക്കി 2, തിരുവനന്തപുരം 3 സ്ഥാനങ്ങൾ നേടി. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിബു ചക്രവർത്തി, എസ് വി വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വഴിയോര കാഴ്ചകൾ.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: റോബിൻഹുഡ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനായി ഗായത്രി പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരസ്ചന്ദ്രവർമ്മ, സംഗീതം ഔസിപ്പച്ചൻ.

കാലാപാനി എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. ഒപ്പം ചിത്രയോടുകൂടി പാടിയ ഗാനം കേൾക്കാം.

0: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം. ഹരിശങ്കർ പാടിയത്. ചിത്രം കോടതി സമക്ഷം, ബാലൻ വക്കീൽ.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: പ്രണയവിലാസം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ, പാടിയത് മിഥുൻ ജയരാജ്.

ഒരു ഗാനം കൂടി. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് സച്ചിൻ സംഗീതം നൽകി. ഹരിചരണം സൂരജ് സന്തോഷം പാടിയത്. ചിത്രം മധുര നാരങ്ങ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഗസൽ ഹം തോ ഗസൽ സുനാ കേ ഖാമോഷ് ഹോ ഗയേ അബ് ശഹർ ഭർ മേ ഷോർ ഹേ ഉസ് പേ. ഗസലിലൂടെ മനസ്സിന്റെ വികാരങ്ങൾ പാടി ഞാൻ നിശബ്ദനായി. എന്നാൽ ഇപ്പോൾ ഈ നഗരം മുഴുവൻ ആ സംഗീതത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മൗനത്തിനും വാക്കിനുമിടയിൽ വിരിയുന്ന മനോഹരമായ ഗസലിന്റെ ഭാവത്തിലേക്ക്, ആ നദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ മനസ്സിനെ എല്ലാ തിരക്കുകളിൽ നിന്നും മോചിപ്പിച്ച് വാക്കുകൾ കവിതയാകുന്ന, കവിതാ സംഗീതമായി പെയ്തിറങ്ങുന്ന ഈ ഗസൽ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരിക. ഹൃദയം കൊണ്ട് കേൾക്കുന്നവർക്കായി ഇതാ ഒരു മനോഹരമായ ഗസൽ രാവ് ഇവിടെ ആരംഭിക്കുകയാണ്.

ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുമ്പോൾ പഴയ ഓർമ്മകൾ നമ്മെ തേടിയെത്തുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് ഈ ഗസൽ പാടുന്നത്. നഷ്ടപ്പെട്ടുപോയ പ്രണയത്തെക്കുറിച്ചും കടന്നുപോയ നല്ല കാലങ്ങളെയും കുറിച്ച് ഒരു പ്രണയിതാവ് ഓർത്തെടുക്കുന്ന വൈകാരിക നിമിഷങ്ങൾ. കാറ്റും നിലാവും പോലും എന്നെ നിന്നെക്കുറിച്ച് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് പാടുന്ന ജഗ്ജീത് സിംഗിനെ നമുക്ക് കേൾക്കാം.

ഹൃദയത്തെ തൊട്ടുണർത്തിയ ആ നിമിഷങ്ങളിലൂടെ ഇത്രയും നാൾ അടക്കിവെച്ച വികാരങ്ങൾ വീണ്ടും പെയ്തിറങ്ങുകയാണ്. ആലാപനം പ്രതിഭാ സിംഗ് ഭാഗിയ.

എന്റെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് വസന്തം പിണങ്ങി അകന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയും ശൂന്യത മാത്രം. ഈ സങ്കടം ഞാൻ ഇനി ആരോടാണ് പങ്കുവെക്കുക എന്ന് പാടുന്ന കവി. പ്രണയനഷ്ടത്തിന്റെ ആഴവും ജീവിത നൈരാശ്യവും ഒക്കെ ഇടകലർന്ന ഈ ഗസലിന്റെ ആലാപനം കുമാർ സാനുവിന്റേതാണ്.

മനസ്സിൽ അടക്കി പിടിച്ച സങ്കടങ്ങളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമുള്ള ഒരു ഗസൽ. ബന്ധങ്ങളിലെ വിള്ളലുകളും ഉള്ളിലനുഭവിക്കുന്ന ശൂന്യതയും ബാഹ്യലോകത്തോട് വിവരിക്കാൻ കഴിയാതെ ഒരാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷമാണ് ഗസലിന്റെ വരികളിലുടനീളം. കോയിയെ കസേ ബതായേക്കേവോ തൻഹാ ക്യൂ ഹേ. കാഫി ആസ്മിയുടെ വരികൾക്ക് ജീവൻ പകർന്നിരിക്കുന്നത് ജഗ്ജീത് സിംഗ് ആണ്.

गुलशन की फखत फूलों से नहीं कांटों से भी सीनत होती है। जीने के लिए ए दिलवालों यादों की भी जरूरत होती है। പൂന്തോട്ടത്തിന്റെ ഭംഗി പൂക്കളിൽ മാത്രമല്ല മുള്ളുകളിലും ഉണ്ടെന്നും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ചില ഓർമ്മകൾ മാത്രം മതിയെന്നും ഗസൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഗസലും അവസാനിക്കുമ്പോൾ തീരുന്നത് കേവലം ഒരു പാട്ട് മാത്രമാണോ? മനസ്സിന്റെ ചെപ്പിനുള്ളിലെ ഓർമ്മകളുടെ ഒരേടല്ലേ അവിടെ തീരുന്നത്? വാക്കുകൾ കൊണ്ട് മുറിവേറ്റവർക്കും ആ മുറിവിൽ സംഗീതം കൊണ്ട് മരുന്നിട്ടവർക്കും ഒരുപോലെ അഭയസ്ഥാനമാണ് ഈ ഗസൽ സംഗീതം. ഇതിലെ ഈണങ്ങളും വരികളും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറുനിലാവായി എന്നും കൂടെയുണ്ടാകും എന്ന വിശ്വാസത്തിൽ മറ്റൊരു സുന്ദരമായ ഗസൽ രാവിൽ വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ മേ റൂബി ബാബു സഭീ ശ്രോതാവും കോ ശുഭരാത്രി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, ബിജിപാൽ ഈണം നൽകി, സച്ചിൻ വാര്യറും സംഗീത ശ്രീകാന്തും പാടിയത്. ചിത്രം 32 അധ്യായം 23 വാക്യം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ.
0: ഇപ്പോൾ വെട്ടിക്കവല KN ശശികുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. വിശേഷാൽ തവിൽ, ആലപ്പുഴ S. വിജയകുമാർ. ആദ്യം ഗൗളരാഗത്തിൽ മൈസൂർ വാസുദേവാചാർ രചിച്ച പ്രണമാമ്യഹം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കവല കെ എൻ ശശികുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ആലപ്പുഴ എസ് വിജയകുമാർ. ഇനി ഹനുമത്തോടി രാഗത്തിൽ ജയസിനദെല്ല ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

0: ഇതുവരെ കേട്ടത് വെട്ടിക്കവല കെ എൻ ശശികുമാറും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ, ആലപ്പുഴ എസ് വിജയകുമാർ.
1: സംഗീതസുധ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ രശ്മി രാജൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, 9496569321. ഓർക്കുക, സുരക്ഷിത ഭക്ഷണം, ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പ്, ഓരോ ഉപഭോക്താവും അറിയേണ്ടത്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: രക്തസ്രാവം, പൊള്ളൽ, വൈദ്യുതാഘാതം, അപകടത്തിലോ മറ്റോ ശരീരഭാഗം വേർപെട്ടു പോകുക തുടങ്ങിയ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രശ്മി ദീപ സംസാരിക്കുന്നു.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നിശാസുരഭിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ധ്രുവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് വേണുഗോപാലും ചിത്രയും. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസും മിൻമിനിയും.

0: ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് രഞ്ജിനി മനോജ്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഫാദർ ശാന്തൻ ചെരുവിൽ അവതരിപ്പിക്കുന്നു.
1: ഒഴിമുറി എന്ന ചലച്ചിത്രത്തിൽ യൗവനയുക്തനായ മകൻ അച്ഛനോട് കഠിനമായ പക മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള അവന്റെ മനസ്സിലെ ചിത്രം കഠിനഹൃദയനായ ഒരാളുടേതാണ്. ബാല്യത്തിലെ അനുഭവമാണ് ഈ ചിന്തയിലേക്ക് അവനെ നയിച്ചത്. ജനലഴികളിൽ പിടിച്ചു നിൽക്കുന്ന ദുർബലനായ കുട്ടി, കഠിനമായി അവനെ അടിക്കുന്ന അച്ഛൻ, അവന് കാരണമറിയില്ല. കാലങ്ങൾക്ക് ശേഷം അമ്മ അവനോട് ഈ ശിക്ഷയുടെ കാരണം പറഞ്ഞുകൊടുക്കുന്നു. കൊടിയ പിള്ളവാതത്തിന്റെ പിടിയിലായിരിക്കുന്ന ഈ മകന്റെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ, ജനലഴികളിൽ മുറുകെ പിടിക്കാൻ മകനെ സഹായിക്കണമെന്ന് വൈദ്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യിക്കാനായിരുന്നു ഈ കഠിന ശിക്ഷ. അച്ഛന്റെ സ്നേഹത്തിന്റെ ആർദ്രത തിരിച്ചറിഞ്ഞപ്പോൾ അവന് ഉറക്ക കരയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കാലത്ത് സ്നേഹത്തിന്റെ ഒരു പുനർവായന ആവശ്യമാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്ന പദമായി മാറിയിരിക്കുന്നു സ്നേഹം എന്ന വാക്ക്. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പലതും സ്നേഹമല്ല എന്ന തിരിച്ചറിവ് അടിസ്ഥാനപരമായ ഒരു സുബോധം തന്നെ. ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക പ്രധാനം. ഇന്ന് കാണുന്ന പലതും സ്നേഹമല്ല, ഇഷ്ടങ്ങൾ മാത്രം. കൗമാരക്കാരിൽ പലപ്പോഴും കാണുന്ന പ്രണയം ഇഷ്ടങ്ങൾ മാത്രം. പല ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും അടിത്തറ ഇഷ്ടങ്ങളാണെന്ന തിരിച്ചറിവ് ചെന്നു വീഴാവുന്ന പല കെണികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഇഷ്ടം ഒരു വികാരവും സ്നേഹം ഒരു സ്വഭാവവുമാണ്. ഇഷ്ടം സ്വാർത്ഥമാണെങ്കിൽ സ്നേഹം നിസ്വാർത്ഥമാണ്. ഇഷ്ടം ഉപാധികളിൽ അധിഷ്ഠിതമാണ്, സ്നേഹമാകട്ടെ നിരുപാധികവും. ഇഷ്ടം പരിമിതമെങ്കിൽ സ്നേഹം പരിമിതികൾ ഇല്ലാത്തതാണ്. മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് രണ്ടേ രണ്ടു കൂട്ടരാണ്, സ്നേഹം നൽകിയവരും സ്നേഹം നിഷേധിച്ചവരും. യഥാർത്ഥമായ സ്നേഹം നൽകിയവർ, അവർ നമുക്ക് നൽകിയ വാത്സല്യം, കരുതൽ, പ്രോത്സാഹനങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ മാറ്റി നിർത്തിയാൽ നാം ഇന്ന് എവിടെയായിരുന്നേനെ. സ്നേഹം നിഷേധിച്ചവർ, ഹൃദയത്തിലേൽപ്പിച്ച ക്ഷതങ്ങൾ, മുറിവുകൾ ജീവിതാന്ത്യം വരെയും പേറി നടക്കുവാൻ ഇടയാകുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹമെന്ന് കരുതി ഏറ്റുവാങ്ങിയ പലതും സ്നേഹമായിരുന്നില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ക്ഷതം വലുതായിരിക്കും. നാം സ്നേഹമെന്ന ലേബൽ ഒട്ടിച്ച് പ്രിയപ്പെട്ടവർക്ക് നൽകിയ പലതും സ്നേഹമായിരുന്നു. അവരുടെ നന്മയ്ക്ക് എന്ന പേരിൽ ജീവിത പങ്കാളികളിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ ഒക്കെ

0: അടിച്ചേൽപ്പിച്ചത് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമായിരുന്നില്ലേ? സ്നേഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ഇടം നൽകാൻ നാം മറന്നുപോകുന്നു. സ്നേഹിക്കുന്നവർക്ക് നിർബന്ധപൂർവം നൽകുന്ന പല നിയന്ത്രണങ്ങളും അവരുടെ ഇച്ഛയെ മാനിക്കാതെ അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകളും അവരിൽ പുലർത്തുന്ന അമിത സ്വാതന്ത്ര്യവും അവരുടെ പക്വതയിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നയിക്കാവുന്ന വഴികൾ അടയ്ക്കുന്നതായിരുന്നില്ലേ? സ്നേഹം നൽകേണ്ടവർക്ക് അത് നൽകുമ്പോൾ തന്നെ പ്രകടമാക്കാത്തത് മറ്റൊരപകടം. പിള്ളവാതം വന്ന കാലുകൾ ബലപ്പെടുത്തുവാനുള്ള സദുദ്ദേശം മൂലമാണ് അടിച്ചതെന്ന് വെളിപ്പെടുത്താതിരുന്നത് കാലങ്ങൾക്ക് ശേഷം അത് മനസ്സിലാക്കുന്നത് വരെ അച്ഛനോടുള്ള പക മനസ്സ് സൂക്ഷിക്കുവാൻ മകനിടയായി. സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. ലോകത്തിൽ ഇന്ന് കാണുന്ന പല തകർച്ചകളുടെയും കാരണം സ്നേഹം ലഭിക്കാത്തത് മൂലം തന്നെ. സ്നേഹം ലഭിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റം വലുതാണ്. സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് മാത്രം മതി നിരാശ ബാധിച്ച മനസ്സുകളിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ മുളപ്പിക്കുവാൻ. സ്നേഹം ലഭിച്ചു കഴിയുമ്പോൾ ശിലാതുല്യമായ മനസ്സുകൾ ഇളം മഞ്ഞുപോലെ ഉരുകുന്നു. ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചുറ്റും നിൽക്കുന്നവർക്ക് നിർലോഭമായി സ്നേഹം നൽകുക എന്നത് മാത്രം.
1: ഫാദർ ശാന്തം ചെരുവിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:39. ഇനി നാളെ രാവിലെ 5:48 വരെ തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതിയിലെ

ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ, ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയ ആൻഡ് ക്രൗൺ പ്രിൻസ് ഓഫ് അബുദാബി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യ. The Crown Prince of Abu Dhabi, Sheikh Khalid bin Mohammed bin Zayed Al Nahyan, and Malaysian Prime Minister Anwar Ibrahim arrived in New Delhi to attend the BRICS summit. Deputy Prime Minister of Russia, Alexei Ovashuk, President of Egypt, Abdel Fattah al-Sisi, Prime Minister of Ethiopia, Abiy Ahmed Ali, President of and Vice President of Nigeria, Qasim Shettima, have also arrived for the summit. In the Junior Asia Cup Hockey, Indian Junior Men's Team defeated Malaysia 3-1 in the first semi-final yesterday to book a place in the final at Mochi in China. India will face South Africa in the final on Sunday. South Korea defeated Pakistan yesterday to reach the final. And that is the end of this news bulletin.

ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് റഷ്യ അലക്സി ഒവർചുക്, പ്രസിഡന്റ് ഓഫ് ഈജിപ്ത് അബ്ദുൽ ഫത്തേ അൽ സിസി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇഥിയോപ്യ അബി അഹമ്മദ് അലി, പ്രസിഡന്റ് ഓഫ് ബുറുണ്ടി എവറിസ്റ്റെ നദ്യായിഷിമിയെ ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് നൈജീരിയ കാഷിം ഷെറ്റിമ ഹാവ് ഓൾസോ അറൈവ് ഫോർ ദ സമ്മിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ.